നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കൊല്ലവർഷം 1201 മിഥുനമാസം 2 2026 ജൂൺ മാസം 16 ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:46. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഏവിയാനിൽ എത്തും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വീകരിക്കും. സ്ലൊവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലൊവാക്യ പ്രസിഡന്റ് പീറ്റർ പെലെഗ്രിനി സമ്മാനിച്ചു. വിശിഷ്ട ബഹുമതി സമ്മാനിച്ചതിന് സ്ലൊവാക്യൻ പ്രസിഡന്റിനും ഗവൺമെന്റിനും ജനതയ്ക്കും നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. ജൂൺ 30 വരെ രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവരങ്ങൾ നൽകാം. കണ്ണൂർ ജില്ലയിലെ മൊകേരി ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. 4 ഉം 8 ഉം വയസ്സായ 2 ആൺകുട്ടികൾക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ദർശന പുണ്യം പകർന്ന് കിഴക്കേ നടയിലെ നവീകരിച്ച ദീപസ്തംഭം സമർപ്പിച്ചു. മന്ത്രി കെ മുരളീധരൻ ദീപസ്തംഭത്തിന്റെ സമർപ്പണകർമ്മം നിർവഹിച്ചു. മുതിർന്ന പൌരന്മാരോട് കാണിക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ ബോധവൽക്കരണ ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിനും കേപ്പ് വെർദെയും ഗോൾ രഹിത സമനിലയിലാണ്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
0: ന്യൂസ് റെയിൻബോ.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.

യു ആർ ലിസ്ണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.

0: വലിയ ധനസ്ഥിതിയുള്ള ഒരു ചെറുപ്പക്കാരനും ഒരു ഗുരുതുല്യനായ വ്യക്തിയുടെ അടുത്ത് ചെല്ലുന്നു. പുള്ളിക്കാരന് ഒരു സംശയം, അത് ചോദിക്കാൻ ചെന്നിരിക്കുന്നതാണ്. വളരെ താത്വികമായൊരു ചോദ്യമാണ് ആള് ആ ഗുരുവിനോട് ചോദിച്ചത്. ഈ ജീവിതം കൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. അദ്ദേഹം യുവാവിനെ ജനലക്കരികിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. ജനലിൻ്റെ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. ആളുകൾ തെരുവിലൂടെ നടക്കുന്നു, കടകളിൽ കയറുന്നു, അന്ധനായ ഒരാൾ ഭിക്ഷയാചിക്കുന്നു. ഇങ്ങനെ കണ്ണിൽ കണ്ട കാഴ്ചകളെല്ലാം വിവരിച്ചു യുവാവ്. പിന്നീട് അദ്ദേഹം യുവാവിനെ മുറിയിലിരിക്കുന്ന വലിയ കണ്ണാടിക്കടുത്തേക്ക് കൊണ്ടുപോയി. അതിൽ എന്താണ് കാണുന്നത് എന്ന് ചോദിച്ചു. ഇതിൽ എന്നെ തന്നെ കാണുന്നു. എന്ത് ചോദ്യം എന്ന മട്ടിൽ യുവാവിൻ്റെ ഉത്തരം. നിന്നെ കാണാം, മറ്റാരെയും കാണുന്നില്ല. ഈ കണ്ണാടിയും ആ ജനാലയും ഒരേ വസ്തു കൊണ്ട് തന്നെ ഉണ്ടാക്കിയതല്ലേ, ഗ്ലാസ്സും ഉണ്ട്. ഈ രണ്ട് സംഗതികളും ഒന്ന് താരതമ്യം ചെയ്യണം. ഗ്ലാസ്സിന് പുറകിൽ സിൽവർ കോട്ടിംഗ് ഉണ്ടാകുമ്പോഴാണല്ലോ അത് കണ്ണാടിയാകുന്നത്. ആ സംഗതി പറിച്ച് കളയാൻ തയ്യാറാകണം നീ. എങ്കിലേ അതിലൂടെ നോക്കുമ്പോൾ സ്വന്തം പ്രതിബിംബം കണ്ട് ആനന്ദിച്ചിരിക്കാതെ അപ്പുറത്തുള്ള ചുറ്റുപാടുമുള്ള മറ്റുള്ളവരെ കാണൂ, അവരുടെ കാര്യങ്ങളറിയൂ. എന്നാൽ മാത്രമേ അവരെ സ്നേഹിക്കാനും സഹായിക്കാനും സാധിക്കൂ. അതിനാണ് നമ്മൾ ഭൂമിയിലെത്തിയിരിക്കുന്നത്, അല്ലാതെ സ്വാർത്ഥതയുടെ പ്രതിരൂപമാകാനല്ല. ഇതാണ് ജീവിതം കൊണ്ട് നീ അർത്ഥമാക്കേണ്ടത്. യെസ്, ദ മെസ്സേജ് ഇസ് ലൗഡ് ആൻഡ് ക്ലിയർ. വളരെ വ്യക്തമല്ലേ ഗുരുതുല്യനായ ആ വ്യക്തിയുടെ സന്ദേശം? ഓക്കെ, അപ്പോൾ അതും മറക്കണ്ട. യു ആർ വിത്ത് ബെറ്റ് കോഫി ഓൺ റെയിൻബോ 107.5.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM റെയിൻബോ 107.5 ബെറ്റ് കോഫി.

നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഉയർന്ന ധർമ്മം സഹജീവികളെ സ്നേഹിക്കുക, സഹായിക്കുക എന്നതാണ്. അതേ, ഒപ്പമുള്ള മനുഷ്യരെ സ്നേഹിക്കാതെ അവനവനെ മാത്രം ശ്രദ്ധിച്ച് ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ ഒരു ഗുണവുമില്ലാത്ത ജീവിതമാണ് നയിക്കുന്നത്. അത്തരക്കാർക്ക് ഒരു മുന്നറിയിപ്പ് കൂടി തരുന്നുണ്ട് ഈ ഒരു പ്രസ്താവന പറഞ്ഞ പ്രശസ്ത ഇംഗ്ലീഷ് കവി ഷെല്ലി. ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു വാർദ്ധക്യവും കൂടി പ്രതീക്ഷിച്ചുകൊള്ളാൻ. ഹലോ ബനീസ്, ഗുഡ് മോർണിംഗ്. ബുദ്ധിമുട്ടൊന്നും വേണ്ടാട്ടോ, നല്ല സന്തോഷമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. മിഡ് കോഫിയാണ് റെയിൻബോയിലെ മോർണിംഗ് ഷോ വിത്ത് സുരേഷ് കാഞ്ഞിരക്കാട്.

Age is not a particularly interesting subject. Anyone can get old. All you have to do is live long enough. പ്രായം എന്നത് അത്ര ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വിഷയമൊന്നുമല്ല. ആർക്കും പ്രായമാവാം, എല്ലാവർക്കും പ്രായമാവുകയും ചെയ്യും. കുറേ കാലം ജീവിച്ചിരുന്നാൽ മാത്രം മതിയല്ലോ അതിന്. അതുകൊണ്ട് പ്രായം എന്നത് അങ്ങനെ വലിയ കഴമ്പുള്ള കാര്യമൊന്നുമല്ല. പിന്നല്ല എന്ന് നമുക്കും പ്രതികരിക്കാൻ തോന്നുന്ന ഈ പ്രസ്താവന ഡോൺ മാർക്യൂസിൻ്റെതാണ് കേട്ടോ. ഒരു കവിയായിരുന്നു, നോവലിസ്റ്റായിരുന്നു, നാടകകൃത്തും കോളമിസ്റ്റുമായിരുന്നു, ഹാസ്യ സാഹിത്യകാരനും പത്രപ്രവർത്തകനും കൂടിയായിരുന്നു ഈ ബഹുമുഖ പ്രതിഭ. ആർച്ചി എന്ന പാറ്റയെയും മെഹിറ്റബൽ എന്ന പൂച്ചയെയും ക്യാരക്ടേഴ്സാക്കി നിരവധി പോപ്പുലർ കഥകൾ സൃഷ്ടിച്ചു ഡോൺ മാർക്യൂസ്. ദ ഓൾഡ് സോക്ക് എന്ന മറ്റൊരു കഥാപാത്ര സൃഷ്ടിയുടെ പേരിലും ജനപ്രിയനാണ് അദ്ദേഹം. ഓക്കെ, ഡോൺ മാർക്യൂസിൻ്റെ ഏതാനും നോവൽസിൻ്റെയും കവിതകളുടെയും നാടകങ്ങളുടെയും പേരുകൾ കേട്ടോളൂ. ആദ്യം നോവൽസ്, ഡാനീസ് ഓൺ സ്റ്റോറി, ദ ക്രൂസ് ഓഫ് ജാസ്പർ ബി, പാൻഡോറ ലിഫ്റ്റ്സ് ദ ലിഡ് ഓഫ് ദി ആം. ഇനി കവിതകൾ, ഡ്രീംസ് ആൻഡ് ഡസ്റ്റ്, Palms and Portraits, The Awakening, Archaeology, Love Sonnets of a Caveman. ഏതാനും നാടകങ്ങളുടെ പേരുകൂടി കേട്ടോളൂ. Words and Thoughts, Out of the Sea, Everything is Jake, Master of Revels. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാമിന്റെ പേര് ബെഡ് കോഫി. ബെഡ് കോഫിയുടെ രണ്ടാമത്തെ സെഗ്മെന്റാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. ആകാശവാണി FM Rainbow 107.5.

0: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM റെയിൻബോ 107.5 ൽ ബെറ്റ് കോഫി.
1: ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങൾ പ്രധാനമാണ്. ഒന്ന്, ദയയുള്ളവനാകുക. രണ്ട്, കരുണയുള്ളവനാകുക. മൂന്ന്, അനുകമ്പയുള്ളവനാകുക. എല്ലാം ഒന്ന് തന്നെ അല്ലേ? എഴുത്തുകാരനായ ഹെൻറി ജെയിംസ് ആണ് ഇത് പറഞ്ഞത്. ഇത് എത്രമാത്രം ശരിയാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനെപ്പറ്റിയാണ് നമ്മൾ ബെഡ് കോഫിയുടെ മൂന്നാമത്തെ സെഗ്മെന്റിൽ സംസാരിക്കാൻ പോകുന്നത്. സന്മനസ്സുണ്ടാവുക, മറ്റുള്ളവരോട് മര്യാദയോടെ പെരുമാറുക, ഇതൊക്കെ നമ്മളുടെ വില കളയുന്ന പരിപാടിയാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇറ്റ്സ് നൈസ് ടു ബി ഇമ്പോർട്ടൻ്റ്, ബട്ട് ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ടു ബി നൈസ് എന്നൊരു ചൊല്ലുണ്ട്. പ്രാധാന്യമുള്ള ആളാവുക എന്നത് നല്ല കാര്യമാണ്. എന്നാൽ നല്ല സ്വഭാവമുള്ള ആളാവുക, കരുണയുള്ള ആളാവുക എന്നതും പ്രധാനം തന്നെയാണ്. ഓക്കെ, ഈ ഒരു സംഗതിയിൽ ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു ലേഡി കുട്ടികളുടെ ബാസ്കറ്റ്ബോൾ ഗെയിംസിലെ റെഫറിയായി നിയമിക്കപ്പെട്ടു. നടന്നൊരു സംഭവമാണ് കേട്ടോ. അവര് പ്രാക്ടീസ് ഗെയിംസ് നിയന്ത്രിക്കുന്നത് കാണാൻ പുള്ളിക്കാരിയുടെ 18-കാരൻ മകനും വന്നിട്ടുണ്ടായിരുന്നു. കളിയെല്ലാം കഴിഞ്ഞ് അമ്മയുടെ പ്രകടനം കണ്ടതിന് ശേഷം അവൻ പറഞ്ഞെന്താണെന്നോ, അമ്മേ, അമ്മ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടൊക്കെ പറയണം കേട്ടോ, അല്ലാതെ കുട്ടികൾ എന്തെങ്കിലും ഫൗൾസൊക്കെ കാണിക്കുമ്പോൾ ഐ എം സോറി ഡിയർ, നീ ചെയ്തത് തെറ്റാണ് എന്നൊക്കെ വലിയ മര്യാദയിൽ പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ മുൻപ് പറഞ്ഞ ആ സ്വഭാവക്കാരുടെ പ്രതിനിധിയാണ് ഈ മകൻ. മര്യാദയോടെ പെരുമാറുന്നത് വില കളഞ്ഞേക്കാം എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലുള്ള ആള്. ഓക്കെ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയ വേറെ ഒരു സംഭവമുണ്ട് ഈ വിഷയത്തിൽ. പ്രസിദ്ധ വ്യവസായിയായിരുന്ന ചാൾസ് എം ഷ്വാബ്, അദ്ദേഹത്തിന് 72 വയസ്സോളം പ്രായമുണ്ടായിരുന്ന സമയത്ത് ആൾക്കെതിരെ വലിയൊരു തുക നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഒരു കേസ് വന്നു. സാധാരണ ഇങ്ങനെയുള്ള ഇദ്ദേഹത്തെ പോലെയുള്ള ഹൈ പ്രൊഫൈൽ ആളുകളൊക്കെ കേസുകൾ വരുമ്പോൾ അത് കോടതിക്ക് പുറത്തു വച്ച് സെറ്റിൽ ചെയ്യാറുണ്ട് അറിയാലോ. പക്ഷേ ചാൾസ് എം ഷ്വാബ് എന്ത് ചെയ്തെന്നോ, അദ്ദേഹം ഈ കേസിനെതിരെ വാദിച്ച് തന്നെ മുന്നോട്ട് പോയി. അവസാനം ആൾ ജയിക്കുകയും ചെയ്തു കേട്ടോ. കോടതി വിധി വന്നതിന് ശേഷം ഷ്വാബ് കോടതിയുടെ അനുവാദത്തോടെ തന്നെ ഒരു പ്രസ്താവന ഇറക്കി. അതിൻ്റെ ഏകദേശ രൂപം ഇങ്ങനെയാണ്: ഞാൻ ഒരു പ്രായമായ വ്യക്തിയാണ്. എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള 90% പ്രശ്നങ്ങളും മറ്റുള്ളവരോട് നല്ല രീതിയിൽ മര്യാദയോടെ പെരുമാറിയതുകൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. എൻ്റെ മക്കളുടെയും പേരക്കുട്ടികളുടെയും പ്രായമുള്ളവർക്ക് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാനാണ് താല്പര്യമെങ്കിൽ മനസ്സ് കട്ടിയാക്കി എല്ലാവരോടും നോ എന്ന് മാത്രം പറയുക. അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിലൂടെ ഒരു ഉപദ്രവമില്ലാതെ നടന്നു പോകാൻ കഴിഞ്ഞേക്കാം. എന്നാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സുഹൃത്തുക്കളും ഉണ്ടാകില്ല, സ്നേഹിക്കാനും ആരും ഉണ്ടാകില്ല, സന്തോഷവും ഉണ്ടാകില്ല. സോ ഇറ്റ്സ് യുവർ ചോയ്സ്. ഏത് വേണമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ബഡീസ്, നല്ലൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തോന്നിയോ? എങ്കിലേ ഇന്നത്തെ ഒരു ദിവസം ഒരു മുൻവിധികളുമില്ലാതെ മര്യാദക്കാരനോ മര്യാദക്കാരിയോ ആവാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കൂ. കഴിയുന്നത്ര സഹായവും കരുണയും ഇന്ന് കണ്ടുമുട്ടുന്നവർക്ക് എല്ലാവർക്കും അങ്ങ് നൽകുക. തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. എന്തായാലും അതിൽ നിങ്ങൾക്ക് പശ്ചാത്തപിക്കേണ്ടി വരില്ല. ഷുവർ. ഓക്കെ, നമുക്ക് ഇനിയും കൂടുതൽ സംസാരിക്കാം ഈ പാട്ട് ബ്രേക്കിന് ശേഷം. ബെഡ് കോഫിയുടെ ലാസ്റ്റ് സെഗ്മെന്റിൽ
2: This is Rainbow from Kochi 107.5. Musically yours.

0: 107.5 FM റെയിൻബോ.
1: പലപ്പോഴും തുറന്നു നോക്കണം എന്നു പോലും തോന്നാത്ത, ശ്രദ്ധിക്കാത്ത വാതിലുകളിലൂടെ ആയിരിക്കും സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആ സന്തോഷം നമ്മളെ വിജയങ്ങളിലേക്കും എത്തിക്കും. ഇത് സംഭവിക്കണമെങ്കിൽ ഏത് പ്രതിസന്ധികളോടും പോരാടാനുള്ള ധൈര്യം വേണം നമുക്ക്. ഒപ്പം അവസാനത്തെ ബസ് പിടിക്കാനെന്ന വണ്ണം സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള ഉത്സാഹവും. ഓക്കെ, ഇങ്ങനെ കൂരിരുട്ടിനോട് പടവെട്ടി ജീവിതത്തിൽ വെളിച്ചം വരുത്തിയ പലരെയും നമുക്കറിയാം. പല മേഖലകളിലുള്ളവർ, സിനിമാ രംഗത്തെ ഇത്തരം കഥകൾ പലതും കേട്ടിട്ടുണ്ടാവും. അങ്ങനെ വെള്ളിത്തിരയിലെ മായക്കഥകളെ പോലും വെല്ലുന്ന രീതിയിലുള്ള അനുഭവങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നു വന്ന ഒരു ആക്ടർ, ഹോളിവുഡിലെ സൂപ്പർ ആക്ഷൻ ഹീറോ സിൽവസ്റ്റർ സ്റ്റലോൺ. ഒന്നിനു പുറകെ ഒന്നായി തകർച്ചകൾ കടന്നു വന്നപ്പോഴും കണ്ടിരുന്ന സ്വപ്നങ്ങളെല്ലാം അകന്നുപോകുന്നു എന്ന് മനസ്സിലായപ്പോഴും തളരാതെ വിട്ടുകൊടുക്കാതെ പിടിച്ചു നിന്ന് പോരാടിയ സ്റ്റലോണിന്റെ കഥ ഒന്ന് കേട്ടോളൂ. ഒരു നടനാവുക എന്നത് തന്നെയായിരുന്നു സ്റ്റലോണിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ആക്ടിംഗ് കോഴ്സിന് ചേർന്ന് അഭിനയത്തിന്റെ ടെക്നിക്സ് ഒക്കെ മനസ്സിലാക്കി. പിന്നെ അവസരം തേടിയുള്ള അലച്ചിലായിരുന്നു. മുട്ടിയ വാതിലുകളെല്ലാം തന്നെ ഒന്നിനു പുറകെ ഒന്നായി കൊട്ടിയടക്കപ്പെട്ടു. അഭിനയ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് മറ്റൊരു ജോലിക്കും പോയതുമില്ല. വരുമാനമില്ലാതെ വലഞ്ഞു. ജീവിതം ദുസ്സഹമായി. കൂടെ പലരുടെയും കുറ്റപ്പെടുത്തലുകളും. ജീവിതം ഇങ്ങനെ

നശിപ്പിച്ചു കളയുന്നതിന്. ആവശ്യങ്ങൾ നടത്താനായി, ദൈനംദിന ആവശ്യങ്ങൾക്കായി ഭാര്യയുടെ ആഭരണങ്ങൾ അവരറിയാതെ എടുത്തു വിറ്റു സ്റ്റലോൺ. പതിയെ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളിലെല്ലാം വിള്ളലുകൾ വീണു. അതിന് ആക്കം കൂട്ടുന്നതായിരുന്നല്ലോ ഉണ്ടായ സംഭവങ്ങളെല്ലാം. ഒടുവിൽ വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ താമസിച്ച വീട്ടിൽ നിന്നു ഇറങ്ങി. അപ്പോഴേക്കും സ്റ്റലോൺ തനിച്ചായി പോയിരുന്നു. കൂട്ടിന് പ്രിയപ്പെട്ട നായ്ക്കുട്ടി ബട്ട്കസ് മാത്രം. ന്യൂയോർക്കിലെ ബസ് സ്റ്റേഷനിലായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ആഹാരത്തിന് പണമില്ലാത്തതുകൊണ്ട് വെള്ളം മാത്രം കുടിച്ചു. പല ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. എന്നിട്ടും തളർന്നില്ല 26-കാരനായ സിൽവസ്റ്റർ സ്റ്റലോൺ. നല്ല ദിവസങ്ങൾ തന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ട് ഈ തിരിച്ചടികൾക്കിടയിലും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കാൻ ഒരു മടിയും ഉണ്ടായില്ല, നിരാശയും തോന്നിയില്ല. പക്ഷേ പുള്ളിക്കാരനെ ഇമോഷണലായി തളർത്തിയ ഒരനുഭവം ഉണ്ടായി. താൻ കഴിച്ചില്ലെങ്കിലും നായ്ക്കുട്ടിക്ക് ആളെ ഭക്ഷണം വാങ്ങിക്കൊടുക്കുമായിരുന്നേ. അതിനുപോലും കഴിയാതെ വന്നപ്പോൾ അവനെ ആർക്കെങ്കിലും കൊടുക്കാതെ തരവില്ലാതായി. നായ്ക്കുട്ടിയും പട്ടിണിയാവില്ലേ, അതിൻ്റെ ജീവൻ നിലനിൽക്കണ്ടേ? അങ്ങനെ $25 ഏതോ ഒരു അപരിചിതൻ്റെ കയ്യിലേക്ക് ആത്മമിത്രത്തിൻ്റെ തുടലേൽപ്പിക്കുമ്പോൾ പ്രാണൻ പറിച്ചു കൊടുക്കുന്ന വേദനയായിരുന്നു സ്റ്റലോണിന്. അതുമാത്രമായിരുന്നു ഈ പ്രതിസന്ധികളിൽ അദ്ദേഹത്തിന് ഉലച്ച ഒരു സംഭവം. ആ സംഭവത്തിന് ശേഷം ഏതാണ്ട് 2 ആഴ്ചയോളം കഴിഞ്ഞപ്പോൾ മുഹമ്മദ് അലിയും ചക്ക് വെപ്നറും തമ്മിലുള്ള ഒരു ബോക്സിംഗ് മത്സരം സ്റ്റലോൺ കാണുവാനിടയായി. ഒരു സിനിമാ തിരക്കഥ എഴുതണമെന്ന് മുൻപേ ഉണ്ടായിരുന്ന ചിന്തയ്ക്ക് വലിയ പ്രചോദനമായി ആ ബോക്സിംഗ് മാച്ച്. 20 മണിക്കൂർ കൊണ്ട് മൂപ്പര് തിരക്കഥ എഴുതി. പിന്നെ അതും കൊണ്ട് ഹോളിവുഡിലെ ഒരു പ്രമുഖ നിർമ്മാണ കമ്പനിയിലേക്ക്. അവർക്ക് തിരക്കഥ നല്ലോണം ഇഷ്ടമായി. $125,000 വാഗ്ദാനം ചെയ്തു സ്ക്രിപ്റ്റിന്. പക്ഷേ സ്റ്റലോൺ അത് നിരസിച്ചു. കഥയിലെ കേന്ദ്ര കഥാപാത്രമായ റോക്കിയുടെ റോൾ തനിക്ക് തന്നെ വേണമെന്നായിരുന്നു സ്റ്റലോണിൻ്റെ ആവശ്യം. തിരക്കഥയ്ക്കുള്ള പ്രതിഫലമല്ല പുള്ളിക്കാരന് പ്രധാനം. നിർമ്മാതാക്കളപ്പോൾ അടവ് മാറ്റി. ഒരു പുതുമുഖത്തെ പരീക്ഷിക്കാനൊന്നും അവർക്ക് താല്പര്യമില്ല. അവരുടെ നോട്ടത്തിൽ കാണാനൊരു ലുക്ക് ഇല്ലാത്ത, നേരെ ചൊവ്വെ സംസാരിക്കാൻ പോലും അറിയാത്ത ആളാണ് സ്റ്റലോൺ. എന്നാലോ ഈ സ്ക്രിപ്റ്റ് അവർക്ക് വേണം താനും. വേറൊന്നും നോക്കിയില്ല, കൂടുതൽ തുക ഓഫർ ചെയ്തു. $3.5 ലക്ഷം വരെ പറഞ്ഞു അവര്. പക്ഷേ സ്റ്റലോൺ വിട്ടുകൊടുത്തില്ല. അവസാനം വേറെ ഒരു നിവൃത്തിയില്ലാതെ നിർമ്മാണ കമ്പനി അധികാരികൾ സമ്മതിച്ചു. സ്റ്റലോണിനെ അഭിനയിപ്പിക്കാമെന്ന് സമ്മതിച്ചു. പക്ഷേ തിരക്കഥയ്ക്കും അഭിനയത്തിനും കൂടി ആകെ $35,000 മാത്രമേ കൊടുക്കൂ. ലക്ഷക്കണക്കിന് ഡോളേഴ്സാണ് ആദ്യം പറഞ്ഞത്. എന്നാലും സിൽവസ്റ്റർ സ്റ്റലോണിന് പൂർണ്ണ സമ്മതമായിരുന്നു. ആൻഡ് ദ റെസ്റ്റ് ഇസ് ഹിസ്റ്ററി. റോക്കി എന്ന സിനിമ ബെസ്റ്റ് പിക്ചർ, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ഫിലിം എഡിറ്റിംഗ് ഇവയിലെല്ലാം ഓസ്കർ അവാർഡ്സ് നേടി. ബെസ്റ്റ് ആക്ടർ നോമിനേഷനും ഉണ്ടായിരുന്നു സിൽവസ്റ്റർ സ്റ്റലോണിന്. എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്നായി അമേരിക്കൻ നാഷണൽ ഫിലിം രജിസ്ട്രിയിലും ഇടം പിടിച്ചു റോക്കി. യെസ്, കേട്ടപ്പോൾ മനസ്സിലായില്ലേ, ദയനീയമായ തകർച്ചകളുടെ നടുവിലും വീണ്ടും വീണ്ടും ശ്രമിക്കാനുള്ള മനസ്സാണ് സ്റ്റലോണിന് സൂപ്പർ താര പരിവേഷം നൽകിയത്, ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. ഇതൊക്കെ നമുക്കും പ്രചോദനമാകണം കേട്ടോ. ചെറിയൊരു തിരിച്ചടി വരുമ്പോഴേക്കും തളർന്ന് പിൻവാങ്ങാതിരിക്കാനുള്ള പ്രചോദനം. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, ഈ സിനിമയുടെ കരാർ ഉറപ്പിച്ച് പ്രൊഡ്യൂസേഴ്സ് $35,000 കൊടുത്തല്ലോ. ഇതും കൊണ്ട് സ്റ്റലോൺ നേരെ പോയത് എങ്ങോട്ടാണെന്ന് ഊഹിക്കാവോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എക്സാക്ട്ലി, കൃത്യമായി തന്നെയല്ലേ മനസ്സിൽ വന്ന്? അവിടെ തന്നെയാണ് അദ്ദേഹം പോയത്, തൻ്റെ നായ്ക്കുട്ടിയെ വിറ്റ ആളുടെ അടുത്ത്. 3 ദിവസത്തോളം ശ്രമിച്ചിട്ടാണ് ആ ചങ്ങാതിയെ കണ്ടുകിട്ടിയത്. അയാളോട് കഥ മുഴുവൻ വിവരിച്ചു, എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. $25 വിറ്റ ബട്ട്കസിനെ $100 തിരികെ കൊടുക്കാമോ എന്ന് ചോദിച്ചു. അയാൾ വഴങ്ങിയില്ല. പക്ഷേ അവനെ തിരികെ വേണമായിരുന്നു സ്റ്റലോണിന്. ഏറെ നേരം സംസാരിച്ച് 500, 1000, 2000, 5000, 10,000 എന്നിങ്ങനെ തുക ഉയർത്തി ഉയർത്തി അവസാനം $15,000 തൻ്റെ പ്രിയപ്പെട്ട ബട്ട്കസിനെ തിരികെ വാങ്ങി സിൽവസ്റ്റർ സ്റ്റലോൺ. യെസ്, തളരാത്ത പരിശ്രമത്തിനൊപ്പം തകരാത്ത സ്നേഹബന്ധത്തിനെയും കാണിച്ചു തരുന്ന ജീവിതകഥ. എന്തൊക്കെ കഥകളാണല്ലേ നമുക്ക് ചുറ്റും. കണ്ണും കാതും തുറന്നിരുന്നാൽ മാത്രമേ അതൊക്കെ തിരിച്ചറിയാൻ പറ്റൂ.
ആൻഡ് പറ്റുന്ന അത്രയും പെറ്റ് കോഫിയിലൂടെയും ഷെയർ.

അറിയാം കേട്ടോ. പക്ഷേ ഇന്നിന് സമയമില്ല, കൂടുതൽ ഷെയർ ചെയ്യാൻ സമയമൊന്നുമില്ല. നമ്മുടെ ടൈമായി, ഇന്നത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ പറയാണ് ഞാൻ, സുരേഷ് കാഞ്ഞിരക്കാട്. ബൈ ഫോർ നൗ, ടേക്ക് കെയർ, ഹാവ് എ ഗ്രേറ്റ് ഡേ ഓൾ ഓഫ് യു.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 1:17. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ഈ അറിയിപ്പുകൾക്ക് ശേഷം 8:15 വരെ കേൾക്കാം ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചി. 8:30 മുതൽ 10 മണി വരെ സവാരി ടൈം. 10 മുതൽ 11 മണി വരെ വാട്സാപ്പ്. 11 മുതൽ 12 മണി വരെ വാട്സാപ്പ് ഇന്ററാക്റ്റീവ് പ്രോഗ്രാം വോയ്സ് യുവർ ചോയ്സ്.

ഉച്ചയ്ക്ക് 12 മുതൽ 2 മണിവരെ ഫോണിൻ പരിപാടി യുവർ ചോയ്സ്. 2:15 ട്രിപ്പിൾ ട്രീറ്റ്. 2:30 മുതൽ 3 മണിവരെ NCERT സ്പോൺസേഡ് പ്രോഗ്രാം ഉമംഗ്. 3 മുതൽ 5 മണിവരെ വിവിധ് ഭാരതി, മുംബൈ റിലേ.

0: വൈകിട്ട് 5 മുതൽ രാത്രി 7:58 വരെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. 7:58 ഫിഫ വേൾഡ് കപ്പ് 2026 ഡെയിലി അപ്ഡേറ്റ്സ്. 8 മുതൽ 9 മണിവരെ സുർമൈ ശ്യാം ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9 മുതൽ 10 മണിവരെ രാഗം സംഗീതം. 10 മുതൽ 11 മണിവരെ അരികെ ഫോണിൻ പരിപാടി. 11 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹിയിലെ രാവിലെ 7:25 ഉച്ചയ്ക്ക് 12:50 വൈകിട്ട് 7:25 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ രാവിലെ 8:15 ഉച്ചയ്ക്ക് 2 മണിക്കും ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് പ്രോഗ്രാം ഹൈലൈറ്റ്സ്.
1: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കരണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
2: News, views, entertainment.
3: This is
2: Rainbow FM 107.5. Musically yours.
4: Swagatam. സ്വാഗതം കൊച്ചി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് 6 സെക്കൻഡ്. പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ആഹ്ലാദകരമായ ഒരു പുലരി കൂടി ഈ ദിനത്തെ സംഗീത നിർഭരമായി വരവേൽക്കാൻ ശ്രോതാക്കൾ തിരഞ്ഞെടുത്തയച്ച ഗാനങ്ങൾ കോർത്തിണക്കിയ സ്വാഗതം കൊച്ചി ആരംഭിക്കുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ രതീഷ് കുമാർ. കിഴക്കമ്പലത്ത് നിന്നുള്ള പ്രിയ ശ്രോതാവ് NK വിജയൻ അയച്ചു തന്ന ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ.

അങ്ങനെ മധുര സ്മരണകൾ മായാജാലകവാതിൽ തുറന്നുകൊണ്ട് ആരംഭിച്ചിരിക്കുന്നു ഇന്നത്തെ സ്വാഗതം കൊച്ചി. തോപ്പിൽ പാസി കഥാ തിരക്കഥാ സംഭാഷണം രചിച്ച് എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത് സത്യൻ, പ്രേം നസീർ, പത്മിനി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 1970 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു വിവാഹിത. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനശില്പികൾ വയലാർ രാമവർമ്മ, ജി ദേവരാജൻ.

പി കർമ്മചന്ദ്രൻ കഥയെഴുതി, ജഗതി എൻ കെ ആചാരി തിരക്കഥാ സംഭാഷണം രചിച്ച്, കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത്, സത്യൻ, പ്രേം നസീർ, മധു, ഷീല എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 1967 പുറത്തിറങ്ങിയ ഉള്ളതു മതി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് സ്വാഗതം കൊച്ചിയിൽ ഇനി. വരികൾ വയലാർ രാമവർമ്മ, സംഗീതം എൽ പി ആർ വർമ്മ.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: You are listening to Rainbow FM Kochi 107.5. Musically yours.

ഒരു തെരഞ്ഞെടുപ്പിൻ്റെയും ആ തെരഞ്ഞെടുപ്പുണ്ടാക്കുന്ന മാനസിക സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ 1966 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു സ്ഥാനാർത്ഥി സാറാമ്മ. ആ തെരഞ്ഞെടുപ്പ് പരസ്പരം ഇഷ്ടപ്പെടുന്ന രണ്ടുപേർക്കിടയിലാണെങ്കിലോ, അതിനു പുറകിൽ മാനാഭിമാനങ്ങളുടെ പശ്ചാത്തലം കൂടിയുണ്ടെങ്കിലോ, സംഘർഷം സ്വാഭാവികം. തെരഞ്ഞെടുപ്പ് വരികയും പോവുകയും ചെയ്യും, പക്ഷേ സ്നേഹബന്ധങ്ങൾ ശാശ്വതമാണ് എന്ന് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രം സാറാമ്മ പറയുന്ന ഡയലോഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഷീല, പ്രേം നസീർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മുട്ടത്ത് വർക്കിയുടെ കഥയെ ആസ്പദമാക്കി കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത സ്ഥാനാർത്ഥി സാറാമ്മ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ വരികളെഴുതി എൽ പി ആർ വർമ്മ സംഗീതം നൽകിയ ഗാനമാണ് സ്വാഗതം കൊച്ചിയിൽ. ഇനി പാടിയിരിക്കുന്നു യേശുദാസ്, പി ലീല.

0: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡ് എണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
1: ആകാശവാണി FM Rainbow 107.5.

ജെ സി ജോർജ് കഥാ തിരക്കഥാ സംഭാഷണം രചിച്ച് ചാൾസ് അയ്യംവിളി സംവിധാനം ചെയ്ത് വിൻസെന്റ് എം ജി സോമൻ സുമിത്ര എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 1977 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ചക്രവർത്തിനി. ഈ ചിത്രത്തിനുവേണ്ടി വയലാർ രാമവർമ്മ വരികൾ എഴുതി ജി ദേവരാജൻ ഈണമിട്ട ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. പാടിയത് പി ജയചന്ദ്രൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അല്പസമയത്തിനകം വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം 7:35 സ്വാഗതം കൊച്ചി. തുടർന്ന് കേൾക്കാം
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇന്ന് പങ്കെടുക്കും. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതി ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. ഷിഗല്ല നിപ ജാഗ്രത കർശനമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഷിഗല്ലയ്ക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയും ശക്തം. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ് വെർദേ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം ഇന്ന് ഫ്രാൻസിലെ എവിയനിൽ എത്തും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന സെഷനിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് കാനഡ, UK എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുമായും UAE പ്രസിഡന്റുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 ഉച്ചകോടിയിൽ ഇത് 13-ാം തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ

0: ക്രോസ് ഫസ്റ്റ് ക്ലാസ് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലെഗ്രിനി. സ്ലൊവാക്യയിലെ ഭരണകൂടത്തിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ഊഷ്മളമായി തുടരാൻ ഇത് പ്രചോദനമാകട്ടെയെന്നും പ്രധാനമന്ത്രി പ്രത്യാശിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രിയും സ്ലൊവാക്ക് പ്രധാനമന്ത്രിയും തമ്മിൽ ധാരണയായി. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ വ്യവസായങ്ങൾക്കുൾപ്പെടെ ഇത് ഗതിവേഗം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: ഡിജിറ്റൽ ടെക്നോളജി പർ ആജ് കിയേ ഗയ എംഒയു ഇസ് എ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മേ സഹയോഗ് കി നയി സംഭാവനയെ ബനേഗി ഇസ്സെ ജോയിന്റ് ഡെവലപ്മെന്റ് ജോയിന്റ് പ്രൊഡക്ഷൻ ഓർ ഡിഫൻസ് ഇൻഡസ്ട്രീസ് കെ ബീച്ച് സഹയോഗ് കോ നയി ഗതി മിലേഗി.
0: സമസ്ത മേഖലകളിലും ഇന്ത്യ മാതൃകാപരമായി മുന്നേറുകയാണെന്ന് സ്ലൊവാക്ക് പ്രധാനമന്ത്രി റോബർട്ട് ഫീകോ പ്രതികരിച്ചു.
2: I congratulate you to the results which you have achieved. It's the field of digitalization and the use of artificial intelligence. You've come so far that you're ahead of many other advanced countries in different parts of the world.
0: ഇന്ത്യ-സ്ലോവാക്യ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തൊഴിൽ, കുടിയേറ്റം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, പ്രതിരോധം എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം ശക്തമാക്കാനുള്ള കരാറുകളിലും ഒപ്പുവച്ചു. കൂടുതൽ വിവരങ്ങളുമായി സ്ലൊവാക്ക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്ത്യ സ്ലൊവാക്ക് ബന്ധങ്ങളിൽ ശക്തമായ വളർച്ചയ്ക്ക് വഴി തുറക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള നിരവധി തീരുമാനങ്ങളാണ് ഇന്നലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ 11 സുപ്രധാന ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചിരുന്നു. പ്രതിരോധം, സിവിക് ന്യൂക്ലിയർ, വിനോദസഞ്ചാരം, ക്വാണ്ടം കമ്മ്യൂണിക്കേഷനും AIയും ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതികവിദ്യ, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ഇത് വഴിയൊരുക്കും.
0: കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ദേശീയതല മത്സരം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ കോഴിക്കോട് നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. യൂത്ത് പാർലമെന്റ് മത്സര ജേതാക്കൾക്കുള്ള അവാർഡുകൾ സമാപന ദിനമായ നാളെ സമ്മാനിക്കും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന ഈ സംവിധാനം 15 ദിവസം ലഭ്യമാകും. SE.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഇവ ജൂലൈ 1 മുതൽ ആരംഭിക്കുന്ന ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, ചീഫ് സെക്രട്ടറി എ ജയതിലക് എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. 2026 സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷാഫലം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. 13,000+ ഉദ്യോഗാർത്ഥികളാണ് ഇത്തവണ സിവിൽ സർവീസസ് മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. ഔദ്യോഗിക വെബ്സൈറ്റായ UPSC.gov.in വഴി പരീക്ഷാഫലം പരിശോധിക്കാവുന്നതാണ്. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. വിദ്യാർത്ഥികളുടെ സൌകര്യം, സുരക്ഷാ ക്രമീകരണങ്ങൾ, പരീക്ഷാ നടത്തിപ്പിന്റെ സുതാര്യത എന്നിവയ്ക്ക് പ്രത്യേക മുൻഗണന നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര ഏജൻസികൾക്കും നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ വിവിധ മേഖലകളിലുണ്ടായത് ശ്രദ്ധേയമായ പരിവർത്തനങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. ജനക്ഷേമം മുൻനിർത്തിയുള്ള നിരവധി മുൻനിര സംരംഭങ്ങൾ ഈ കാലയളവിൽ നടപ്പാക്കി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങളും നടപടികളുമാണ് രാജ്യം സ്വീകരിച്ചത്. ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ തീവ്രവാദം അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിന് നൽകിയത്. കര അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനായി ഫലപ്രദമായ വിദേശ നയവും രാജ്യം പിന്തുടരുന്നു. പശ്ചിമേഷ്യൻ മേഖലയിൽ 4 യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ തുടരുന്നു. വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ സമാധാന കരാർ ഒപ്പുവയ്ക്കാനിരിക്കെ ഒരു കരട് ചട്ടക്കൂട് സംബന്ധിച്ച് അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. കരാർ ഒപ്പുവച്ചതിനുശേഷം വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു.

0: സമവായ നീക്കത്തെ സ്വാഗതം ചെയ്ത ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അന്തിമ കരാർ പൂർത്തിയായിട്ടില്ലെന്ന് എടുത്തു പറഞ്ഞു. ലെബനനിലെ സമാധാനം ഒത്തുതീർപ്പിന്റെ അവിഭാജ്യ ഘടകമാണെന്നും ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കി. കേരളത്തിൽ വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോടും കണ്ണൂരും രണ്ട് കുട്ടികൾക്ക് വീതം ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് കണ്ണൂരിൽ ഇന്ന് അടിയന്തര യോഗം ചേരും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: 4 ഉം 8 ഉം വയസ്സുള്ള 2 ആൺകുട്ടികൾക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് മൊകേരി ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിൽ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. രോഗത്തിന്റെ ഉറവിടം ആരോഗ്യവകുപ്പ് അന്വേഷിച്ചു വരികയാണ്. ശുദ്ധമല്ലാത്ത കുടിവെള്ളം, ഭക്ഷണം, ശുചിത്വമില്ലാത്ത കൈകൾ എന്നിവയിലൂടെയാണ് ഷിഗല്ല പകരുന്നതെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സി സച്ചിൻ അറിയിച്ചു.
0: സംസ്ഥാനത്ത് നിപ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരാണുള്ളത്. നിപ ബാധിതനായ രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റത്തിൽ മിന്നും പ്രകടവുമായി ദ്വീപ് രാജ്യമായ കേപ്പ് വെർദെ. മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ തളച്ചാണ് കേപ്പ് വെർദെ ശക്തമായ സാന്നിധ്യമറിയിച്ചത്. ഇന്ന് നടന്ന ബെൽജിയം, ഈജിപ്റ്റ്, സൌദി അറേബ്യ, യുറുഗ്വേ മത്സരങ്ങൾ സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ജിയിൽ ഇറാൻ ന്യൂസിലന്റ് മത്സരം പുരോഗമിക്കുകയാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 21 യോഗാ ദിനാചരണം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. എറണാകുളം പയ്യത്തുകാവ് ഭൂമി തർക്കത്തിന് പരിഹാരം. മന്ത്രി റോജി എം ജോണിന്റെ സാന്നിധ്യത്തിൽ ഇരുവിഭാഗങ്ങളും ഇന്നലെ സമ്മതപത്രത്തിൽ ഒപ്പുവച്ചു. പയ്യത്തുകാവ് നിവാസികളായ 7 കുടുംബങ്ങൾക്ക് നിലവിലുള്ള വസ്തുവിനോട് ചേർന്ന് 5 സെന്റ് വീതം വിട്ടുനൽകാൻ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇന്ന് പങ്കെടുക്കും. സ്ലൊവാക്യയുടെ പരമോന്നത ബഹുമതി ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. ഷിഗല്ല നിപ ജാഗ്രത കർശനമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഷിഗല്ലയ്ക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയും ശക്തം. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ്പ് വെർദെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
3: ഭാരത് സോളർ പവർ ഭാരത് ദുനിയ 5 ദേശമേ ആകെയ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

സമയം 7 മണി കഴിഞ്ഞ് 36 മിനിറ്റ് 26 സെക്കൻഡ്. ആകാശവാണി കൊച്ചി FM റെയിൻബോയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു. സ്വാഗതം കൊച്ചി. കിഴക്കമ്പലത്തു നിന്നുമുള്ള പ്രിയ ശ്രോതാവ് NK വിജയൻ അയച്ചു തന്ന ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ. അടുത്ത പാട്ടിലേക്ക്

പോകുന്നതിന് മുൻപ് ഒരറിയിപ്പ് എല്ലാവരുമായി ഒന്ന് ഷെയർ ചെയ്യട്ടെ. തൃക്കാക്കര സെക്ഷൻ പരിധിയിൽ ബി എം സി ദയാഭവനം റോഡ്, ചാക്കാലപ്പാടം, മാവേലിപുരം, കാക്കനാട് ജംഗ്ഷൻ, ഐ എം ജി ജംഗ്ഷൻ, അത്താണി, കിരേലിമല, പള്ളത്തുപടി, സൈനിക ആശ്രമം റോഡ്, കുസുമഗിരി, കുഴിക്കാട്ടുമൂല എന്നിവിടങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് കെ എസ് ഇ ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട്.

വൈക്കം ചന്ദ്രശേഖരൻ നായർ കഥ എഴുതി, തോപ്പിൽ ഭാസി തിരക്കഥ, സംഭാഷണം, സംവിധാനം എന്നിവ നിർവഹിച്ച് 1973 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മാധവിക്കുട്ടി. ഈ ചിത്രത്തിനു വേണ്ടി വയലാർ വരികളെഴുതി, ജി ദേവരാജൻ ഈണമിട്ട് പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. സമ്പന്നനായ കരുണാകരൻ മുതലാളി, പരസ്പര വിരുദ്ധമായ കാഴ്ചപ്പാടുള്ള രണ്ടാൺമക്കൾ. കരുണാകരൻ മുതലാളിയുടെ മരണത്തോടെ വൈരുദ്ധ്യം മൂർച്ഛിക്കുന്നു. വ്യത്യസ്തമായ ഇത്തരം ഒരു കുടുംബ പശ്ചാത്തലത്തിൽ എം ടി വാസുദേവൻ നായർ കഥ, തിരക്കഥ, സംഭാഷണം നിർവഹിച്ച് എ വിൻസെന്റ് സംവിധാനം ചെയ്ത്

1970 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു നിഴലാട്ടം. തിക്കുറിശി സുകുമാരൻ നായർ, പ്രേം നസീർ, സുധീർ, ഷീല എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയ ഗാനമാണ് സ്വാഗതം കൊച്ചിയിൽ. ഇനി ഗാനശില്പികൾ വയലാർ ദേവരാജൻ.

സൂപ്പർ ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.

0: 1967 പുറത്തിറങ്ങിയ നാടൻ പെണ്ണ് എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. വരികൾ വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. ഇന്നത്തെ ഗാനങ്ങൾ സ്വാഗതം കൊച്ചിയിലേക്ക് അയച്ചു തന്ന പ്രിയ ശ്രോതാവ് എൻ കെ വിജയൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ് സാർ. സ്വാഗതം കൊച്ചി കേട്ടോണ്ടിരിക്കുകയായിരിക്കുമല്ലോ അല്ലേ? ഓക്കെ, പറയൂ സാർ, എന്താണ് വിശേഷങ്ങൾ?
1: ശേഷം ഇന്നത്തെ ദിനം വളരെ നല്ല ദിനമായിട്ട് മാറിയിരിക്കുന്നു.
0: സാർ, 20 പാട്ടുകളാണ് നമുക്ക് അയച്ചത്. അതിൽ കൂടുതലും ദേവരാജൻ മാഷിന്റെ കത്തിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ദേവരാജൻ മാഷാണെന്നും ഗായിക സുശീലാമ്മയാണെന്നും. എന്താണ് സാർ പഴയ പാട്ടുകളോടുള്ള?
1: അപ്പം പഴയ പാട്ട് എന്ന് പറഞ്ഞാൽ സാഹിത്യ ഭംഗി, അതിന്റെ സംഗീതം, ആലാപനം, അത് നമ്മുടെ ഒരു ആത്മരിക ലോകത്തേക്ക് എത്തിക്കുന്ന ഗാനങ്ങളാണ് എല്ലാം തന്നെ. അത് നമ്മൾ അതിനെ മുഴുകിയിരിക്കും. അതിന്റെ ഒരു മേന്മ, മികവ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പാട്ടുകൾക്ക് ഇല്ലാന്നേ വിശ്വസിക്കുന്നു. അത്രയും അതെന്റെ വ്യക്തിഗതമായിട്ടുള്ള

0: ഒരു കാഴ്ചപ്പാട് കൂടിയാണ്.
1: ഓക്കെ സാർ, പിന്നെ സാർ
0: അപ്പോൾ
1: വിശേഷങ്ങൾ പറയൂ,
0: ഇപ്പൊ
1: എന്ത്
0: അതിന്റെ
1: ചെയ്യുന്നു?
0: വിശേഷം, ഞാൻ അന്നത്തെ കുറിച്ചിട്ടുണ്ടായിരുന്നു മഹാരാജ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ചുടിയായിട്ട് റിട്ടയർ ചെയ്തു. അപ്പോൾ ഒരു 3 പതിറ്റാണ്ട് നീണ്ട ഗവൺമെന്റ് സർവീസ് അധ്യാപകനായിട്ട് ഞാൻ പറഞ്ഞല്ലോ മഹാരാജിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്.
1: അതെ അതെ.
0: അതിനുശേഷം ഒരു സെൽഫ് ഫൈനാൻസിങ് കോളേജ് ചൂണ്ടിയിലെ ഭാരതമാതയില് തുടരുകയാണ്, അങ്ങോട്ട് പോകാനുള്ള ഒരു തിരക്കിലാണ്.
1: ഓക്കെ.
0: കൂട്ടത്തിൽ പറയാനുള്ളത് എനിക്ക് സ്വാഗതം കൊച്ചിയായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുണ്ട് ആകാശവാണിയായിട്ട്. അപ്പൊ ഒരു 6 വർഷം മുമ്പാണ് ഞാൻ അവസാനം അയച്ചത് കത്ത്.
1: ഓ ഓ ഹോ സാർ, ഇപ്പൊ എത്ര വർഷമായിട്ട് ഇങ്ങനെ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്?
0: ഇപ്പോ ഞാൻ ഫോളോ ചെയ്യുന്ന കേൾക്കാറുണ്ട്, ഇരുന്ന് കേൾക്കും, ചിലപ്പോ നടന്ന് കേൾക്കും, തിരക്കനുസരിച്ചാണ്. പിന്നെ നല്ല അവതരണമാണ് എല്ലാവരുടെയും. അപ്പൊ ഞാനേ പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഇപ്പോൾ അവിടെ രാവിലത്തെ പരിപാടിയിൽ വരാത്ത ചില ആൾക്കാരുണ്ടല്ലോ, ആർജമാര്, ഒരു അംബിക കൃഷ്ണ, സ്മിത ബാലൻ, അതുപോലെ ശരത്, ഇവരൊക്കെ പരിചിതരാണ്. പിന്നെ മഹാരാജത്തിലെ കുറെ ആൾക്കാര്, സിമി പൂർണിമ, പിന്നെ ഒരു മീര കൃഷ്ണകുമാറാന്ന് തോന്നുന്നു അതിന്റെ എന്റെ അന്നത്തെ ഇതെടുത്തത് പരിപാടി അവതരിപ്പിച്ചപ്പോഴേ. പിന്നെ നമ്മുടെ ജലീല് സ്റ്റുഡന്റ് ആണ്, അങ്ങനെ ഒരു സൗഹൃദ വലയുണ്ട്. പിന്നെ ഈ പറഞ്ഞതന്നെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കൊച്ചി നിലയത്തിലെ ഈ പരിപാടി വളരെ സഹായകരമാണ്. അപ്പൊ ഞാൻ കൂട്ടത്തില് ഒരാളുടെ കാര്യം കൂടി പറയട്ടെ, നമുക്ക് ഈ പഴയ പാട്ടുകൾ പോപ്പുലറൈസ് ചെയ്യുന്നതിന് ഒരു വലിയ സേവനം ചെയ്യുന്ന ആളാണ് കൊച്ചിൻ മനസ്സു.
1: അതെ അതെ അതെ,
0: അഭിനന്ദിക്കുകയും ഓർക്കുകയും ചെയ്യുന്നു.
1: അതെ അതെ, എത്രയോ പാട്ടുകൾ കാണാതെ അല്ലേ?
0: അതെ അതെ അതെ, കാണാതെ പിടിച്ചു. പിന്നെ ഈ പരിപാടി നടക്കുമ്പോ ചില കോൾസ് വന്നു. അപ്പൊ എന്റെ ഒരു കസിൻ എടമത്തത്തു നിന്ന് ഗീത പറഞ്ഞു, ചേട്ടന്റെ പാട്ടാണ് കേട്ടോണ്ടിരിക്കുകയാണ്. അതുപോലെ ജോയിന്റ് സെക്രട്ടറി ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ് ഹനീഷ് വിളിച്ചു, കോൾസ് വന്നു.
1: ഓക്കെ ഓക്കെ,
0: വളരെ സന്തോഷം നൽകുന്നു. പിന്നെ എന്റെ വൈഫ് റിട്ടയർഡ് ടീച്ചറാണ്, സുമാ, രണ്ടു മക്കള്, ഇതൊക്കെ പറയണോ?
1: പറഞ്ഞോളൂ സാർ.
0: ഗുഡ് ഡീറ്റെയിൽസ്. അല്ല, രണ്ടു മക്കള്, മോള് അമൃത ഡോക്ടറാണ്, ഹസ്ബൻഡ് ഡോക്ടറാണ് അമൃതയുടെ, ഒരു കുട്ടി ശിവാനി, മകൻ ഡോക്ടർ പ്രവീൺ, അത് PhD ആണ്. മരുമകള്
1: ഓക്കെ,
0: PhD തന്നെ. അതെ,
1: പവിത്ര,
0: പവിത്ര
1: കൊച്ചുമോൾ. സാറിനാണ് ഇതിൽ പാട്ടുകളോട് ഏറ്റവും പ്രണയമുള്ള ആളല്ലേ?
0: സാഹിത്യ അധ്യാപകനാണ്.
1: അതെ അതെ, ഭാഷാ അധ്യാപകനായതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിന്റെ ഒരു
0: ഇംഗ്ലീഷ് സാഹിത്യം മാത്രമേ ഉള്ളൂ.
1: എന്തായാലും സാഹിത്യമാണല്ലോ, ഭാഷയും കൂടിയാണല്ലോ.
0: ഞാനത് അത് പാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഷേക്സ്പിയർ,
1: അതെ അതെ അതെ അതെ, ഡാലിയ പൂക്കളുടെ പാട്ടിലെ എല്ലാവരെയും പരാമർശിക്കുന്നു.
0: എന്താ പാട്ട്? ശരിക്കും പറഞ്ഞാലേ ഞാൻ തിരക്കിന്റെ ഇടയിൽ അത് ലയിച്ചുപോയി. എനിക്കിപ്പോ എത്ര കേട്ടാലും മടുക്കില്ലാത്ത പാട്ടുകളാണ്. അപ്പൊ ഞാൻ FB നോക്കിയപ്പോ കുറച്ചുപേര്, വളരെ കുറച്ചുപേരെ പാട്ടിനെ കുറിച്ച് പറയാറുള്ളൂ. പലരും ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഹായ് അവതാരകൃതയെ മാത്രമേ പറയുള്ളൂ. പറഞ്ഞ ഞാനും കേൾക്കുന്ന പാട്ടിനെ കുറിച്ച് എഴുതാൻ ശ്രമിക്കാറുണ്ട്. കുഴപ്പമില്ല, ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് ആണ്.
1: അതെ അതെ അതെ, എല്ലാവരും കൂടെ ഉണ്ട് എന്നൊന്ന് ഉറപ്പിക്കുക എന്നുള്ളതും കൂടി ഒരു പ്രധാനമാണല്ലോ.
0: അതെ അതെ, ഇതൊരു ലിങ്ക് ആണല്ലോ, ഒരു നെറ്റ്വർക്ക് ആണ്.
1: അതെ അതെ,
0: ഞാൻ അവരെയും നന്ദിയോടെ ഓർക്കുന്നു, എന്തെങ്കിലും ഫ്രണ്ട്സിനെയും. അവര് ഇന്നിപ്പം രാവിലെ ഈ പാട്ട് ഇനി എന്നെ എന്താണ് തെരഞ്ഞെടുത്ത് അവരെ ഇപ്പൊ സംസാരിക്കാൻ ഒരു അവസരം നൽകിയില്ലേ, അതൊക്കെ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അന്നത്തെ ദിനം യു മേഡ് മൈ ഡേ എന്നൊക്കെ പറയുന്നു.
1: അതെ അതെ.
0: അപ്പോ ഈ കിരൺ, കിരൺ ബേബി സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതൊക്കെ ഒരു യൂണിക് സ്റ്റൈലാണ്.
1: അതുപോലെ
0: നമ്മുടെ രീതിയിൽ ഓരോരുത്തർക്കും ഉണ്ട്, ഈ താങ്കൾക്കുണ്ട്. പെട്ടെന്ന് പേര് കിട്ടിയില്ല.
1: രതീഷ് കുമാർ.
0: രതീഷ് കുമാർ, അതെ, സോറി കേട്ടോ, എന്റെ ഡോട്ടറിനോട് പേര് ബന്ധപ്പിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എന്റെ ചുണ്ടത്ത് നിന്ന് പോയതാണ്.
1: ഓക്കെ,
0: പേരൊന്നും പറയാൻ പറ്റാൻ എഴുതിയിട്ടുണ്ടല്ലോ എന്റെ ഡോക്ടറിനോട്.
1: അതെ, ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. സാർ വളരെ വിശദമായിട്ട് കത്തിലെഴുതിയിട്ടുണ്ടെങ്കിലും അത് സാറ് തന്നെ പങ്കുവെക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ സാറിനോട് ചോദിച്ചത്. ഓക്കെ,
0: അവസാനിപ്പിക്കാന്ന്
1: തീർച്ചയായും സാർ, സാറിന് പോവാനുള്ള സമയമായി.
0: ഞാൻ സെലക്ട് ചെയ്ത പാട്ടുകള് എനിക്കൊരു 100% ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെടുന്നവര്, ഇത് എന്ത് പാട്ടാണെന്ന് ആരും പറയാൻ വഴിയില്ലാതെ ഞാൻ വിശ്വസിക്കുന്നു.
1: അതെ അതെ അതെ, അല്ല നല്ല നല്ല മെലഡിയസ് ആയിട്ട്. എന്നാൽ ഈ സാറ് പറഞ്ഞ പോലെ തന്നെ സാർ ഒരു ഭാഷാധ്യാപകൻ കൂടി ആയതുകൊണ്ടായിരിക്കും വളരെ മനോഹരമായ വരികളുള്ള പാട്ടുകളും കൂടി.

0: ആണ് ഇന്നത്തെ സെലക്ഷനിൽ വന്നിട്ടുള്ളത്.
1: തീർച്ചയായിട്ടും ഞാൻ മുൻതൂക്കം കൊടുക്കുന്ന ഒരാളാണ്.
0: ഓക്കെ,
1: അതുകൊണ്ടാണ് ഞാൻ ഈ പഴയ പാട്ടിന്റെ മേന്മയായിട്ട് എടുത്തു പറയുന്നത്.
0: പ്രത്യേകിച്ച് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സാർ ഇന്നത്തെ ദിവസം?
1: അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യണോ?
0: ഇല്ല, ചോദിച്ചു എന്നേയുള്ളൂ. അങ്ങനെ എന്തെങ്കിലും
1: ഉദ്ദേശം? ഈ പറഞ്ഞ പേരുകളൊക്കെ വാസ്തവത്തിൽ അവരുടെ
0: ഡെഡിക്കേഷൻ, അവർക്കൊക്കെ ഉള്ള ഒരു ഡെഡിക്കേഷൻ ആയിട്ട് ഇന്നത്തെ പാട്ടുകൾ കൂട്ടാം.
1: പിന്നെ പലപ്പോഴും കേൾക്കുന്ന ആൾ, കേൾക്കുന്നവർക്കെല്ലാം ഡെഡിക്കേറ്റ് ചെയ്തുള്ളൂ. അതിന്റെ ആവശ്യമില്ല, നമ്മുടെ
0: ഡെഡിക്കേറ്റ്
1: ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ആരെയും പറയുന്നില്ല. ഞാൻ പരാമർശിച്ച പേരുകൾ,
0: കുറച്ചുകൂടി
1: പേരുകളൊക്കെ പറയാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ കേട്ടോ.
0: പറയൂ സർ.
1: ഒരു മൂന്നാല് പേരും കൂടി പറയാം. അപ്പൊ ഒരു സംഗീത ഗ്രൂപ്പുണ്ട്, അതിൽ ഒരു അംഗമാണ് ഞാനേ. അപ്പോ അതില് പങ്കെടുക്കുന്ന ആൾക്കാരുടെ പേര് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അപ്പൊ അതിനകത്ത് ഒരു സദാനന്ദ മാഷുണ്ട്, പിന്നെ സുരേന്ദ്രൻ മണ്ണത്തൂര്, പ്രഭാകരൻ, ശ്രീ സുനിലാൽ, അവരെ കല, രമ, ബിന്ദു, അമ്പി, അജിത റാണി, സിന്ധു ഫ്രെഡി, ഇങ്ങനെ കുറെ പേരുകള് പ്രത്യേകം മെൻഷൻ ചെയ്യണം. അങ്ങനെ അവരൊക്കെ കേൾക്കേണ്ടാവും ഞാൻ വിചാരിക്കുന്നു.
0: അതുകൊണ്ടാണ്. തീർച്ചയായും.
1: താങ്ക് യു വെരി മച്ച്.
0: ഓക്കെ, അപ്പൊ നമുക്ക് എന്നാൽ കത്തയച്ച സന്തോഷം.
1: അല്ല, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ ആവശ്യം പങ്കെടുത്തതാണ്. പക്ഷെ എനിക്ക് ഇന്ന് എന്തോ പ്രത്യേക എക്സൈറ്റ്മെന്റ് കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് ഈ സുശീലാമ്മയുടെ പാട്ടും കൂടെ വന്നപ്പോ പിന്നെ ഞാൻ പ്രത്യേക ഇനിയത്തെ പഞ്ചമിരാവിലും പൊക്കിളൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോ എന്ന് എനിക്ക് തോന്നുന്നു. സ്വയം
0: തോന്നുന്നു.
1: ഫ്രീലി ഫ്രീലി ഫ്രാങ്ക്ലി.
0: ഓക്കെ സർ,
1: രതീഷ് കുമാറിനും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി.
0: തീർച്ചയായും. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പാട്ടുകൾ ആയിക്കോട്ടോ സർ.
1: ആറു വർഷം കഴിഞ്ഞു, ഇനിയിപ്പോ നോക്കാം. താങ്ക് യു.
0: ഓക്കെ സർ. ഓക്കെ, താങ്ക് യു. ഓക്കെ സർ.

ഇന്നത്തെ ഗാനങ്ങൾ തെരഞ്ഞെടുത്ത് സ്വാഗതം കൊച്ചിയിലേക്ക് അയച്ച എൻ കെ വിജയൻ സാറിനോടാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഉത്തരമധുരാപുരിയിലെ വാസവദത്തയുടെ പ്രണയവും ഉപഗുപ്തന്റെ കരുണയും പ്രമേയമാക്കിയ കുമാരനാശാന്റെ ഖണ്ഡകാവ്യം കരുണയെ ആസ്പദമാക്കി ആ പേരിൽ തന്നെ 1966 കെ തങ്കപ്പൻ സംവിധാനം ചെയ്ത് ചിത്രം പുറത്തിറങ്ങിയിരുന്നു. തിരക്കഥ സംഭാഷണം രചിച്ചത് വൈക്കം ചന്ദ്രശേഖരൻ നായർ. കരുണ എന്ന ഈ ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയ ഗാനമാണ് സ്വാഗതം കൊച്ചിയിൽ ഇനി. വരികൾ ONV കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ.

0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: Listen to your favorite tracks on Kochi FM, Rainbow 107.5. Stay tuned.

1972 പുറത്തിറങ്ങിയ ഓമന എന്ന ചിത്രത്തിനു വേണ്ടി പി മാധുരി പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനശില്പികൾ വയലാർ ദേവരാജൻ. അത്യന്തം വൈവിധ്യമായ ബാബു എന്ന കഥാപാത്രമായി സത്യൻ മാഷിന്റെ അഭിനയം കൊണ്ടും എം ടി വാസുദേവൻ നായരുടെ ശക്തമായ തിരക്കഥ കൊണ്ടും ശ്രദ്ധേയമായ ചിത്രമായിരുന്നു 1966 പുറത്തിറങ്ങിയ പകൽ കിനാവ്. എസ് എസ് രാജൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് സ്വാഗതം കൊച്ചിയിൽ ഇനി. വരികൾ പി ഭാസ്കരൻ, സംഗീതം ബി എ ചിദംബരനാഥ്.

പ്രിയ ശ്രോതാക്കളെ, ഈ മനോഹര ഗാനത്തോടെ ഇന്നത്തെ സ്വാഗതം കൊച്ചിയുടെ സമയം ഇവിടെ കഴിയുകയാണ്. ഇന്നത്തെ ഗാനങ്ങൾ നമുക്ക് അയച്ചു തന്നത് പ്രിയ ശ്രോതാവ് കിഴക്കമ്പലത്ത് നിന്നും എൻ കെ വിജയൻ ആയിരുന്നു. നാളത്തെ സ്വാഗതം കൊച്ചിയിൽ കേൾക്കാം മുപ്പത്തടത്തു നിന്നും സതി വേണുഗോപാൽ അയച്ചു തന്ന ഗാനങ്ങൾ. ഇത്രയും നേരം ശ്രോതാക്കളോടുകൂടെ ഉണ്ടായിരുന്നത് ഞാൻ രതീഷ് കുമാർ. ഇനി 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.

ആകാശവാണി പ്രസൻസ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം സുനിൽ വർമ്മ. ദ ഹെഡ്ലൈൻസ്: സ്ലോവാക്യ കൺഫേഴ്സ് ഇറ്റ്സ് ഹയസ്റ്റ് ഹണർ ഓർഡർ ഓഫ് ദ വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് ഓൺ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. പ്രൈം മിനിസ്റ്റർ മോദി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ G7 സമ്മിറ്റ് ഇൻ എവിയോൺ, ഫ്രാൻസ് ടുഡേ. To also hold bilateral meetings with Prime Minister of Canada and UK and UAE President. Government hikes export duties on diesel and aviation turbine fuel. Export duty on petrol remains unchanged. Indian ship Disha, carrying 62,370 metric tons of LNG cargo, safely crosses Strait of Hormuz. 8 people killed after B-52 bomber crashes at US Air Force base in Southern California. And in football, Cape Verde stunned Spain in scoreless draw at FIFA World Cup. Belgium also settled for 1-1 draw with Egypt. President of Slovakia Peter Pellegrini has conferred Slovakia's highest state honor, the Order of the White Double Cross First Class, upon Prime Minister Narendra Modi. Secretary West in the Ministry of External Affairs, C.B. George, said that the Prime Minister expressed his heartfelt gratitude to the President, the government, and the people of Slovakia for the distinguished honor.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സമയം 8 മണി കഴിഞ്ഞ് 31 മിനിറ്റ് 28 സെക്കൻഡ്. സവാരി ടൈം തുടങ്ങുന്നതിന് മുമ്പ് ചില ഇൻഫർമേഷൻസ്, എംപ്ലോയ്മെന്റും എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ചില ഇൻഫർമേഷൻസ് ലിസ്ണേഴ്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യട്ടെ. പബ്ലിക് റിലേഷൻസ് വകുപ്പിനായി ഫോട്ടോ കവറേജ് നടത്തുന്നതിന് പാലക്കാട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലേക്ക് കരാർ ഫോട്ടോഗ്രാഫർമാരുടെ പാനൽ തയ്യാറാക്കുന്നുണ്ട്. അപേക്ഷകർക്ക് ഡിജിറ്റൽ SLR മിററർലെസ് ക്യാമറകൾ ഉപയോഗിച്ച് ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ എടുക്കാൻ കഴിയണം. ജില്ലയിൽ സ്ഥിര താമസക്കാരായിരിക്കണം. അപേക്ഷകർ താമസപരിധിയിലെ സ്റ്റേഷൻ ഹൌസ് ഓഫീസറിൽ നിന്നും സ്വഭാവ സർട്ടിഫിക്കറ്റും കേസുകളോ മറ്റോ ഇല്ല എന്നത് സംബന്ധിച്ച രേഖയും ഹാജരാക്കണം. വൈഫൈ ക്യാമറകൾ കൈവശമുള്ളവർക്കും ഇൻഫർമേഷൻസ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ കരാർ ഫോട്ടോഗ്രാഫറായും പത്രസ്ഥാപനങ്ങളിൽ ഫോട്ടോഗ്രാഫറായും സേവനം അനുഷ്ഠിച്ചവർക്കും മുൻഗണന നൽകും. പേര്, വീട്ടുവിലാസം, ഏറ്റവും പുതിയ ഫോട്ടോ, ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം, കൈവശമുള്ള ഫോട്ടോഗ്രാഫി ഉപകരണങ്ങളുടെ വിവരം

പ്രവൃത്തി പരിചയം എന്നിവ വെള്ളക്കടലാസിൽ രേഖപ്പെടുത്തിയാണ് അപേക്ഷ തയ്യാറാക്കേണ്ടത്. അസൽ രേഖകളുടെയും ഉപകരണങ്ങളുടെയും പരിശോധന, പ്രായോഗിക പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ്. അപേക്ഷയും അനുബന്ധ രേഖകളും തപാലിലോ ഓഫീസിൽ നേരിട്ടോ നൽകാം. പ്രവൃത്തി പരിചയം ഉൾപ്പെട്ട ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പ് സഹിതമുള്ള അപേക്ഷ ഈ മാസം 18 വൈകിട്ട് 5 ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, പാലക്കാട്, പിൻ 67-80-01 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ താൽപ്പര്യമുള്ളവർക്ക് വിളിക്കാം ഫോൺ നമ്പർ 0491-2-50-53-29. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 0491-2-50-53-29.

ഇനി ഒരു ലെക്ചറർ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിയിപ്പാണ്. പാലക്കാട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ബോണ്ടഡ് ലെക്ചറർമാരുടെ താൽക്കാലിക ഒഴിവുണ്ട്. ഒരു വർഷത്തെ നിർബന്ധിത ടീച്ചിംഗ് ഇന്റേൺഷിപ്പ് ലഭിക്കുന്നതുവരെയോ അല്ലെങ്കിൽ പരമാവധി ഒരു വർഷത്തേക്കോ ആണ് നിയമനം. പ്രതിമാസം 32,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. യോഗ്യത സർക്കാർ അംഗീകൃത സ്വാശ്രയ നഴ്സിംഗ് കോളേജിൽ നിന്നും, MSc നഴ്സിംഗ്, കേരള നഴ്സസ് ആന്റ് മിഡ്വൈഫ്സ് കൌൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധം, അഡീഷണൽ ക്വാളിഫിക്കേഷൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ബയോഡേറ്റ, അസൽ സർട്ടിഫിക്കറ്റുകൾ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സെറ്റ് പകർപ്പ്, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവയുമായി ഈ മാസം 23 രാവിലെ 11 പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ ആശുപത്രിയുടെ മെയിൻ ബ്ലോക്കിൽ 3-ാം നിലയിലുള്ള സർക്കാർ നഴ്സിംഗ് കോളേജ് കാര്യാലയത്തിൽ ഹാജരാകണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവസാന തീയതി മറക്കണ്ട, ഈ മാസം 23 രാവിലെ 11.

ഡിപ്ലോമ കോഴ്സുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവേശന വിവരങ്ങൾ അന്വേഷിക്കുന്ന ലിസണേഴ്സിന് വേണ്ടി ഒരു അറിയിപ്പുണ്ട്. കുഴൽമന്നം ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ പോളിടെക്നിക് കോളേജിൽ ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നിവയാണ് കോഴ്സുകൾ. യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യം. SC ST വിഭാഗക്കാർക്ക് 50% സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. polyadmission.org അപേക്ഷ നൽകാം. അവസാന തീയതി ഈ മാസം 22. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04922 27 29 00. മറ്റൊരു നമ്പർ കൂടി 85 47 00 50 86. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയുന്നു: 04922 27 29 00 അല്ലെങ്കിൽ 85 47 00 50 86.

ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കാം എന്നറിയിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജ്. 2026 ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 12ാം ക്ലാസ്സാണ് യോഗ്യത. ഒരു വർഷമാണ് കോഴ്സിന്റെ കാലാവധി. www.app.srccc.in/register എന്ന ലിങ്കിലൂടെ ആപ്ലിക്കേഷൻ ഓൺലൈനായി സമർപ്പിക്കാം. വിശദവിവരങ്ങൾ www.srccc.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 944-747-1464 94 47 47 14 64.

SRC ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു അറിയിപ്പ് കൂടിയുണ്ട്. സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ കേരളയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജ് 2026 ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഈ പ്രോഗ്രാമിന് 6 മാസമാണ് കാലാവധി. www.app.srccc.in/register എന്ന ലിങ്കിലൂടെ ആപ്ലിക്കേഷൻ ഓൺലൈനായി സമർപ്പിക്കാൻ കഴിയും. വിശദവിവരങ്ങൾ www.srccc.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 30 മാസം. ജില്ലയിലെ പഠന കേന്ദ്രം ഹോളി ഫാമിലി ഹോസ്പിറ്റൽ, മുതലക്കോടം, തൊടുപുഴ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 96563009778. നമ്പർ ഒരിക്കൽ കൂടി 96563009778.

കുറച്ച് വിശേഷങ്ങൾ കൂടിയുണ്ട്, അത് സവാരി ടൈമിന്റെ ഇടയിൽ നമുക്ക് പങ്കുവെക്കാവുന്നതാണ്.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: This is Rainbow FM 107.5. Non-stop music, non-stop entertainment.
2: Blast your mornings with blistering music. Sawari time.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 40:32. അങ്ങനെ രാവിലെ നമ്മൾ സുരേഷ് കാഞ്ഞിരക്കാട്ടിൻ്റെ ബെഡ് കോഫി കേട്ട് മോട്ടിവേറ്റഡായി. സ്വാഗതം കൊച്ചിയിലൂടെ കുറേയധികം നല്ല മനോഹരമായിട്ടുള്ള മെലഡിയസ് ആയിട്ടുള്ള കുറേ പാട്ടുകൾ കേട്ടു. ഇപ്പോൾ സമയം 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ മിക്കവാറും ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാകും അല്ലേ. തൊഴിൽ സ്ഥലത്തേക്കോ അല്ലെങ്കിൽ കോളേജിലോ ഒക്കെയായി നമ്മളിപ്പോൾ യാത്ര പുറപ്പെട്ടിട്ടുണ്ടാകും കുറേ പേരെങ്കിലും, കുറേ ലിസണേഴ്സ് എങ്കിലും. കാര്യം ഇന്ന് എറണാകുളം ജില്ലയിൽ മഞ്ഞ ജാഗ്രതയുള്ള ദിവസമാണ്. രാവിലെ തന്നെ കുറേ സ്ഥലങ്ങളിലൊക്കെ നല്ല മഴയും പെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പക്ഷേ നമുക്ക് മുമ്പോട്ട് പോയല്ലേ പറ്റൂ. എന്തായാലും ഈ യാത്ര ഒറ്റയ്ക്കാവണ്ട, റെയിൻബോ ഉണ്ട് കൂടെ. ഇത് നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവെക്കാനുള്ള ടൈം. റെയിൻബോയിലിപ്പോൾ സവാരി ടൈം. പാട്ടും കൂട്ടുമായി കൂടെയുള്ളത് ഞാൻ രതീഷ് കുമാർ. സവാരി ടൈമിലേക്ക് വിളിക്കേണ്ട നമ്പർ 04842 42 81 01, 04842 42 81 01.

0: ഇത് യാത്ര ചെയ്യുന്നവർക്കൊപ്പം റെയിൻബോ എഫ് എം കൊച്ചി കൂട്ടുകൂടുന്ന സമയമാണ്, സവാരി ടൈമിന്റെ സമയമാണ്. ആദ്യത്തെ കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണ്, എവിടെ നിന്നാണ്?
1: എന്റെ പേര് സാലി പീറ്റർ. ഞാൻ കൈരിപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ് വിളിക്കുന്നത്.
0: ഓക്കെ. ആ, വളരെ സൈലന്റ് ആയിട്ടുള്ള നല്ലൊരു സ്ഥലമാണല്ലോ കടയിരുപ്പ്.
1: ഇഷ്ടംപോലെ ചെടികളും പൂക്കളും തോടും എല്ലാം ഉണ്ട്. വളരെ പ്രകൃതി മനോഹരമാണ്.
0: അതെ അതെ അതെ അതെ. കോലഞ്ചേരിക്ക് അപ്പുറത്ത്.
1: കോലഞ്ചേരിക്ക് അപ്പുറത്ത്. സാറിനറിയോ അവിടെ?
0: ആ, ഞാൻ അവിടേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: എന്താ, സുഖമായിരിക്കുന്നു. ഒരു പനിയുടെ നിന്ന് റിക്കവറി ആയി വരുന്നേ ഉള്ളൂ.
0: ഓക്കെ, അപ്പൊ എന്താണ് യാത്രയെ കുറിച്ച് പറയാനുള്ളത്?
1: യാത്രകൾ നമ്മൾ ചെയ്യണം ജീവിതത്തിൽ. അത് നമുക്കൊരു പ്രത്യേക പോസിറ്റീവ് എനർജി തരും. ഒരു യാത്ര കഴിഞ്ഞു വന്നാൽ കുറെ നാളത്തേക്ക് മൈൻഡ് ഫ്രഷ് ആകും, നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആകും. അതാണ് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. നമുക്ക് എപ്പോഴും നമ്മൾ യാത്രയ്ക്ക് വേണ്ടി കുറച്ച് പൈസ വെച്ച് ഒരു മാസം വെച്ച് സേവ് ചെയ്യുക. നമുക്കത് എല്ലാവർക്കും സാധിക്കും.

0: യാത്ര പോകണമെന്നില്ല. നമ്മളൊരു കുറച്ച് പൈസ എന്തായാലും നമ്മൾ അതിനു വേണ്ടി കരുതി വെച്ച് ഞങ്ങളൊക്കെ ഇതിനു വേണ്ടി ഒരു സ്പെഷ്യൽ അക്കൗണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഞാനും മക്കളും ഒക്കെ. അതിനു നമുക്ക് പറ്റണ പോലെ കുറച്ച് പൈസ ആഡ് ചെയ്യുക. ഈവൻ ഒരു ചെറിയ ട്രിപ്പ് ആണെങ്കിലും നമുക്ക് നടത്താൻ പറ്റും. അതുകൊണ്ട് വലിയ ട്രിപ്പ് നടത്തുക, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ എത്രയെത്ര നല്ല മനോഹരമായ സ്ഥലങ്ങളുണ്ട്, നമ്മൾ അതൊക്കെ ജീവിതത്തിൽ കണ്ടിരിക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഭൂമി ജീവിച്ചിട്ടുള്ള
1: നമുക്ക് ലോകം മനസ്സിലാക്കാൻ മൂന്ന് കാര്യങ്ങൾ: ഒന്ന് യാത്ര, പിന്നൊന്ന് പുസ്തകം, പിന്നൊന്ന് സിനിമകൾ എന്ന് പറയാറുണ്ട് പൊതുവിൽ.
0: ഞാനിതെല്ലാം നേരത്തെയൊക്കെ ഇഷ്ടംപോലെ നോവൽസ് വായിക്കുമായിരുന്നു.
1: ഓക്കെ.
0: സിനിമകളോട് ഇഷ്ടമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പഴയ സിനിമകളൊക്കെ ഇപ്പോഴും ഞങ്ങൾ എടുത്തിട്ട് കാണാറുണ്ട്. ഞാനും ഹസ്ബൻഡും
1: മക്കളൊക്കെ
0: ഇവിടെ ഇല്ല. അവര് മോനും മോനും അവരൊക്കെ എഞ്ചിനീയേഴ്സ് ആണ്. അവര് ഒരാള് ബാംഗ്ലൂരാണ്, ഒരാള് കാക്കനാടാണ്. ഞങ്ങള് തന്നെയുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് ടൂറ് പോവും. പിന്നെ കഴിഞ്ഞ
1: സ്ഥിരമായിട്ട് യാത്ര പോകുന്ന കൂട്ടത്തിലാണ്.
0: അതെ അതെ, ഞങ്ങൾക്ക് ഇഷ്ടമാ യാത്ര. ഞങ്ങൾ കഴിഞ്ഞ വർഷം കാശ്മീരായിരുന്നു പോയത്.
1: ഓ, എന്നായിരുന്നു പോയത്?
0: കഴിഞ്ഞ ഏപ്രിൽ, ഇതിന് മുമ്പത്തെ ഏപ്രിൽ,
1: 2025 ഏപ്രിൽ.
0: ആ, 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവിടെ ആ പ്രശ്നം.
1: ഓ ഓ ഓ, ഓക്കെ ഓക്കെ. ഓ, അതിന് തൊട്ട് മുമ്പായിരുന്നു അല്ലേ?
0: തൊട്ടും. പക്ഷെ കാശ്മീർ ശരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കാണണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഭൂമിയിലെ സ്വർഗം തന്നെയാണ്. ഞങ്ങൾ പോയ സമയത്ത് തുളിച്ച് ഇങ്ങനെ പൂത്തു നിൽക്കണം. അയ്യോ, നമ്മളൊക്കെ ശരിക്കും ഈ ഹിന്ദി ഫിലിംസിലൊക്കെ അല്ലേ ഇങ്ങനെ തുളിച്ചാലൊക്കെ ഇങ്ങനെ അവരെ ഗാനങ്ങളൊക്കെ ഇങ്ങനെ ചിത്രീകരിക്കും. പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോ മനസ്സിനുണ്ടായ ഒരു, അത് പറഞ്ഞറിയിക്കാൻ നമുക്ക് പറ്റില്ല, അത്രയ്ക്കൊരു സന്തോഷം. അത് ഓരോ പൂക്കളെയും കാണുമ്പോഴുള്ള സന്തോഷം. പിന്നെ ആപ്പിൾ ചെടി എല്ലാം പൂത്തു നിൽക്കുന്ന സമയമായിരുന്നു. പക്ഷെ ഞങ്ങളൊക്കെ എന്ത് ചെയ്യുന്നറിയാം, ആർട്ടിഫിഷ്യൽ ആപ്പിൾ കൊണ്ടി അതിൽ കുത്തിവെച്ച് പറിക്കുന്ന പോലെ ഞങ്ങൾ ഫോട്ടോയ്ക്ക്
1: പോസ് ചെയ്യാൻ വേണ്ടിട്ട്.
0: ശരിക്കും അതുപോലെ ആ മഞ്ഞൊക്കെ, ശരിക്കും സ്വിറ്റ്സർലൻഡിന് പോകേണ്ട ഒരു ആവശ്യമില്ല, നമ്മൾ ശരിക്കും കാശ്മീർ പോയാൽ മതി. ഇതേ ഒരു വൈബാണ് അവിടെ.
1: ഓക്കെ ഓക്കെ. ഇനി അടുത്ത പ്ലാൻ എങ്ങനെയൊക്കെയാണ്?
0: അടുത്ത പ്ലാൻ ഞങ്ങൾക്ക് രാജസ്ഥാനാണ്. ഞങ്ങൾ പിന്നെ രാജസ്ഥാനും പിന്നെ അജന്ത എല്ലോറ ഒരു ഡ്രീം ആയിട്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഒരിക്കലെങ്കിലും അതൊന്ന് കാണണം. നമ്മുടെ ഹിസ്റ്ററി പഠിച്ചപ്പോൾ ഉള്ള ആഗ്രഹമാണ് എനിക്ക്. കല്ലിൽ കുത്തിവെച്ചതും അതൊക്കെ ഒന്ന് കാണണം. അതിനു വേണ്ടിയാണ് ഞങ്ങളുടെ അടുത്ത ആഗ്രഹം. അടുത്ത നവംബറിലേക്കാണ് ഞങ്ങൾ അതിനെ പറ്റി ആലോചിക്കണം. കാരണം ഇവിടെ പെര പണിതുകൊണ്ടിരിക്കുക, അത് ഫൈനലൈസ് ഫൈനൽ സ്റ്റേജിലേക്കാണ്. പിന്നെ ഹൈദരാബാദ്, അങ്ങനെ ഒരുപാട്, തായ്ലൻഡ് പോയി, ദുബായ് പോയി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട്.
1: പോവാൻ കഴിയുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും അല്ലേ?
0: അതെ, എനിക്ക് ഇന്നത്തെ ആഗ്രഹം അതാണ്. നമ്മളിപ്പോ ഒരു 50+ ഒക്കെ ആയാൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാനുള്ള, സേവ് ചെയ്യാതെ അങ്ങനെയൊന്നുമില്ല. കാരണം മക്കളൊക്കെ സെറ്റിലായി. അപ്പൊ നമുക്ക് ഇനി പറ്റണത് നമ്മുടെ യാത്രകളാണ്. കുറെ ഫ്രണ്ട്സിനെയും കിട്ടി അതോടൊപ്പം ഞങ്ങൾ യാത്ര ചെയ്തപ്പോഴൊക്കെ. നല്ല ഒരു ഫാമിലിയെ കിട്ടി, ഭയങ്കര ഹാപ്പിയായി യാത്ര ചെയ്യാൻ. അപ്പൊ ഞങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പോലും അവര് ഞങ്ങളെ ശരിക്കും ഇൻസ്പയർ ചെയ്ത് നമുക്ക് പോവാ പോവാന്ന് പറയുമ്പോ തന്നെ നമ്മളും റെഡിയാവും.
1: അതെ, ഒരു കമ്പാനിയൻ ഉണ്ടെങ്കിൽ എപ്പോഴും അല്ലേ നമുക്ക് പോവാനൊരു മോട്ടിവേഷൻ ആയിരിക്കും.
0: തീർച്ചയായിട്ടും അതെ. അങ്ങനെ ഞാൻ എനിക്ക് എല്ലാരോടും പറയാനുള്ളത്, നമ്മൾ എപ്പോഴും ഒരു യാത്രക്ക് പോകണം. പറ്റിയപ്പോ നമ്മളൊരു ഒരു 10 കിലോമീറ്റർ അപ്പുറയാണെങ്കിൽ പോലും നമുക്ക് പറ്റും എവിടെയെങ്കിലും നമ്മൾ ഒരു ദിവസം ഒന്ന് പോയിട്ട് വരിക. അപ്പൊ നമുക്കിടെ പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടൊരു യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയിലെ എല്ലാവരും തമ്മിലുള്ള ബോണ്ട് ഒന്നോടെ സ്ട്രോങ്
1: ആവും.
0: അതൊരു വലിയ കാര്യമാണ്.
1: ഇപ്പോഴാണെങ്കിൽ അല്ലേ നമുക്കിപ്പോ എല്ലാവരും എല്ലായിടത്തേക്കും അങ്ങനെ യാത്ര പോകുന്ന ഒരു ഒരു ഇപ്പൊ വളരെ സ്വാഭാവികമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നേരത്തെ ഒന്നും അത്രയധികം ശ്രദ്ധിക്കപ്പെടാതെ കിടന്നിരുന്ന സ്പോട്ടുകളൊക്കെ ഇപ്പൊ നല്ല തിരക്കുള്ള റഷായിട്ടുള്ള ടൂറിംഗ് സ്പോട്ടുകളായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോ.
0: എനിക്ക് തോന്നി കോവിഡിന് ശേഷം ആൾക്കാർക്ക് ഒന്ന് മാറി ചിന്തിക്കാൻ.
1: അതെ അതെ, അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. പല അർത്ഥത്തിൽ അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു.
0: അവർ ചിന്തിക്കണം നല്ലതാ, ഇനിയും പോവുക. അല്ലെങ്കിൽ നമ്മള് ദൈവം ഇത്ര മനോഹരമായ ഭൂപ്രദേശം ഉണ്ടാക്കിയിട്ട് നമ്മൾ കണ്ടില്ല, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടാ. പിന്നെ സന്തോഷ് ജോർജ് സാറിന്റെ
1: ആ സഞ്ചാരം
0: ഞങ്ങളുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ സ്ഥലങ്ങളെ പറ്റി അറിയാനും പോലും അവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാൻ എനിക്ക് ഭയങ്കര
1: താല്പര്യമാണ്. ലോകത്തിൽ ഒരിക്കൽ ഒരു അല്ലെ, ഒരു പക്ഷെ ഒരിക്കലും പോവാൻ പറ്റാത്ത ആളുകൾക്ക് പോലും അവിടെ പോയത് പോലത്തെ ഒരു അനുഭവങ്ങൾ അതാണല്ലോ പൊതുവിൽ ട്രാവലോഗുകളുടെ ഒക്കെ ഒരു പ്രത്യേകത. ഓക്കെ, ഈ പോകുന്ന യാത്രകളൊക്കെ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ടോ?
0: ഉണ്ട്. എന്നാലും ഞാനൊക്കെ ചിലതൊക്കെ എഴുതി ഇങ്ങനെ കുറിച്ച് വെക്കും. പക്ഷെ എന്റെ എനിക്ക് നല്ല മെമ്മറി പവർ ഉള്ള കൂട്ടത്തിലാ പാട്ടുന്നത്. അപ്പൊ അതെല്ലാം ഞാൻ ഇങ്ങനെ മനസ്സിലിട്ടിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആലോചിക്കും ഈ പോയ സ്ഥലങ്ങൾ.

0: ളെ പറ്റിയും പോയതും ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്.
1: അതെ, ഇതിപ്പോ നമ്മളിപ്പോ സംസാരിച്ചത് കൊണ്ട് കുറെ പേരൊക്കെ ഈ യാത്രാ വിശേഷങ്ങൾ അറിഞ്ഞു.
0: അതെ,
1: അത് എവിടെയെങ്കിലും ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാ ആളുകൾക്കും അത് വലിയ ഉപകാരമായിരിക്കും. പ്രത്യേകിച്ച് ഇത്രയും യാത്ര പോകുന്ന കൂട്ടത്തിലായതുകൊണ്ട്.
0: അതൊക്കെ ഞാൻ പറയുന്ന എല്ലാരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ എപ്പോഴും ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കണം. ഒരു ചെറിയതാണെങ്കിൽ പോലും നമുക്ക് മനസ്സിനൊരു സന്തോഷം തരും. ഒരു യാത്ര കഴിഞ്ഞു വന്നാൽ കുറേ ദിവസത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു എനർജി ബൂസ്റ്റിംഗ്. അത് എനിക്കങ്ങനെയാ ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ റെയിൻബോ അതിലും വലിയ ആളാണല്ലോ. ഞങ്ങളെയൊക്കെ സന്തോഷത്തോടെ കൊണ്ടുനടക്കണതിൽ റെയിൻബോയ്ക്കുള്ള പങ്ക് പറയാൻ പറ്റില്ല. എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി തൈറോയിഡിന്റെ സർജറി ചെയ്തപ്പോഴും റേഡിയോ കൊണ്ടാ പോയത്. കാരണം റേഡിയോ എനിക്ക് റേഡിയോ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. മൂന്ന് റേഡിയോയാണ് എനിക്ക്, ഒന്ന് കിച്ചണില്, ഒന്ന് ബെഡ്റൂമില്, ഒന്ന് ഇടയ്ക്ക് ഞാൻ പകല് റെസ്റ്റ് ചെയ്യണ റൂമിൽ. അവിടെ മൂന്നെണ്ണാണ്.
1: എവിടെ തിരിഞ്ഞാലും അവിടെയൊക്കെ അല്ലേ
0: പൂക്കൾ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം എന്റെ വീട്ടിൽ. റെയിൻബോ എഫ് എം ആണ് മജോറിറ്റി കേൾക്കണത്. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ ലിസണേഴ്സ് ചോയ്സിൽ പാട്ട് എഴുതിയത് വന്നായിരുന്നു. അപ്പൊ രാജൻ സോമസുന്ദരൻ സാറുമായിട്ടാണ് ഞാൻ സംസാരിച്ചത്. അത് ഞാൻ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ള ഒരു നിധി പോലെ. എനിക്കത് മാറ്റി കളയാൻ പറ്റില്ല. ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു വന്നതാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ അതെടുത്ത് ഇങ്ങനെ കേൾക്കും. എനിക്ക് അത്രയ്ക്ക് സന്തോഷമുള്ള ഒരു കാര്യം അത്.
1: ഓക്കെ, അപ്പൊ ഒരു ഗ്യാപ്പ് ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും അയക്കൂ സൗദം കൊച്ചിയിലേക്ക്.
0: ഒരു വർഷം കഴിഞ്ഞു. ഇനി ഞാൻ നല്ല നല്ല പാട്ടുകൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചോണ്ടിരിക്കുക. ഒന്ന് തയ്യാറാക്കിയിട്ട് അയക്കണം. കാരണം നമ്മൾ മാറി നിന്നില്ലെങ്കിൽ ഒരിക്കലും കേൾക്കാത്തവരുണ്ടല്ലോ, അവർക്കൊരു വിഷമം വരരുത്. നമ്മൾ
1: കാരണം
0: അതാണ് ഞാൻ മാറി നിൽക്കുന്നത്. നമുക്ക് ഒരിക്കലെങ്കിലും കേൾക്കാൻ പറ്റില്ല. ഒരിക്കൽ പോലും കേൾക്കാത്തവർക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവും.
1: അതെ. അപ്പൊ നമുക്ക് ഇന്നത്തെ പാട്ടിലേക്ക് പോയാൽ ഏത് പാട്ടാണ് ഇന്ന് നമുക്ക് കേൾക്കേണ്ടത്?
0: താരം വാൽക്കണ്ണാടി നോക്കി എന്ന് പറയുന്ന കേളിയിലെ
1: പാട്ട്, ചിത്ര പാടിയിട്ടുള്ള പാട്ട് അല്ലേ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്.
0: ലിമിറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
1: അപ്പോ ഈ പാട്ട് ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഡെഡിക്കേഷൻ ഉണ്ടോ?
0: എനിക്ക് എല്ലാവരോടും, ഇപ്പൊ പാട്ടിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എല്ലാം കൊടുക്കണം. കാരണം അവരോട് എത്ര നന്ദി പറഞ്ഞാലും പറ്റില്ല. അവരാണ് നമ്മളെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ആൾക്കാര്.
1: തീർച്ചയായിട്ടും.
0: രാവിലെ ഒരു ബെഡ് കോഫി കിട്ടിയാൽ അന്ന് അന്നത്തെ എനർജി അവിടെ കിട്ടും.
1: അതെ, ശരിക്കും എനർജി കിട്ടുന്ന ബെഡ് കോഫി ഇവിടെയാണ്.
0: അതെ അതെ, ഞാൻ ആ കാപ്പി കുടിച്ചാലേ എനിക്ക് ജീവിക്കാൻ പറ്റും രാവിലെ.
1: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം. അപ്പോ യാത്രകളൊക്കെ കൂടുതൽ കൂടുതൽ പൂർവാധികം ശക്തിയോടുകൂടി നടക്കട്ടെ. യാത്ര വിശേഷങ്ങളൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഡോക്യുമെന്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംസാരിക്കുമ്പോൾ അതുവരെയുള്ള യാത്രാ വിശേഷങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം.
0: താങ്ക് യു.
1: ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ കോളിംഗ്.
0: ഓക്കെ,
1: ഓക്കെ, താങ്ക് യു.

0: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
1: ലഖ്പതി ദീദി ബനാനേക്കായി അഭിയാൻ ആനേ വാലി പീഡിയോക്കോ സശക്ത കർനേക്കായി മഹാ അഭിയാൻ ആയി.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.
3: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. അടുത്ത കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
4: ഹലോ,
3: ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
3: ആരാണ്, എവിടെ നിന്നാണ്? ചെല്ലാനത്ത് നിന്ന്. ഓക്കെ പ്രേമൻ, എന്താണ് യാത്ര, എങ്ങോട്ടേക്കാണ് യാത്ര?
4: യാത്ര മകളുടെ വീട് വരെ പോകാൻ വേണ്ടിയായിരുന്നു.
3: ആഹാ, എവിടെയാണ് മകളുടെ വീട്? എവിടെയാണ്?
4: വടുതല.
3: ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ നമുക്ക് എത്ര സമയം എടുക്കും അവിടെ നിന്ന് ചെല്ലാനത്ത് നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാല്?
4: ചെല്ലാനത്തിന് പുറപ്പെട്ടത് 25 മിനിറ്റ്.
3: അത്രേ ഉള്ളൂ.
4: ജങ്കാറ് കടന്ന് പോകണമെങ്കിൽ 25 മിനിറ്റ് വഴി പോകണമെങ്കിൽ ഒരു അരമണിക്കൂർ കൂടി.
3: ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇന്നത്തെ യാത്രാ പ്ലാൻ?
4: ടൂ വീലറിനാണ്.
3: ഓക്കെ ഓക്കെ ഓക്കെ. എന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷങ്ങൾ?
4: പ്രത്യേകിച്ച് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ചെല്ലാന ഹാർബറിൽ നിന്ന് കുറച്ച് മീൻ എടുത്ത് കറി കൊടുക്കാൻ വേണ്ടി.
3: മീൻ കൊടുക്കാൻ?
4: മകളുടെ വീട്ടിൽ കൊടുക്കാനാണ്.
3: ഓക്കെ ഓക്കെ ഓക്കെ. എന്താണ് പിന്നെ മറ്റു വിശേഷങ്ങളൊക്കെ?
4: എന്താണ് വിശേഷം?
3: ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു പ്രഞ്ജടൻ?
4: ബാർബർ ഷോപ്പ്.
3: ഓ, എവിടെ?

0: ചെലാന് തന്നെയാ?
1: ഹാർബർ
0: ഇന്ന് അവധിയാണല്ലോ അല്ലേ? ഓ ശരി ശരി ശരി ശരി. എങ്ങനെയുണ്ട് ഇന്ന് മഴയുടെ പ്രശ്നങ്ങളുണ്ടോ അവിടെ?
1: ചൂടുണ്ട്.
0: അതെ,
1: നല്ല ചൂടാ.
0: ഓ ഇവിടെ ഇന്നിപ്പോ രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു.
1: രാവിലെ 6 മണിയപ്പുറം നല്ല കാറ്റും ഇരുളൊക്കെ.
0: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ റെയിൻബോ എപ്പോഴും കേൾക്കാറുണ്ടോ?
1: രാവിലെ ബെഡ് കോഫി മുതൽ കേൾക്കും.
0: ബെഡ് കോഫി മുതൽ കേൾക്കും. ഓ ഷോപ്പിൽ ഇത് തന്നെയാണല്ലേ?
1: ഷോപ്പിൽ തന്നെയാണ്. നല്ല പരിപാടിയല്ലേ, കുറെ കാര്യങ്ങൾ ചെയ്യാം.
0: ഓക്കെ,
1: പാട്ട് കേൾക്കാം, പഴയ പാട്ട് കേൾക്കാം.
0: ഈ ഷോപ്പിലൊക്കെ ഇപ്പൊ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ടി വി ആയി.
1: ശ്രദ്ധിക്കാൻ പറ്റില്ല
0: വർഷങ്ങളായോ ഹാർബറിൽ നമ്മുടെ ബാർബർ ഷോപ്പ്?
1: ബാർബർ ഷോപ്പ് ഞാൻ ഒരു 10-30 വർഷമായി കാണും.
0: 30 വർഷമായി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോ ഒറ്റയ്ക്കാണോ അല്ല കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ?
1: കൂടെ
0: അനിയനുണ്ട് അല്ലേ. ഇപ്പൊ കൂടുതലും എനിക്ക് കുറെ സലൂൺസിലൊക്കെ ഒരുപാട് മറ്റേ അന്യ സംസ്ഥാനത്ത് നിന്ന് അല്ലെ നമ്മുടെ അതിഥിയായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ടെന്ന്
1: തോന്നുന്നു.
0: ഓക്കെ, അപ്പൊ നമുക്ക് ഏത് പാട്ടാണ് വേണ്ടത്?
1: ഇനിയും വസന്തം പാടുന്നു. ഓക്കെ,
0: എന്റെ നന്ദിനിക്കുട്ടി പാട്ട്. അതെ അതെ, ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ? സൃഷ്ടി. ഓക്കെ, അപ്പൊ വീട്ടിൽ നിന്ന് ചെല്ലുമ്പോ വീട്ടിലുണ്ടാവോ ഇപ്പോ? ഓ ശരി ശരി ശരി ശരി. ഏത് ടീമിന്റെയാണ്?
1: CR7.
0: സൃഷ്ടി CR7 ഫാനാണോ? സൃഷ്ടി CR7 ഫാനാണോ? ആക്കിയെടുക്കണം. നമ്മുടെ കളി വന്നിട്ടില്ലല്ലോ അല്ലേ ഇതുവരെ തുടങ്ങി? അതെ അതെ അതെ അതെ. ഓക്കെ ഓക്കെ, ഇപ്രാവശ്യം ഒരു മിക്കവാറും അല്ലെ ഒരു ഫൈനൽ വേൾഡ് കപ്പ് ആവാനാണ് സാധ്യത. ആ ലെജൻഡ് ആണല്ലോ. ഓക്കെ, വേൾഡ് കപ്പ് ആവുമ്പോ അത് ശരിയാവുന്ന
1: കരുതാം.
0: ഓക്കെ,
1: ഓ
0: ഞാൻ അർജന്റീനയാണ്. ഓ നോക്കാം. ഓക്കെ, അതെ അതെ അതെ, എല്ലാവരും പ്രതീക്ഷ. ഇപ്പൊ ഈ പ്രാവശ്യത്തെ ലോകത്തിൽ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇന്നലെ തന്നെ കേബർഡേക്കയുടെ ഗംഭീര കളിയായിരുന്നില്ലേ? ആദ്യമായിട്ടൊക്കെ വരുന്ന പുതിയ ടീമുകളൊക്കെ നല്ല കളിയല്ലേ കളിക്കുന്നത്?
1: അപ്പൊ
0: പക്ഷെ 1.5 ലക്ഷം പേരുള്ള ഒരു രാജ്യത്ത് നിന്നും ഒരു 11 പേരുടെ ലോകത്ത് ഒരു ടീം ഉണ്ടായി എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. അതെ അതെ അതെ അതെ, രണ്ട് സ്റ്റേഡിയത്തിൽ ഇരിക്കാനുള്ള ആൾക്കാരേ ഉള്ളൂ. ഓക്കെ,
1: 1,56,000 പേരെ.
0: അതെ അതെ അതെ, അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. അന്ന് കളി കാണാൻ വന്നത് 70,000 പേരോ മറ്റേയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും സൃഷ്ടി മോളോട് നമ്മുടെ അന്വേഷണം പറയുക. ഓക്കെ, അപ്പൊ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കൂ കേട്ടോ.
1: 3 മാസം
0: കഴിയുമ്പോ നമുക്ക് വീണ്ടും
1: സംസാരിക്കാം.
0: അയ്യോ, അതിങ്ങനെ കോളുകൾ വരുന്നോണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്, വേൾഡ് കപ്പിനും ഓൾ ദി ബെസ്റ്റ്. രതീഷ് കുമാർ.
1: രതീഷ് കുമാർ.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. സമയം 9 മണി കഴിഞ്ഞ് 11:48. നിങ്ങളുടെ യാത്രയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 04-842-42-81-01 04-842-42-81-01 വേഗം വിളിച്ചോളൂ. ഒപ്പം ഇപ്പോൾ കേൾക്കാൻ കൊതിക്കുന്ന ആ പാട്ടുകൂടി പറഞ്ഞോളൂ. നമുക്ക് അടുത്ത കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ആരാണ്, എവിടെ നിന്നാണ്?
1: ഞാൻ സജിയാണ്, മഞ്ഞുമ്മലാണ്.
0: മഞ്ഞുമ്മൽ, മഞ്ഞുമ്മൽ ബോയ്സ്?
1: ബോയ്സിന്റെ തൊട്ടടുത്ത് തന്നെയാണ്, അവര് പരപ്പത്താണ് താമസിക്കുന്നത്. ഞങ്ങൾ മണപ്പാട്ടാണ്.

0: ഓക്കെ. മഞ്ഞുമ്മൽ എന്നുള്ള ആരാണെങ്കിലും ഇപ്പൊ മഞ്ഞുമ്മൽ ബോയ് ആണല്ലോ.
1: ഇനിയിപ്പോ പൂച്ചക്ക് വരെ മറ്റേ സുഭാഷിന് പേര് വീണല്ലോ.
0: അതെ അതെ അതെ. എന്തായാലും അതൊരു
1: പൂച്ചക്ക് വരെ
0: ഐക്കോണിക് ആയി സിനിമ എന്താണെങ്കിലും സുഭാഷ് എന്നുള്ള വിളിയും.
1: പറഞ്ഞുകൊണ്ടേ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ മൂന്നാർന്ന് മറ്റേ കൊടൈക്കനാൽ പോകുന്നൊരു വഴിയുണ്ടേ, വട്ടവട വഴി, ഒരു 18 കിലോമീറ്റർ കാട്ടിക്കൂടി നടക്കണം. അതായത് വട്ടവടന്ന് ഈ പറക്കലാവര ഉണ്ടി അങ്ങനത്തെ ഒരു യാത്ര. അല്ല, ഞങ്ങൾ 4 പേരുണ്ടായിരുന്നേ.
0: അല്ല, എന്താണ് യാത്രയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള അനുഭവം?
1: അല്ല, ശരിക്കും നമ്മള് ചുറ്റിക്കറങ്ങി പോകുമ്പോ 250 കിലോമീറ്റർ പോണോ, കൂടിപ്പോയി 25 കിലോമീറ്റർ മാക്സിമം.
0: അപ്പൊ ഇത് ഫുൾ നടന്നാണോ പോവുക?
1: നടന്ന 18 കിലോമീറ്റർ കാടാണ്. അതായത് വട്ടവട കേറണം, അത് ഫോറസ്റ്റ് ആണ്, റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, പോകാൻ പാടില്ല എന്നുള്ള വാണിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്.
0: അയ്യോ, അപ്പൊ പെർമിഷൻ ഉണ്ടായിരുന്നോ?
1: പെർമിഷൻ ഇല്ലാണ്ടാ പോയത്.
0: അയ്യോ അയ്യോ.
1: ഓക്കി അടിച്ചിട്ടേ, ഓക്കി വന്നായിരുന്നേ.
0: ആഹാ.
1: അപ്പൊ ഈ മലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു വീണിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. നടവഴിയുണ്ട്, ഫാമിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, കൃഷിക്കാര് ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ ഒരു ലെവല് കഴിഞ്ഞ പിന്നെ അത്യാവശ്യം മാത്രാണ്. പിന്നെ ഒരു സ്ഥലത്ത് ഇപ്പൊ പേടിച്ചുപോയി.
0: ആരുമില്ലാത്ത സ്ഥലം
1: വഴി തെറ്റിയിട്ട് കാട്ടിലോട്ട് പോയപ്പോ ഈ പറഞ്ഞ പോലെ ഈ ബൈസനില്ലേ, ഈ
0: കാട്ടുപോത്ത്
1: പമ്പും ഇതെന്തോ ഒരു മൽപ്പിടുത്തം നടത്തിയ ഒരു സംഭവം. 4 പേരും അങ്ങോട്ട് കിടക്ക് നോക്ക.
0: അല്ല, ഇതിൽ ആരെങ്കിലും വഴിയറിയാവുന്ന ആളുകളുണ്ടായിരുന്നോ?
1: വഴിയറിയാവുന്ന സൂചിച്ചിണ്ടായിരുന്നു. അതിനുശേഷം ഈ ആ ഓകി ആ ചുഴലിക്കാറ്റ് വന്നപ്പോ അവിടെ ഭയങ്കര മരങ്ങളും എല്ലാം വീണിട്ട് അവനും കൺഫ്യൂഷൻ ആയി പോയി. എന്നാലും അവിടെ ചെന്ന് കേറി. പിന്നെ അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം കണ്ടായിരുന്നു നമ്മടെ, അത് കാണാൻ വേണ്ടിട്ടാണ് ആ വഴി വിട്ടത്.
0: എന്താണ്?
1: നമ്മുടെ സൂപ്പർ മാരിയോയിൽ കാണുന്ന ഒരു മഷ്റൂം ഇല്ലേ, അമാനിറ്റ മുസ്കാരി എന്ന് പറയും, വെളുത്ത പുള്ളിയുള്ളത്.
0: ഓഹോ,
1: അത് കാണാൻ പറ്റി. നമ്മുടെ കാടുകളും കാര്യങ്ങളൊക്കെ വളരെ എൻറിച്ച് ആണ് ശരിക്കും പറഞ്ഞ.
0: അതെ അതെ അതെ അതെ, വളരെ ബയോഡൈവേഴ്സ് ആണ്.
1: ബയോഡൈവേഴ്സ് ആണ് ശരിക്കും പറഞ്ഞ. മഡഗാസ്കറിൽ നടന്നു വന്നതാണെങ്കിലും പോലും ഇല്ലേ, ആ ആഫ്രിക്കന്റെ സകല സാധനം അവിടെ ഉണ്ട് ഫീച്ചേഴ്സ്.
0: ഓക്കെ.
1: അല്ല, ഇത്രയും പറയാൻ പറ്റുള്ളൂ.
0: ഓക്കെ.
1: കാര്യം
0: അപകടമൊന്നും ഇല്ലാണ്ട് അപ്പുറത്ത് എത്തിപ്പെട്ടത് കൊണ്ട് ഇപ്പൊ നമുക്ക് സന്തോഷത്തോടു കൂടി ഓർമ്മിച്ച് പറയാം.
1: അതെ, അതന്നെ, അത്രയും മുതിർന്നിട്ടില്ല.
0: ഓക്കെ. എന്നാലും ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ വെക്കുന്നതിന്റെ പുറകിൽ ചില കാരണങ്ങളുണ്ടെന്ന് നമുക്ക് യാത്ര കഴിയുമ്പോ മനസ്സിലാവും.
1: അല്ല, അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു യാത്ര കേട്ടോ. ആ യാത്രയിൽ ഈ പറഞ്ഞ പോലെ പഴയ ഡച്ചുകാർ പണിത മറ്റേ
0: റിസോർട്ടില്ലേ, അതൊക്കെ
1: മൂന്നാർ റൂട്ട് മറ്റെന്തോ ഇതൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. ആ വഴി
0: ഇഷ്ക് ജലാക്കർ ദുരന്തറല്ലേ?
1: ദുരന്തറല്ലേ.
0: ഓക്കെ. എന്ത് ചെയ്യുന്നു സജിത്?
1: ഞാന് എഞ്ചിനീയർ ആണ്, സിവിൽ എഞ്ചിനീയർ ആണ്.
0: ബിടെക്കാണ്. ഓ,
1: ഈ ഒരെണ്ണം ബിടെക്കാണ്. അപ്പൊ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉണ്ട്. അപ്പൊ
0: കൺഗ്രാചുലേഷൻസ്. ഓക്കെ. അപ്പോ യാത്ര ചെയ്യാൻ പൊതുവിൽ കൂടുതൽ ഇഷ്ടമുള്ള ആളാണ് അല്ലേ?
1: അതെ, ജോലിയൊക്കെ കിട്ടിയിട്ട് ലീവ് എടുത്തിട്ട് യാത്ര പോകണമെന്ന് ആഗ്രഹമുണ്ട്.
0: ഓക്കെ. അപ്പൊ എന്തായാലും ഇനിയുള്ള യാത്രകളൊക്കെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് യാത്രകളാവട്ടെ.
1: ആയിക്കോട്ടെ. ഏറ്റവും സന്തോഷം.
0: ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചാലും സന്തോഷം. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം പുതിയ യാത്രകൾക്ക് ശേഷം യാത്രാവിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് വീണ്ടും വിളിക്കൂ കേട്ടോ.
1: ആയിക്കോട്ടെ.
0: ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടിലേക്ക് പോകാം.

0: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
1: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
2: സമയം 9 കഴിഞ്ഞ് 21:42. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ,
3: ഹലോ,
2: ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
2: ആരാണ്, എവിടെ നിന്നാണ്?
3: ഞാൻ പറഞ്ഞില്ലേ, നിസാർ പറവൂരിൽ നിന്ന്.
2: നിസാർ പറവൂരിൽ നിന്നും. ഓക്കെ, എങ്ങോട്ടേക്കാണ് ഇന്ന് യാത്ര?
3: ഞാൻ പെരുമ്പടന്നില്ലേ, പെരുമ്പടന്ന.
2: പെരുമ്പടന്ന.
3: ആ, അവിടെ ഇച്ചിരി ഈ കറിക്കൊക്കെ മേടിക്കാൻ പോകാൻ വേണ്ടി കുറേ ദിവസമായി ഇങ്ങനെ ട്രൈ ചെയ്തിരുന്നു.
2: ഈ പെരുമ്പടന്ന പച്ചക്കറി മേടിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം?
3: ഇല്ല, ഒന്നുമില്ല, അവിടെ നല്ല ഫ്രഷ് മീൻ കിട്ടും.
2: ഓ, ഓ, മീൻ മേടിക്കാനാണ്.
3: പുഴമീനൊക്കെ
2: കിട്ടും.
3: ഞാനൊരു കടറ സൈഡിൽ നിന്നാണ് വിളിക്കുന്നത്. അവിടെ റേഡിയോ കേൾക്കണ്ടേ?
2: ആഹാ, അവിടെ വഴിയരികിൽ റേഡിയോ കേൾക്കാന്നല്ലേ. അതെ അതെ, എന്തായാലും അപ്പൊ തന്നെ ഇനി സമയം കളയണ്ട, ഇപ്പൊ തന്നെ വിളിച്ചേക്കാംന്ന് വെച്ചു. എന്തായാലും കറക്റ്റ് സമയമാണ് വിളിച്ചത്. പറയൂ, റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ടോ? റെയിൻബോ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടോ? രാവിലെ മുതൽ കേൾക്കുവോ?
3: രാവിലെ തുടങ്ങി കേൾക്കുക. പണി സമയത്ത് അങ്ങോട്ട് പോകും. പണിയില്ലാത്ത സമയത്തൊക്കെ
2: എവിടെയാണ് പണി?

0: പണിസ്ഥലം എവിടെയാണ്?
1: എനിക്ക് കൂലിപ്പണിയാണ് ഇവിടെ പറവൂരിയല്ലേ, കടകളില് പണിയാണ്.
0: ഓക്കെ,
1: അത് ഇതൊക്കെ എത്തിച്ചു കൊടുക്കലും പച്ചക്കറി കടയിൽ നിന്നൊക്കെ.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ മഴ തുടങ്ങിയതിന് ശേഷം തടസ്സമുണ്ടോ നമ്മുടെ പണിക്ക്?
1: പണി ഇച്ചിരി കുറവാണ്.
0: എങ്ങനെയാണ് അപ്പൊ അങ്ങോട്ടും ഈ യാത്രകളൊക്കെ? എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രകളൊക്കെ എങ്ങനെയാണ്? ടൂ വീലറിലാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഇന്നിപ്പോ ഏത് പാട്ടാണ് നമുക്ക് വേണ്ടത്?
1: ഞാൻ പറഞ്ഞില്ലേ മണിച്ചിത്രത്താഴിലേ ഇതാസേതമ്പാടി ഒരു വട്ടം പൂക്കാലം എന്നുള്ള പാട്ടില്ലേ?
0: പലവട്ടം പൂക്കാലം.
1: അതാ പലവട്ടം.
0: ഓക്കെ ഓക്കെ. ഈ പാട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ആർക്കെങ്കിലും ഡെഡിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും വേണ്ടിട്ട്.
1: പിന്നെ വീട്ടിലുള്ള ഫാമിലിക്ക്.
0: ഓക്കെ, ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്?
1: ഫാമിലി ഭാര്യയും മോളും മോനും. മോളെ കല്യാണം കഴിച്ച് മാഞ്ഞാലിക്ക.
0: അടുത്തന്നെ
1: കടയുണ്ട് മോനിക്ക് വീടിന്റെ അവിടെ.
0: പറവൂര് തന്നെ?
1: പറവൂരല്ല, ആ പറവൂരിൽ നിന്ന് അങ്ങോട്ട് പോണവിടെ ആ തട്ടിടവിലേക്ക് പോയാണ്. അറിയോ തട്ടിടവ്?
0: ഇല്ല ഇല്ല അറിയില്ല.
1: ഇല്ല അതെ, പറവൂര് മറ്റേ കണ്ണംകുളം വരെ ക്ഷേത്രമില്ലേ, അവിടെ നേരെ സ്റ്റേറ്റ് പോണത്.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ടല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഇനിയൊരു ഇടവിളിക്ക് ശേഷം വീണ്ടും വിളിക്കൂ കേട്ടോ. ഇതേപോലെ എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ വിളിക്കൂ, അപ്പൊ നമുക്ക് വിശേഷങ്ങൾ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം.
1: ഓക്കെ.

0: റെയിൻബോ കൂട്ടുകൂടുന്ന ടൈം, സവാരി ടൈം. നമുക്ക് അടുത്ത കോളർ വന്നിട്ടുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ആരാണ്?
1: എന്റെ പേര് അനിത, ഞാൻ പള്ളുരുത്തി നിന്നാണ് വിളിക്കുന്നത്.
0: പള്ളുരുത്തി നിന്നാണ് വിളിക്കുന്നത്. എങ്ങോട്ടേക്കാണ് യാത്ര?
1: ഞാൻ തോപ്പുംപടിയിലേക്ക്.
0: തോപ്പുംപടി, എന്താണ് യാത്രാ വിശേഷം? ജോലി സ്ഥലത്തേക്ക് പോകുന്നതാണ്. തോപ്പുംപടിയിലാണ് ജോലി സ്ഥലം അല്ലേ? ഇപ്പൊ എവിടം വരെ എത്തിയിട്ടുണ്ടാവും? ജോലി സ്ഥലത്തേക്ക് എത്താൻ ബാക്കിയുണ്ട്. അവിടെ എത്ര മണിക്കാണ് നമുക്ക് എത്തേണ്ടത് ജോലി സ്ഥലത്ത്? കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? റെയിൻബോ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടോ? അതെ,
1: പക്ഷെ ഞാൻ അത് കേട്ടിട്ട് വീട്ടില് റേഡിയോ, പക്ഷെ അതിനകത്തില് ഇത് കിട്ടണില്ല, റെയിൻബോ കിട്ടണില്ല.
0: റെയിൻബോ റേഡിയോ ട്യൂൺ ചെയ്താൽ കിട്ടേണ്ടതാണല്ലോ.
1: ഇതാണ് മേടിച്ചത്, അപ്പുറത്തെ ചേട്ടനെ കൊണ്ട് മേടിപ്പിച്ചു. പക്ഷേ ഇല്ലേ, ബാക്കിയെല്ലാം അവരോട് ഇത് കിട്ടണില്ല. ഞാൻ നോക്കിട്ട് കിട്ടാത്ത കാരണം ആ ചേട്ടൻ കയ്യിൽ തന്നെ കൊടുത്തു. പക്ഷെ അങ്ങനെ നോക്കിട്ട് അത് കിട്ടണില്ലെന്ന്. അതാണ് ഞാൻ വെക്കാറില്ല, എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞിട്ട് അവിടെ വെക്കാൻ ഇത് തന്നെ വെക്കില്ല. ഞാൻ മാറ്റൊന്നും ഇല്ല.
0: ഓക്കെ, അത്യാവശ്യം മൊബൈൽ ഫോണിലാണെങ്കിലും നമുക്ക് ആപ്പ് വെച്ചിട്ട് കേൾക്കാം. പിന്നെ
1: നല്ല സൗണ്ടാണ്ടാ, ഞാൻ
0: ഇപ്പോഴും അങ്ങനെ ഒരു താരമേ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. താങ്ക് യു. അതെ,
1: നല്ല സൗണ്ടാണ്ടാ.
0: ഓക്കെ ഓക്കെ ഓക്കെ. അന്നത്തെ കാലത്ത് ജയന്റെ സിനിമകളൊക്കെ സ്ഥിരം കാണുമായിരുന്നോ?
1: പിന്നെ പണ്ട് മിക്ക സിനിമയും കണ്ടിട്ടുണ്ട്.
0: അതെ അല്ലേ.
1: ഞാനും അമ്മയും കൂടി ഞങ്ങൾക്ക് ഇത് തന്നെ പണിയ സിനിമകളല്ല.
0: ഓക്കെ, അന്നപ്പോ എവിടുന്നാണ് കാണു? തിയേറ്ററിൽ തന്നെ പോയി കാണൂ? അന്ന് നമുക്ക് ഇങ്ങനെ ടിവിയിൽ ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ അല്ലേ.
1: അപ്പുറത്ത് വീട്ടിലും ഉണ്ട്. അത് മറ്റേ ഒരു പാട്ടുണ്ട്, അങ്ങനത്തെ.
0: പിന്നെ ഇപ്പൊ ഈ ഇപ്പൊ നമുക്ക് ടി വി കാണാൻ നേരമില്ല. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഹസ്ബൻഡും രണ്ട് പിള്ളേരും.
0: ഓക്കെ, അവരും റേഡിയോ ഒക്കെ കേൾക്കുന്ന ആൾക്കാരാണോ?
1: അവർക്ക് അങ്ങനെ, അവര് മൊബൈലിന്റെ തീരുമാനം.
0: ഓ, മൊബൈലിന്റെ ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ഈ ജോലി സ്ഥലത്ത് റേഡിയോ കേൾക്കും എന്ന് പറഞ്ഞാൽ അവിടെ അപ്പൊ കൂട്ടമായിട്ട് കേൾക്കുകയാണോ, എങ്ങനെയാണ്?
1: ഇല്ല, ഞാനൊരു വീട്ടിലാണ് പോണത്.
0: ഓ, അവിടെ റേഡിയോ വെക്കും അല്ലേ. അതെ, റേഡിയോക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. അതെ, നമുക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്കും ഇത് ചെയ്യാം, അല്ലെങ്കിൽ റേഡിയോ ശരിയാക്കാൻ ഏതെങ്കിലും ഒരു കടയിലൊന്നും കാണിക്കായിരുന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ഞാൻ നാടോടിയിലെ പാട്ട്, ചേച്ചിയുടെ മോന്റെ ബർത്ത്ഡേ.
0: ചേച്ചിയുടെ മകന്റെ ബർത്ത്ഡേ?
1: മകന്റെ കൊച്ചില്ല,
0: മകന്റെ കുട്ടിയുടെ,
1: മകന്റെ രണ്ടാമത്തെ കുട്ടിയുടെ ബർത്ത്ഡേ.
0: ഓക്കെ, എന്താണ് കുട്ടിയുടെ പേര്?
1: കണ്ണെന്ന വിളിക്കണത്. പേര് ഞാൻ ഓർക്കുന്നില്ല, അവന്റെ പേരില്ല. അതിപ്പോ പേരൊക്കെ വലിയ പേരൊക്കെ.
0: ഇപ്പത്തെ പേരൊക്കെ ഓർത്തിരിക്കാനും പാടാ.
1: അതെ, അത് ശരിയാ.
0: അപ്പൊ എത്രാമത്തെ ബർത്ത്ഡേ കുട്ടിയുടെ?
1: വേറെ പേരിടാത്തത്.
0: അതെ, കണ്ണൻ, ഉണ്ണി, മാളു, അമ്മു. അല്ല, ബാക്കിയും കൂടി പാടൂ. ആ, നന്നായി പാടിയല്ലോ, ബാക്കിയും കൂടി പാടൂ. പാടണില്ലേ?

0: പോരെ കലക്കി. ഓക്കെ, അപ്പൊ എന്തായാലും കണ്ണന്, ഇപ്പൊ കണ്ണന്റെ എത്രാമത്തെ ബർത്ത്ഡേ ആണ്? ആദ്യത്തെ. അപ്പൊ സ്പെഷ്യലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും കണ്ണന് നമ്മുടെ എല്ലാവരുടെയും വക സ്നേഹം നിറഞ്ഞ ആദ്യത്തെ ജന്മദിനാശംസകൾ. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പാട്ടിൽ, നമുക്ക് പാട്ടിലേക്ക് പോയാലോ? എം ജി ശ്രീകുമാർ, സി ഒ ആൻഡോ മിൻമിനി എന്നിവർ പാടിയ അല്ല, നമുക്ക് എപ്പോഴും കുട്ടികൾക്ക് ഒരു ബർത്ത്ഡേ സോങ് വേണം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു പാട്ട് ഇതാണ്. ഓക്കെ, അപ്പൊ ഒരു ഗ്യാപ്പിന് ശേഷം, ഇവിടെ ഇളവിളക്ക് ശേഷം വീണ്ടും വിളിക്കൂ കേട്ടോ.
1: അപ്പൊ
0: അതെ അതെ അതെ. ഇനി അപ്പൊ ഒരു അപ്പോഴേക്കും റേഡിയോ ഒക്കെ ഒന്ന് ശരിയാക്കി വെക്കൂ. ഓക്കെ ഓക്കെ ഓക്കെ. ശരി, താങ്ക് യു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. അപ്പോൾ സവാരി ടൈമിന് മുമ്പ് കുറച്ച് എംപ്ലോയ്മെൻറ്റും എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ബാക്കിയുള്ളത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയാം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് ഒരു ഇൻഫോർമേഷൻസ് കൂടി പറയുകയാണ്. എറണാകുളം ജില്ലയിൽ വനിതാ ശിശു വികസന വകുപ്പിന്റെ പരിശീലന പരിപാടികളിലേക്ക് പരിശീലകരെ തെരഞ്ഞെടുക്കുന്നുണ്ട്. യോഗ്യത, ബിരുദാനന്തര ബിരുദവും കുട്ടികളുടെ മേഖലയിലെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ബിരുദവും രണ്ടു വർഷത്തെ കുട്ടികളുടെ മേഖലയിലെ പ്രവൃത്തി പരിചയവും. പ്രൊഫഷണൽ കോഴ്സിൽ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, കുട്ടികളുടെ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള കഴിവും അഭിരുചിയും താൽപര്യവുമുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്കും അപേക്ഷിക്കാം. പ്രായം 2026 ജനുവരി 1 40 വയസ്സ്. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ബയോഡാറ്റ, യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ എന്നിവ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് താഴത്തെ നില A3 ബ്ലോക്ക് സിവിൽ സ്റ്റേഷൻ കാക്കനാട് 6820 മേൽവിലാസത്തിൽ ഈ മാസം ഇരുപതിനകം സമർപ്പിക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 8848 9845 10, മറ്റൊരു നമ്പർ 04842 95 91 77. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയുന്നു: 8848 9845 10, 04842 95 91 77. സമയം 9:50 ആയിട്ടുണ്ട്. ഇത് യാത്ര ചെയ്യുന്നവർക്കൊപ്പം റെയിൻബോ എഫ് എം കൊച്ചി കൂട്ടുകൂടുന്ന സമയം സവാരി ടൈമിന്റെ സമയം. നിങ്ങളുടെ യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇനി നമുക്ക് 10 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. വേഗം വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 04842 42 81 01. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. നമുക്ക് അവസാന കോളർ, നമുക്കിനി 5 മിനിറ്റിൽ താഴെ മാത്രമേ സമയമുള്ളൂ. അവസാന കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ ഗുഡ് മോർണിംഗ്, ആരാണ്? ആർദ്ര. എവിടുന്നാണ് വിളിക്കുന്നത്? എവിടുന്നാണ് വിളിക്കുന്നത്? ചെറായി. എങ്ങോട്ടേക്കാണ് യാത്ര?
1: തൃശ്ശൂർ.
0: എന്താ വിശേഷം? ഓക്കെ, അമ്പലത്തിലേക്ക് പോവാണല്ലേ. ഓക്കെ, അപ്പൊ നമ്മളുടെ സമയം, സവാരി ടൈമിന്റെ സമയം ഇപ്പൊ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏത് പാട്ടാണ് വേണ്ടതെന്ന് പറയാമോ? തുടരും സിനിമയിലെ മുരുകന്റെ പാട്ട് മതി അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ പിന്നൊരിക്കൽ നമുക്ക് വിളിക്കുമ്പോൾ സംസാരിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ പാട്ടിലേക്ക് പോവാണേ. ഓക്കെ, പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 9:56:34 സവാരി ടൈമിന്റെ സമയം ഇവിടെ കഴിയുകയാണ്. ഇത്രയും നേരം ശ്രോതാക്കളോട് കൂടി ഉണ്ടായിരുന്നത് ഞാൻ രതീഷ് കുമാർ. കേട്ടുകൊണ്ടേയിരിക്കൂ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 MHz മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഐക്യരാഷ്ട്രസഭയുടെ അടുത്ത സെക്രട്ടറി ജനറലിനെ തെരഞ്ഞെടുക്കുന്നതിന് 5-ാമത് സംവാദം ആരംഭിച്ചു. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി മുൻ പ്രസിഡന്റും ഇക്വഡോർ മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ മരിയ ഫെർണാണ്ട എസ്പിനോസ യു എൻ അംഗരാഷ്ട്രങ്ങളുമായും സമൂഹ പ്രതിനിധികളുമായും ആശയങ്ങൾ പങ്കുവച്ചു. മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ഇന്ന് 57 വർഷം. കോഴിക്കോട് ജില്ലയിലെ ഏറനാട്, തിരൂർ താലൂക്കുകളും പാലക്കാട് ജില്ലയിലെ പെരിന്തൽമണ്ണ, പൊന്നാനി താലൂക്കുകളും സംയോജിപ്പിച്ചാണ് 1969 ജൂൺ 16 ജില്ല രൂപീകരിച്ചത്. ചാലിയാർ പഞ്ചായത്തിലെ ഉൾവനത്തിൽ കഴിയുന്ന ആദിവാസി ഉന്നതികൾ ഭക്ഷ്യ കമ്മീഷൻ സന്ദർശിച്ചു. ഉന്നതികളിലെ ഭക്ഷ്യവിതരണം വിലയിരുത്താനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുമാണ് കമ്മീഷൻ അംഗം വീരമേശന്റെ നേതൃത്വത്തിൽ സന്ദർശനത്തിനെത്തിയത്. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. ജൂൺ 30 വരെ രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവരങ്ങൾ നൽകാം. തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി എം പി കൊൽക്കത്തയിലെ CID ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരാകും. ബാനർജിക്കെതിരെ വിധാൻ നഗർ സിറ്റി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ചോദ്യം ചെയ്യൽ. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ചതുശതങ്ങളിൽ ആദ്യത്തേതായ തിരുവാതിര ചതുശതം ഇന്ന് ഉച്ചയ്ക്ക് പന്തീരടി പൂജയ്ക്കൊപ്പമാണ് ചതുശതം. ഇന്നലെ അന്തരിച്ച രാധൻ കണ്ണപുരത്തിന്റെ സംസ്കാരം കണ്ണപുരത്തെ സമുദായ ശ്മശാനത്തിൽ അല്പസമയത്തിനകം. പ്രശസ്ത നാടക പ്രവർത്തകനും സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ രാധൻ കണ്ണപുരം ആകാശവാണി നാടക വിഭാഗത്തിൽ എ ഗ്രേഡ് ആർട്ടിസ്റ്റായിരുന്നു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ഐയിൽ ഫ്രാൻസ് സെനഗലിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ഗ്രൂപ്പ് ഐയിൽ ഇറാഖ് നോർവേയുമായും 6:30 നിലവിലെ ലോകജേതാക്കളായ അർജന്റീന അൾജീരിയയുമായും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.

0: ന്യൂസ് റെയിൻബോ.
1: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ്, വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യേഴ്സ്.

0: നമസ്കാരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. സമയം 10 മണി കഴിഞ്ഞ് 8:42 ആവുമ്പോൾ റെയിൻബോയിൽ ഇന്നത്തെ പാട്സപ്പിന്റെ സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ആശംസകളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് പാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 8547341075 എന്ന് പറയുന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. അപ്പൊ ഇന്ന് വാട്സപ്പുമായിട്ട് കൂടെ ചേർന്നത് ഞാൻ അശ്വിനിയും
1: ഞാൻ നിതീഷ് കുമാർ.
0: ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു പാട്ട് കേട്ട് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയില് യേശുദാസും അതുപോലെ ചിത്രയും ചേർന്ന് പാടിയ പാട്ടായിരുന്നു കേട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്തിനകത്ത് തന്നെ ഇഷ്ടംപോലെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഞാൻ ഏതായാലും 10 മണി മുതലുള്ള ആ ഒരു ആദ്യത്തെ മെസ്സേജിലേക്ക് അങ്ങ് കടക്കാൻ പോവാണ്. ഓക്കെ, നമസ്കാരം ഡിയേഴ്സ്. എന്നും പ്രോഗ്രാമിനൊപ്പം കുറച്ച് ദിവസം ഈ ഒരു പാട്ട് ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ട് എന്ന സിനിമയിലെ അമ്പരപ്പ് വീഥിയിൽ എന്ന സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. രതീഷ് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ട്. ഏതായാലും സരോജ അപ്പുത്തൻ കുരിശ് നിന്നിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ഓക്കെ, അടുത്തത് മെസ്സേജ് വന്നിട്ടുള്ളത് ഞാൻ വിജി, എനിക്കൊരു പാട്ട് വെച്ചു തരുമോ? ശ്യാമ സിനിമയിലെ ചെമ്പരത്തിപ്പൂവേ ചൊല്ലു എന്ന് തുടങ്ങുന്ന പാട്ട്. ഈ പാട്ട് എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ആയിക്കോട്ടെ എന്നാണ് വിജി പറഞ്ഞിട്ടുള്ളത്.
0: ഓക്കെ, ഗുഡ് മോർണിംഗ്, ഞാൻ ഫാത്തിമ കൊടുങ്ങല്ലൂരിൽ നിന്നും ഞാൻ സ്ഥിരം ശ്രോതാവാണ്. എനിക്ക് സ്വാഗതം സിനിമയിലെ മഞ്ഞിൻ ചിറകുള്ള എന്ന് പറയുന്ന ഒരു ഗാനം തരുമോ? ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്.
1: ഓക്കെ, ഇരുമ്പനത്തുനിന്നും അപ്പുക്കുട്ടൻ മുറുത്താട്ടിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മാടമ്പി സിനിമയിലെ അമ്മ മഴക്കാരന് കണ്ണിറഞ്ഞു എന്ന പാട്ട് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
0: ഓക്കെ, ഹായ് ഗുഡ് മോർണിംഗ്, ഞാൻ ബീനാരാജ് ആയിക്കാട്. നന്ദനം സിനിമയിലെ ശ്രീലവസന്തം പീലിയൊഴിഞ്ഞു എന്ന് പറയുന്ന ഒരു ഗാനം തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ റേഡിയോ ഫ്രണ്ട്സിനുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്.
1: ഓക്കെ, അടുത്ത മെസ്സേജ് ഒരു നാൾ ശുഭരാത്രി നേർന്നു പോയി ഫ്രം ഗുൽമോഹർ എന്നുള്ള പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ കിനാവിന്റെ കൂടിൻ കവാടം തുറന്നു ശുഭയാത്ര മൂവിയിലെ. മെസ്സേജ് ദിവസം അയക്കുന്നുണ്ട്, പക്ഷെ പാട്ട് കിട്ടിയിട്ട് എത്രയോ ദിവസമായി, ഇന്നും അയക്കുന്നു എന്ന് പരിഭവത്തോടുകൂടി മെസ്സേജ് അയച്ചിരിക്കുന്നു ജിഷ ജോൺസൺ തിരുമുപ്പം.
0: ഓക്കെ, ജിഷ ജോൺസൺ ഒക്കെ നമ്മുടെ ഒരു സ്ഥിരം ലിസ്ണറാണ്.
1: അതെ അതെ അതെ.
0: അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ വൈഷ്ണവി തൃപ്പൂണിത്തുറയിൽ നിന്ന് അയച്ചിട്ടുണ്ട്. അതിരണിയും കരകവ്യം എന്ന് പറയുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഗപ്പി മൂവിയിലെയാണ് ഇത്. എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് പ്ലേ ചെയ്യണം എന്നാണ് വൈഷ്ണവി പറഞ്ഞിരിക്കുന്നത്.
1: ഓക്കെ, അടുത്തത് ഒരു യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെസ്സേജാണ്. സിന്ധു നെല്ലായിയാണ്. ഞങ്ങൾ ജൂൺ 13 ശനിയാഴ്ച ചാലക്കുടി KSRTC ഡിപ്പോയിൽ നിന്നും മറയൂർ കാന്തല്ലൂർ ട്രിപ്പ് പോവുകയുണ്ടായി. ഒരു പരിചയമില്ലാത്ത ആളുകൾ ഒരു കുടുംബം പോലെയായി. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടായിരിക്കണം സിന്ധു ഭാസ്കർ, ഷൈജു ജോസ്, ബെനഡിക്ട്, നസീർ, ജിതേഷ് പ്രസാദ്, രാഹുൽ, ഷിത പ്രകാശൻ, വിമൽ കുമാർ, അങ്ങനെ ഓർമ്മയുള്ള കുറെ പേരുടെ പേരതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി യാത്ര മൂവിയിലെ തന്നെ താനെന്നം എന്നുള്ള പാട്ട് വെച്ചു തരുന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്.
0: ഓക്കെ, അടുത്തൊരു മെസ്സേജ് എന്ന് പറയുമ്പോൾ, ഹായ് ഗുഡ് മോർണിംഗ് റെയിൻബോ വാട്സപ്പ്, ഞാൻ സോണിക എൻ പറവൂർ. പ്ലീസ് പ്ലേ ദ സോങ് മിഥുനം മധുരം, അനുരാഗം എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഹാവ് എ നൈസ് ഡേ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്.
1: ഓക്കെ, അടുത്ത മെസ്സേജ് മനോജ് തെന്നിലാപുരത്തിന്റേതാണ്. ക്രിമിനൽ മൂവിയിലെ തുമിലെ ദിൽഖിലെ എന്നുള്ള 90s സൂപ്പർ ഹിറ്റ് പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്.
0: ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് അധികം മെസ്സേജുകളൊക്കെ വായിച്ചു. ഇനിയും മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും സമയം 10 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഏതായാലും പാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. അടുത്തൊരു പാട്ട് വരാനായിട്ട് പോകുന്നത് ഗപ്പി എന്ന് പറയുന്ന സിനിമയിൽ വിജയ് യേശുദാസ് അതുപോലെ ലതികയും ചേർന്ന് പാടിയ ഒരു പാട്ടാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ പാട്ടുകളുടെ സമയത്ത് ബാക്കിയുള്ളവർ വേഗം വേഗം മെസ്സേജുകൾ അയക്കുക. സോ സ്റ്റേ ട്യൂൺഡ്, ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു വാട്സപ്പ്.

0: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
1: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹോത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5.
3: നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.
4: സമയം 10 മണി കഴിഞ്ഞ് 23 മിനിറ്റും 23 സെക്കൻഡും ആവുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്സപ്പാണ് റെയിൻബോയില്. അപ്പോൾ നമ്മൾ ക്രിമിനൽ എന്ന് പറയുന്ന മൂവിയിലെ പാട്ടായിരുന്നു കേട്ട് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി വീണ്ടും ബാക്കിയുള്ള മെസ്സേജുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്.
5: ഓക്കെ, അടുത്ത മെസ്സേജ്. ഞാൻ മിൻഹ ഇടപ്പള്ളിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഇന്ന് എന്റെ മകൻ ഫർഹാന്റെ ബർത്ത്ഡേ ആണ്. അവനുവേണ്ടി കയ്യത്തും ദൂരത്ത് സിനിമയിലെ പൂവേ ഒരു മഴമുത്തം എന്നുള്ള സോങ് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും ഫർഹാന്,
4: അതെ, റെയിൻബോയുടെ വക ഹാപ്പി ബർത്ത്ഡേ
5: വിഷസ്
4: അറിയിക്കുന്നു. ഗുഡ് മോർണിംഗ് പാട്സപ്പ്, പ്രണയനിലാവ് എന്ന സിനിമയിലെ പൊന്നിട്ട പെട്ടകം പൂത്തില്ലേ എന്നൊരു സോങ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പൂച്ചാക്കൽ നിന്ന് വിനീത ശിവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
5: ഓക്കെ, അടുത്ത മെസ്സേജ് ലീബ പുരുഷോത്തമൻ തിരുവാങ്കുളത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്.

0: കോബ്ര തമിഴ് മൂവിയിലെ തുമ്പി തുള്ളൽ, അല്ലെങ്കിൽ കോബ്രയിൽ എന്റെ നെഞ്ചിലെ എന്നുള്ള കോബ്ര മൂവിയിലത്തെ എന്റെ നെഞ്ചിലെ എന്നുള്ള പാട്ട്. ഇതിൽ ഏതെങ്കിലും
1: തമിഴ് കോബ്രയിലുണ്ട് മലയാളം കോബ്രയുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഓക്കെ, ഹായ് പാട്സപ്പ്, ഞാൻ ഷേർലി ജെറോം പാനായിക്കുളം. ഭാര്യ ഒന്ന് മക്കൾ മൂന്ന് എന്ന് പറയുന്ന സിനിമയിലെ ഇനിയും കൊതിയോടെ കാത്തിരിക്കാം എന്ന് പറയുന്ന ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ന് അപ്പച്ചൻ പോയിട്ട് 9 വർഷമായി, അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്, വെച്ച് തരുമോന്ന് ചോദിച്ചിട്ടുണ്ട്.
0: ഓക്കെ, അടുത്ത മെസ്സേജ്, ഇത് പാട്ട് ചോദിച്ചിട്ടുള്ളതല്ല, അല്ലാതെയുള്ള ഒരു മെസ്സേജാണ്. വീണ്ടും പുലർകാലത്തിന്റെ സൂര്യരശ്മിയുടെ തിളക്കത്തിൽ, വാട്സാപ്പിന്റെ സുന്ദര നിമിഷത്തിൽ, ഗാനത്തിലൂടെ കടന്നുപോകുന്ന നിമിഷങ്ങൾ, ഈ തണലിൽ ഇത്തിരി നേരം എന്ന് പറയുന്നത് പോലെ പാട്ടിലൂടെ കൂടെ ഖിലാബ് എസ് ചേർത്തല.
1: വളരെ സാഹിത്യപരമായൊരു മെസ്സേജാണ് അത്, രതിശേട്ടൻ വളരെ നല്ല രീതിയിൽ വായിച്ചു എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അടുത്തൊരു മെസ്സേജ് പോകുമ്പോൾ നോക്കുമ്പോൾ, ഹലോ നമസ്കാരം, കുമാർ മുടപ്പല്ലൂർ എന്നിട്ടാണ്. ദേവദൂതൻ എന്ന സിനിമയിലെ അലീന എന്ന് പറയുന്ന പാട്ട് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, അടുത്ത മെസ്സേജ്, ഞാൻ അശ്വതി അനിൽ, നോർത്ത് പറവൂരിൽ നിന്നും എന്റെ മോൾ അൻവിക്ക് വേണ്ടി പ്രേം പൂജാരി എന്ന സിനിമയിലെ ദേവരാഗമോ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
1: ഓക്കെ, അടുത്തത് ഒരു വലിയ മെസ്സേജാണ്. ഹായ് റെയിൻബോ, 40 വർഷങ്ങൾക്ക് മുൻപ് പഠിച്ചിറങ്ങിയ കലാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന, ഏഷ്യയിലെ ഏറ്റവും വലിയ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മഹാരാജാസ് കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ 2026 മുതൽ 2028 വരെ തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഭാരവാഹികൾക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ടിട്ടാണ് ഈ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. ഇവിടെ ആളുകളുടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റിസ് ഗോപിനാഥൻ സാർ, അതുപോലെ എ ബി ബാബു, പിന്നെ എൽസമ്മ ജോസഫ്, സാജൻ മണ്ണൂലി, അനിത രാജാറാം, തുളസീദാസ്, ഇവർക്ക് എല്ലാവർക്കും ഒരു മഹാരാജകീയ വിജയാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പി കെ പ്രകാശ് എളമക്കര, ഓക്കെ, എക്സിക്യൂട്ടീവ് അംഗം എന്ന നിലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പി കെ പ്രകാശ് എളമക്കരയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്ന പാട്ട് കാറ്റാടിത്തണലും എന്ന് പറയുന്ന പാട്ടാണ്. അപ്പൊ ഒരു കോളേജ് കാലഘട്ട ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്.
0: പാട്ടാണ്. അടുത്ത മെസ്സേജ്, ദീപ സുരേഷ് ഫ്രം ചാലക്കുടി, കേട്ടുകൊണ്ട് കൂടെയുണ്ട്, പാട്ട് ചോദിച്ചാൽ കിട്ടാറില്ല അതുകൊണ്ട് ചോദിക്കുന്നില്ല, പക്ഷെ നോ വഴക്കെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മനഃപൂർവ്വം വെക്കാത്ത അല്ലാട്ടോ,
1: സാഹചര്യങ്ങളുടെ.
0: എന്തായാലും വഴക്കില്ല എന്ന് പറഞ്ഞതിൽ ആശ്വാസം,
1: സന്തോഷം. ഗുഡ് മോർണിംഗ് വാട്സപ്പ്, ഗുഡ് മോർണിംഗ് വാട്സപ്പേ, എനിക്കൊരു പാട്ട് വേണം. ചമ്പക്കുളം തച്ചൻ എന്ന സിനിമയിലെ ചെല്ലം ചെല്ലം സിന്ദൂരം എന്ന പാട്ടാണ് വേണ്ടത്. ഞാൻ കാണാത്ത അറിയുന്ന റെയിൻബോ ഫ്രണ്ട്സുകൾക്ക് എല്ലാവർക്കും, ആരുടെയും പേര് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അശോകൻ വലിയ പറമ്പിൽ നിന്നാണ്, കൊടുങ്ങല്ലൂർ എന്നിട്ടാണ് അയച്ചിരിക്കുന്നത്.
0: ഓക്കെ, അടുത്ത മെസ്സേജ്, തൈക്കൂടത്ത് നിന്ന് ജോബി ബിജോയ് ആണ്. ഹസ്ബൻഡ് ബിജോയ് ബെർണാർഡിന് വേണ്ടിയിട്ട് മൻ എന്ന് പറയുന്ന മൂവിയിലെ സോങ് ചാഹാ ഹേ തുജ്കോ എന്നുള്ള പാട്ടാണ് ചോദിച്ചത്.
1: വീണ്ടും ഒരു ഹിന്ദി സോങ് ആണ്. അതുപോലെ ഹൈ ഗുഡ് മോർണിംഗ് റെയിൻബോ, പാട്സപ്പ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നോർത്ത് പറവൂരിൽ നിന്നും സിനി. എനിക്ക് ദേശാടന കിളികൾ കരയാറില്ല എന്ന മൂവിയിലെ വാനമ്പാടി തീരങ്ങൾ തേടുന്ന വാനമ്പാടി എന്നൊരു സോങ് തരുവും ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ റണാബാലി എന്ന മൂവിയിലെ എന്തയ്യ സ്വാമി എന്ന സോങ് ആയാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, അടുത്ത മെസ്സേജ്, ദിവ്യ സന്തോഷ് കൊടുങ്ങല്ലൂരാണ്. എനിക്ക് ബാല്യകാല സഖി ഫിലിമിലെ താമരപ്പൂങ്കാവനത്തിൽ ആ പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
1: ഓക്കെ, അപ്പോ നമ്മൾ കുറെ മെസ്സേജുകൾ വായിച്ചു. സമയം 10 മണി കഴിഞ്ഞ് 27 മിനിറ്റിലേക്ക് കടക്കുമ്പോൾ വീണ്ടും നമുക്ക് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. നെക്സ്റ്റ് പാട്ട് വരുന്നത് നമ്മുടെ ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ്. വിധു പ്രതാപും രജു ജോസഫ് അതുപോലെ രമേശ് ബാബു ഇവരെല്ലാവരും കൂടെ ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ് വരുന്നത്. ഇപ്പൊ നമ്മുടെ മഹാരാജാസ് കോളേജിന്റെ ഓർമ്മകളൊക്കെ ആയി വർക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജ് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അയച്ചിട്ടുണ്ടായിരുന്നത് പി കെ പ്രകാശാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സും ഇത് പ്രോഗ്രാം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണ് നെക്സ്റ്റ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ ഇതാണ്, 8547341075. അപ്പോൾ വേഗം തന്നെ അയച്ചുകൊള്ളുക, ഇനി അരമണിക്കൂറാണ് സമയം ബാക്കിയുള്ളത്. സോ നമുക്ക് ഏതായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: जानते हैं, कुवैत जैसे देश की जीडीपी से करीब 3 गुना पैसा तो हमने सिर्फ अपने देश के छोटे उद्यमियों को दिया है, वो भी गारंटी फ्री 40 लाख करोड़ से भी अधिक के मुद्रा लोन से।
1: करोड़ों छोटे उद्यमियों को मुद्रा योजना से लोन मिला, उन्हें आज महसूस होता है कि डेमोक्रेसी कैन डिलीवर।
0: 12 साल विश्वास के, विकास के, जन कल्याण के।
2: You are listening to FM Rainbow 107.5.
3: കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 വാട്സപ്പാണ്. അപ്പോൾ വാട്സപ്പിന്റെ സമയം 10 മണി കഴിഞ്ഞ് 37 മിനിറ്റിലേക്ക് പോകുമ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ ബാക്കിയുള്ള സമയത്ത് വേഗം വേഗം അയച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള മെസ്സേജുകളിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. ഓക്കെ, ആദ്യത്തെ ഒരു മെസ്സേജ് നോക്കുമ്പോൾ, ഗുഡ് മോർണിംഗ് വാട്സപ്പ്, എന്റെ പേര് ജലീൽ, കൊച്ചിയിൽ നിന്നും എനിക്ക് വേട്ട എന്ന മൂവിയിലെ രാവുമായുമോ എന്ന് പറയുന്നൊരു ഗാനം തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
4: അടുത്ത മെസ്സേജ് സുനിൽ പി പടിപ്പുരയാണ്. പാട്ടൊന്നും ചോദിച്ചിട്ടില്ല, പാട്ട് കേട്ടുകൊണ്ട് കൂടെ തന്നെയുണ്ട്. നല്ല അവതരണ ശൈലി, എല്ലാം നല്ല നല്ല പാട്ടുകൾ. പാട്ടൊന്നും ചോദിക്കുന്നില്ല. രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ ശുഭദിനാശംസകൾ.
3: ഓക്കെ, തീർച്ചയായും നമ്മള് ശുഭദിനം ആശംസിക്കുകയാണ്. ഹായ് റെയിൻബോ, ചിന്നത്തമ്പി മൂവിയിലെ ഏതെങ്കിലും ഒരു പാട്ട് തരാമോ? ഡെയിലി ഫോണിലാണ് പാട്ട് കേൾക്കുന്നത്. ഇപ്പോൾ പോക്കറ്റ് FM വാങ്ങിയിട്ടുണ്ട്, അതിലാണ് ഇപ്പൊ കേൾക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണ്, പഴയ പുതിയ മലയാളം, തമിഴ്, ഹിന്ദി എല്ലാം ഇഷ്ടമാണ്. അപ്പോ ഈ ഒരു പാട്ട് തരുമെന്നാണ് കരുതുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്കമാലിയിൽ നിന്ന് രേണുവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
4: ഓക്കെ, അടുത്ത മെസ്സേജ് റെയിൻബോ, കൊച്ചിയുടെ പുതിയ ശ്രോതാവാണ്. എനിക്കൊരു ഗാനം വേണം. കടൽ എന്ന സിനിമയിൽ കാണുവാൻ മോഹം എന്ന ഗാനം എന്റെ പ്രിയ സുഹൃത്ത് വെസ്റ്റ് കൈപ്പുറത്തുള്ള ടി അഷ്റഫിന് സമർപ്പിക്കുന്നു. ഇത് ഒരു കടൽ കടന്നുള്ള മെസ്സേജാണ്. ജസ്കോട്ട് കവരത്തി ലക്ഷദ്വീപിൽ നിന്നാണ് മെസ്സേജ്.
3: ഓക്കെ, അപ്പൊ നമുക്കിങ്ങനെ ഒത്തിരി ഒത്തിരി പുതിയ പുതിയ ശ്രോതാക്കൾ ഉണ്ടായി എന്നറിയുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു സന്തോഷം. ഓക്കെ, അടുത്തൊരു

0: മെസ്സേജ്. നമസ്കാരം, ഞാൻ ലിനി. എനിക്ക് മലയാളി മാമന് വണക്കം എന്ന മൂവിയിലെ കാതല കാതല എന്ന് പറയുന്ന ഒരു ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: ഓക്കെ, അടുത്ത മെസ്സേജ് വയലാർ നീലിമംഗലത്ത് നിന്നും അഭിലാഷ് അശോകാണ്. എനിക്കിന്ന് ഉത്സവമേളം എന്ന ചിത്രത്തിലെ അമ്മയ്ക്കൊരു പൊന്നുംകുടം എന്ന ഗാനം വെച്ചു തരുമോ? ഈ ഗാനം ആഞ്ഞിലിപ്പാലത്തുള്ള വിജ്ഞാന സന്ധായിനി ഡാൻസ് ഗ്രൂപ്പിലെ പ്രാൺ, ബിന്ദു, സുന്ദരി, അമ്മു, പ്രിൻസി, അതുൽ, സനത്ത്, അതീത്, കാർത്തിക് എന്നിവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. പേര് മുഴുവൻ വായിക്കണേന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എല്ലാ പേരും
0: വായിച്ചിട്ടുണ്ട്. ഒരു വലിയ ലിസ്റ്റ് ആയിരുന്നു. ഏതായാലും ഓക്കെ. ഹായ് വാട്സപ്പ്, ഒരു പാട്ട് തരുമോ? ഞാൻ സുമ രാജേന്ദ്രൻ, കോതമംഗലം തൃക്കാരൂരിൽ നിന്നിട്ടാണ്. എന്റെ ഹസ്ബൻഡ് കെ ആർ രാജേന്ദ്രന് വേണ്ടി ഒരു മെയ് മാസ പുലരി എന്ന ചിത്രത്തിലെ ഇരുഹൃദയങ്ങളിലൊന്നായി എന്ന് പറയുന്ന പാട്ട് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
1: ഓക്കെ, അടുത്ത മെസ്സേജ് മിഷ കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. ഒരുപാട് നാളായുള്ള എന്റെ ആഗ്രഹമായിരുന്നു ഒരു റേഡിയോ സ്വന്തമാക്കാൻ. ഇന്നലെ അത് സാധിച്ചു. സോ ഹാപ്പി. എനിക്ക് 10-ാം വളവ് ഫിലിമിലെ ഏലമല കാട്ടിനുള്ളിൽ എന്ന സോങ് വെച്ച് തരില്ലേ? എന്റെ റെയിൻബോ കൂട്ടുകാർക്കും എസ്പെഷ്യലി സ്വപ്നക്കൂടിലെ എന്റെ സുഹൃത്തുക്കൾക്കും റെയിൻബോ ആർജേസിനും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് മെസ്സേജ്.
0: ഓക്കെ, അടുത്തൊരു മെസ്സേജ് നോക്കുമ്പോൾ അമ്പിളി അനിലാണ് വാളകത്ത് നിന്നിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പാട്ട് ചോദിച്ചിട്ട് കുറേ നാളായി എന്ന് പറഞ്ഞിട്ടുണ്ട്. കേട്ടുകൊണ്ട് പക്ഷേ എപ്പോഴും കേട്ടുകൊണ്ട് കൂടെയുണ്ട്. ഇന്ന് എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? സൂര്യ ഗായത്രി സിനിമയിലെ തമ്പുരു കുളിർച്ചൂടിയോ എന്ന് പറയുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്.
1: ഓക്കെ, അടുത്ത മെസ്സേജ് വനജ കടമ്പഴിപ്പുറത്ത് നിന്നാണ്. അമരം സിനിമയിലെ നല്ലൊരു പാട്ട് വെച്ച് തരാമോ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
0: ഓക്കെ, ഒരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ഗുഡ് മോർണിംഗ് വാട്സപ്പ്, ഞാൻ എസ് എൻ പുരത്ത് നിന്ന് സയനയാണ്. രാപ്പകൽ എന്ന മൂവിയിലെ ഏതെങ്കിലും ഒരു പാട്ട് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പോകാതെ കരയിലെ കാറ്റ് എന്ന് പറയുന്ന ഒരു പാട്ടായാലും കുഴപ്പമില്ല. കുറേ ആയി മെസ്സേജ് അയക്കുന്നത്, വെച്ച് തരുമോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് അയച്ചിട്ടുണ്ട്.
1: ഓക്കെ, ഒരു മെസ്സേജും കൂടി വായിക്കാം. ഷാജി വരാപ്പുഴ, എനിക്കൊരു പാട്ട് വേണം. തമിഴാണ്, പടത്തിന്റെ പേരറിയില്ല. ഇതുവും കടന്നു പോവും എന്നാണ് തുടങ്ങുന്നത്. കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ആശംസകളോടെ. ഇമയ്ക്കനൊടികളിലെ പാട്ട്.
0: അതെ അതെ, അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ വരുന്ന ഒരു മെസ്സേജാണ്. ഇങ്ങനെ ഇതേ സെയിം മെസ്സേജ്
1: നമ്മൾ ഒരുമിച്ച്
0: ആണ് വായിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. പാട്ടിന്റെ വരി അറിയാം, പക്ഷെ സിനിമ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ കുറെ മെസ്സേജുകളൊക്കെ വായിച്ച് വായിച്ചതാ ഇങ്ങനെ സമയം 10 മണി കഴിഞ്ഞ് 41 മിനിറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ വീണ്ടും നമ്മൾ പാട്ടിലേക്ക് പോവാണ്. അപ്പൊ പാട്ടിന്റെ സമയത്ത് ഇനി ആരെങ്കിലും ഒക്കെ മെസ്സേജ് അയക്കാനായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് മെസ്സേജുകൾ അയക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിതാ പാട്ടിലേക്ക് പോകുന്നു.

0: നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 10 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ വാട്സപ്പ് ഇങ്ങനെ അവസാനത്തെ സമയങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജുകൾ കൂടി വായിച്ച് തീർക്കാനുണ്ട്. അപ്പോൾ ഏതായാലും സമയം കളയാതെ ആ ഒരു മെസ്സേജിലേക്ക് പോവാം. അതിൽ നമ്മൾ ഒത്തിരി ഒത്തിരി മെസ്സേജ് വായിച്ചു. ഇനി ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ താഴത്തേക്ക് പോയ കുറച്ച് മെസ്സേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. സമയം കളയാതെ വായിക്കട്ടെ. ഹായ് റെയിൻബോ, കൂടെ ഉണ്ടിട്ടോ. മാമ്പ്രയിൽ നിന്ന് സിന്ധു നാരായണനാണ്. സുഖമായിരിക്കൂ, സൂപ്പറായിരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് മുന്നേ അയച്ച മെസ്സേജാണ്. ഞാനത് താഴെ കിടന്നുകൊണ്ട് ശ്രദ്ധിച്ചില്ല, സോറി. അപ്പോൾ ഞാൻ ഏതായാലും അത് വായിച്ചിട്ടുണ്ട് കേട്ടോ.
1: ഓക്കെ, അടുത്ത മെസ്സേജ് ഒരു പിണക്ക മെസ്സേജാണ്. ഞാൻ നിങ്ങളോട് പിണക്കമാണ്. ഞാൻ പല വട്ടം ചോദിച്ചിട്ടും പാട്ട് തന്നില്ല. ഞാൻ സ്വപ്ന സിബി കളവങ്കോടും ചേർത്തല. പാട്ട് ദ പ്രിൻസ് ഫിലിമിലെ ശ്യാമയാം രാധിക എന്ന സോങ് ആണ്. ഇതെല്ലാവർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
0: ഓക്കെ, അടുത്തൊരു മെസ്സേജ്. ഗുഡ് മോർണിംഗ് വാട്സപ്പ്. ഹായ് രതീഷ് കുമാർ, ഹായ് അശ്വിനി. നീലഗിരി എന്ന സിനിമയിലെ മേലെ മാനത്തെ തേര് എന്ന് പറയുന്ന ഒരു ഗാനം ഒത്തിരി ഇഷ്ടമാണ്. ഈ ഒരു ഗാനം വാട്സപ്പിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാളയിൽ നിന്ന് വിജയശ്രീയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ഓക്കെ, അടുത്ത മെസ്സേജ് ബിജോയ് ബെർണാഡ് തൈക്കൂടത്ത് നിന്നാണ്. എനിക്ക് കൺമണി നീ വരെ കാത്തിരുന്നേൻ എന്ന തമിഴ് പാട്ട് വെച്ച് തരുമോ. ഡെഡിക്കേറ്റഡ് ടു മൈ വൈഫ് ജോമ ആൻഡ് ഓൾ ലിസണേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
0: ഓക്കെ, അടുത്ത മെസ്സേജ് നമ്മുടെ ഒരു സ്ഥിരം ലിസണറാണ് സൽമ ജമാലുദ്ദീൻ ഇടയക്കുന്നിട്ടാണ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് രതീഷ് ആൻഡ് അശ്വിനി. നിളമണൽ തരികളിൽ എന്ന് പറയുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അത് കിസ്മത്ത് എന്ന് പറയുന്ന മൂവിയിലെയാണ്. അപ്പോൾ ഈ ഒരു പാട്ട് വെച്ച് തരുമോ എന്നാണ് സൽമ ജമാലുദ്ദീൻ അയച്ചിരിക്കുന്നത്.
1: ഓക്കെ, അടുത്ത മെസ്സേജ് നസീറ പള്ളിനടയിൽ നിന്നാണ്. ചോലി കെ പീച്ചേ ക്യാഹേ എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
0: ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ ആർഷ അനീഷ് കൊടുങ്ങല്ലൂരാണ്. പ്ലീസ് പ്ലേ ദ സോങ് പൂമുത്തോളെ, ജോസഫ് മൂവിയിലെ പാട്ടാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി വെച്ച് തരുമോ എന്നാണ് ആർഷ അനീഷ് ചോദിച്ചിരിക്കുന്നത്.
1: ഓക്കെ, സജന അഷ്റഫ് ഇടപ്പള്ളി. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന അനൈനയ്ക്ക് വേണ്ടി ഹൃദയപൂർവ്വം ഫിലിമിലെ കരയാതെ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന അനൈനയ്ക്ക് റെയിൻബോയുടെ ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്.
0: ഇനി ഹായ് വാട്സപ്പ്. ആലുവയിൽ നിന്ന് ജൂലി ഒരു പാട്ട് വെച്ച് തരുമോ. ജോക്കർ എന്ന് പറയുന്ന മൂവിയിലെയാണ്. പൊൻ കസവ് ഞൊറിയും എന്ന് പറയുന്ന ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പെരുമഴക്കാല മൂവിയിലെ ചെന്താർമിഴി പൂന്തേൻ മൊഴി എന്ന് പറയുന്ന പാട്ടായാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഓക്കെ
0: ഓക്കെ, അപ്പോൾ നമ്മുടെ മെസ്സേജുകളെല്ലാം വായിച്ച് തീർത്തിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്ന മെസ്സേജുകളൊക്കെ വായിച്ചിട്ടുണ്ട്. അതുപോലെ ഒത്തിരി മുന്നേ വന്നൊരു മെസ്സേജ് വന്നിട്ടുള്ള മെസ്സേജുകൾ ഞാൻ ഏതായാലും എടുത്തിട്ടില്ല. 10 മണിക്ക് ശേഷമുള്ള മെസ്സേജുകളാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ അയച്ചവർ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ 10 മണിക്ക് ശേഷമുള്ള മെസ്സേജുകളായിരിക്കും വായിക്കുന്നത്. നമുക്ക് ഒത്തിരി ഒത്തിരി മുന്നേ ഉള്ള മെസ്സേജുകൾ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ആ ഒരു മെസ്സേജിലേക്ക് നമ്മൾ പോയിട്ടില്ല. അപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആയിരിക്കും.

0: അപ്പോൾ നമുക്ക് ഇനി എത്ര പാട്ട് കേൾക്കാൻ പറ്റുമെന്നറിയില്ല, എങ്കിലും നമ്മൾ നെക്സ്റ്റ് ഒരു പാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഒരു പാട്ട് കഴിഞ്ഞ് വന്നിട്ട് ഇനി ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ ഇനിയും ഉണ്ട് കുറച്ച് സമയം കൂടി. അപ്പോൾ ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ, ഓക്കെ, ഒരു മെസ്സേജ് എന്തോ വന്നിട്ടുണ്ട്.
1: ശ്യാമ സിനിമയിലെ ചെമ്പരത്തിപ്പൂവേ ചൊല്ലും തുടങ്ങുന്ന പാട്ട്, ഈ പാട്ട് പക്ഷെ നമ്മൾ മെസ്സേജ്
0: വായിച്ചില്ല എന്ന്
1: പറഞ്ഞിട്ട്
0: കേട്ടിട്ടുണ്ടാവില്ല. ഞങ്ങൾ ഏതായാലും ഈ ഒരു മെസ്സേജ് വായിച്ചിട്ടുണ്ടായിരുന്നു. ഇനി പാട്ടുകൾ കൊടുക്കുന്ന കാര്യം നമുക്ക് എത്രത്തോളം സമയം ഉണ്ട് എന്നറിയില്ല. അപ്പൊ ഏതായാലും ഇനി എത്ര പാട്ടുകൾ കൊടുക്കാൻ പറ്റും എന്നും അറിയില്ല. അപ്പൊ ഇനി ആരെങ്കിലുമൊക്കെ അയക്കാനുണ്ടെങ്കിൽ പറഞ്ഞ പോലെ 6 മിനിറ്റ് കൂടി നമുക്ക് സമയമുണ്ട്. ഇപ്പൊ 10 മണി കഴിഞ്ഞ 54 മിനിറ്റ് ആയിരിക്കാണ്. അപ്പൊ ആരെങ്കിലുമൊക്കെ ഇനി എന്തെങ്കിലും അയക്കാനുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അയക്കാവുന്നതാണ്. സോ നമുക്ക് ഏതായാലും ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: സമയം 10 മണി കഴിഞ്ഞ് 57:23 ആവുമ്പോൾ നമുക്ക് രണ്ട് മെസ്സേജ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. അതുകൂടി വേഗം വായിച്ച് നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാം. നമസ്കാരം വാട്സപ്പ്, ഒരുപാട് തവണ ചോദിച്ചൊരു പാട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാട്രാൻ എന്ന സിനിമയിലെ കാൽമുളയത്ത് പൂ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ജയങ്കർ സലീത ഫോർട്ട്കൊച്ചിയിൽ നിന്നിട്ടാണ്.
1: അടുത്ത മെസ്സേജ് കൊടുങ്ങല്ലൂരിൽ നിന്നും ശോഭാ മേനോനാണ്. എനിക്ക് ദേവരാഗം സിനിമയിലെ യേയായ യാദവ എന്നുള്ള പാട്ട് എല്ലാവർക്കും വേണ്ടി വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
0: ഓക്കെ, അപ്പോൾ നമ്മുടെ മെസ്സേജുകളെല്ലാം നമ്മൾ വായിച്ച് തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് സമയമില്ല, അതുകൊണ്ട് തന്നെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനിയും
1: ഞാൻ രതീഷ് കുമാറുമായിരുന്നു.
0: ഓക്കെ, അപ്പോൾ ഞാൻ ഏതായാലും ഇവിടെ തന്നെ ഉണ്ടാവും. പാട്ട് കിട്ടാത്തവർക്ക് 12 മണിക്ക് നമ്മുടെ യുവർ ചോയ്സിൽ ലൈവായിട്ട് വിളിച്ച് പാട്ട് ചോദിക്കാവുന്നതാണ്. സോ കേട്ടുകൊണ്ടിരിക്കുക, ഇത് ആകാശവാണി കൊച്ചി FM Rainbow 107.5, മ്യൂസിക്കലി യേഴ്സ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ G7 ഉച്ചകോടിയിൽ പ്രമുഖ രാജ്യാന്തര നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. കാനഡ, UK പ്രധാനമന്ത്രിമാരെയും UAE പ്രസിഡന്റിനെയുമാണ് നരേന്ദ്രമോദി കാണുക. ജനാധിപത്യത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം അത്യാവശ്യമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത ഭാരത് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്തവരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സാങ്കേതികവിദ്യാ നവീകരണം, തന്ത്രപരമായ പങ്കാളിത്തം എന്നീ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും പുതിയ വേഗം കൈവരിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യയുടെ വളർച്ചാപാതയിൽ പങ്കാളികളാകാൻ ഫ്രഞ്ച് കമ്പനികളെയും നിക്ഷേപകരെയും അദ്ദേഹം ക്ഷണിച്ചു. 62,370 മെട്രിക് ടൺ LNG ഇന്ത്യൻ കപ്പൽ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. ദിശ എന്ന കപ്പലാണ് ഹോർമൂസ് പിന്നിട്ടത്. സംസ്ഥാനത്ത് പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയിൽ ഇന്നലെ 13 ലക്ഷം സ്ത്രീകൾ യാത്ര ചെയ്തു. അതേസമയം സ്വകാര്യ ബസ് മേഖലയിലെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി VD സതീശനുമായി സംസാരിക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. കേരള സർവകലാശാല നാളെ ആരംഭിക്കാനിരുന്ന സെക്കൻഡ് സെമസ്റ്റർ FYUGP പരീക്ഷ June 22 മുതൽ പുനഃക്രമീകരിച്ചു. പുതുക്കിയ ടൈം ടേബിൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് സർവകലാശാല അറിയിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഓക്ലാൻഡിൽ FIH ഹോക്കി വനിതാ നാഷൻസ് കപ്പിന്റെ 2nd പൂൾ മത്സരത്തിൽ ഇന്ത്യ ജപ്പാനെ 1-2 തോൽപ്പിച്ചു. 2 മത്സരങ്ങൾ ജയിച്ച ഇന്ത്യ സെമി ഫൈനലിൽ പ്രവേശിച്ചു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
2: News Rainbow. You are listening to FM Rainbow 107.5, musically yours.
3: Voice your choice. Voice your choice.

എല്ലാവർക്കും നമസ്കാരം. ചില ദിവസങ്ങൾ നമുക്ക് വളരെ നല്ലതായിരിക്കും അല്ലെ? പ്രതീക്ഷിക്കാത്ത ചില നല്ല നല്ല കാര്യങ്ങൾ നമ്മളെ തേടിയെത്താറുണ്ട്. പക്ഷേ ചില ദിവസങ്ങൾ നമ്മൾ അത്ര പ്രതീക്ഷിച്ച പോലെ ആകാറില്ല. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കട്ടെ എന്നും എപ്പോഴും നല്ല ദിവസമായിരിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് റെയിൻബോ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ വോയിസിലൂടെ നിങ്ങളുടെ ചോയ്സിലുള്ള പാട്ടുകൾ ആവശ്യപ്പെടാനും കേൾക്കാനുമായി റെയിൻബോയിലേത് വോയിസ് യുവർ ചോയ്സിന്റെ സമയമാണ്. ഇഷ്ടമുള്ള സോങ്സും ഡെഡിക്കേഷൻസും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വോയിസ് മെസ്സേജുകളാണ് നമുക്ക് വന്നിട്ടുള്ളത്. ആ മെസ്സേജിലേക്ക് പോയാലോ? പോകാം നമുക്ക് വോയിസ് മെസ്സേജിലേക്ക്. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് തസ്നി നാസറാണ്. തസ്നിയുടെ മെസ്സേജിലേക്ക് പോകാം. ആദ്യം കേട്ടുകൊണ്ടിരിക്കൂ, ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 1.0.

0: 7.5 വോയ്സ് യുവർ ചോയ്സ്.
1: ഹലോ, വോയിസ് ഓഫ് ദി വീക്കിലേക്ക്. ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് മണിയറ എന്ന സിനിമയിലെ മമ്മൂട്ടിയും സീമ അഭിനയിച്ച നിലവിന്റെ കായലിൽ നിലയില്ല കായലിൽ എന്ന പാട്ട് എനിക്ക് വെച്ചു തരണം. അതെനിക്ക് വളരെയേറെ ഇഷ്ടമാണ്.

0: is Rainbow FM 107.5. Non-stop music, non-stop entertainment.
1: ഹായ്, എന്റെ പേര് തരൺ ദേവ്. ഞാൻ എളങ്ങുന്നപ്പുഴയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇന്ന് എനിക്കൊരു പാട്ട് വേണം. എന്റെ ഫ്രണ്ട്സായ ഉണ്ണികൃഷ്ണനും ശ്രേയസിനും ശിവധ്രുവിനും ആദ്വിക്കിനും ആരവിനും വേണ്ടിയാണ് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.

ഇന്ന് എന്റെ മകളുടെ ഭർത്താവിന്റെ, എനിക്കൊരു മോളേ ഉള്ളൂ, അവളുടെ ഹസ്ബൻഡിന്റെ, അതായത് ഞങ്ങളുടെ മകന്റെ മരുമകൾ ഞാൻ പറയണില്ല, മകന്റെ ബർത്ത്ഡേ ആണെന്ന്. പേര് ജോജോ എന്നാണ്. അവൾ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. മകളുടെ പേര് ആഷ്ന എന്നാണ്. അവള് ഇവിടെ ചാലാക്കൻ മെഡിക്കൽ കോളേജില് ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നതാണ്. മകൾക്കൊരു കുട്ടിയുണ്ട്, അഡ്രിയൽ ജെയിൻ ജോജോ എന്നാണ്, പെൺകുട്ടിയാണ്. മകളും മകനും കുട്ടിക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ എന്നാ പാട്ട് വെച്ച് തരാമോ? നോർത്ത് പാർവറിൽ നിന്ന് റോസ്ലി ജോസഫാണ്.

എന്റെ പേര് സനിത, പെരിങ്ങലത്താണ് താമസിക്കുന്നത്. ഈ വരുന്ന 18-ാം തീയതി എന്റെ മോളുടെ പിറന്നാളാണ്. മോളുടെ പേര് ശിവാനി, ശരിക്കും പേര് ശിവനന്ദിനി. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ എന്ന പാട്ട് എന്റെ മോളുടെ പിറന്നാൾ ദിനത്തിന് ഞാൻ ആവശ്യപ്പെടുകയാണ്. മോള് BSc ലാബ് ടെക്നീഷ്യന് സെക്കൻഡ് ഇയർ കോയമ്പത്തൂര് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: ഹായ് വോയിസ് ഫോർ ചോയ്സ്, ഞാൻ നോർത്ത് പറവൂരിൽ നിന്നും സിനിയാണ്. എനിക്ക് കളിക്കളം മൂവിയിലെ ആകാശ ഗോപുരം എന്ന സോങ് വെച്ച് തരാമോ? എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. മുടങ്ങാതെ കേൾക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്

ഹായ് റെയിൻബോ, ജൂൺ 18 പിറന്നാൾ ആഘോഷിക്കുന്ന എന്റെ മകൾ ജൂഹിക്ക് വേണ്ടി അച്ഛന്റെ അമ്മയിലെ എന്തു പറഞ്ഞാലും നീ എന്റെ

എന്റെ മുട്ടിയിലേ ഈ പാട്ട് ഒത്തിരി സ്നേഹത്തോടെ ഇയർ വോയിസിലൂടെ വെച്ച് തരുമല്ലോ. ഒത്തിരി സ്നേഹത്തോടെ ഈ പാട്ട് കേൾക്കാൻ കാത്തിരിക്കുന്നു റാണി വർഗീസ്, കെ എൽ വർഗീസ്, നല്ലു, നിഖിൽ ലാൽ.

വോയിസ് ഓർ ചോയ്സിലോട്ട് ഞാനൊരു എന്റെ ആലങ്ങാടുള്ള എന്റെ ചേച്ചിക്ക് വേണ്ടി ഒരു പാട്ട് ഞാൻ പറയാണ്. എന്റെ ചേച്ചിയുടെ പേര് ജൈന ജോൺ എന്നാണ്. ജൈന ജോണിന് വേണ്ടി വരുവാനായി നിറച്ചു വെപ്പുന്ന തമിഴ് സിനിമയിലെ സിപ്പീരിക്കത് മുത്തമീറിക്കത് സീരന്റെ പാത്ത് നേരമില്ല വിരാജാത്തി ആ പാട്ട് വെച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു.

0: അമ്മടിയോ.
1: ഹൃദയം നാടും അഴകിലാടും കൺകൾ.
2: ശാബാഷ്.
1: കവിത

0: You are listening to Rainbow FM Kochi 107.5. Musically yours.
1: യെസ്, അങ്ങനെ ഇതാ ഇന്നത്തെ വോയിസ് യുവർ ചോയ്സ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഇന്ന് ഒരുപാട് മെസ്സേജുകളും നല്ല നല്ല പാട്ടുകളുമാണ് വോയിസ് യുവർ ചോയ്സിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് അല്ലേ. ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടമുള്ള ഗാനങ്ങൾ നിങ്ങളുടെ ശബ്ദത്തിൽ ആവശ്യപ്പെടാനും കേൾക്കാനുമായി വോയിസ് യുവർ ചോയ്സിലേക്ക് മെസ്സേജുകൾ അയക്കുക. വോയിസ് മെസ്സേജുകളായിട്ടാണ് അയക്കേണ്ടത്. വോയിസ് മെസ്സേജുകൾ അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്, നിങ്ങളുടെ പേരും സ്ഥലവും പറയാനായി മറക്കരുത്. എപ്പോഴും പലരും പേരും സ്ഥലവും പറയാനായിട്ട് മറക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. യെസ്, അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ മെസ്സേജുകൾ അയക്കേണ്ട നമ്പർ ഇതാണ്: 8574730075. 8547341075. കേട്ടുകൊണ്ടിരിക്കൂ ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5.

0: വോയ്സ് യുവർ ചോയ്സ്. വോയ്സ് യുവർ ചോയ്സ്.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: या दूसरा कोई सामान बीमारी के खर्च में बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 वर्ष विश्वास विकसन जनक्षेम.

ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.

0: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളമെത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
1: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ, യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

സമയം 12 മണി കഴിഞ്ഞ 2:32 ആവുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇന്നത്തെ യുവർ ചോയ്സ് ആണ്. അപ്പോൾ ഇനിയുള്ള 2 മണിക്കൂർ, അതായത് 2 മണി വരെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചോദിച്ച് ശ്രോതാക്കൾക്ക് റെയിൻബോയുടെ കൂടെ കൂടാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട ലിസ്ണേഴ്സിനെയും ഇന്നത്തെ യുവർ ചോയ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് കൂടെയുള്ളത് ഞാൻ അശ്വിനിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ടും ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ വേഗം തന്നെ റെയിൻബോയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 0484-242-8101 0484-248-101 ഈ ഒരു നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ഒരു പാട്ടിലേക്ക് പോകാനുള്ള സമയമാണ്. ആ ഒരു പാട്ടിൻ്റെ സമയത്ത് നിങ്ങൾക്ക് റെയിൻബോയിലേക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 3:35 ആകുമ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും ഇന്നത്തെ യുവർ ചോയ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
2: ഭാരത് സോളർ പവർ ഭാരത് ടോപ്പ് 5 ദേശമേയാ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സാക്ഷരത ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
2: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: യു ആർ ലിസണിംഗ് ടു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5.
4: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സമയം 12:11 4 സെക്കൻഡ് ആകുമ്പോൾ യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ യുവർ ചോയ്സിൽ ഇന്ന് നമ്മളോട് കൂട്ടുകൂടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഫസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
5: ഹലോ
4: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
5: എന്റെ പേര് കുഞ്ഞുമോൾ.
4: കുഞ്ഞുമോൾ, എവിടെന്നാ വിളിക്കുന്നേ?
5: ഞാൻ എടയപ്രം.
4: എടയപ്രം, ഓക്കെ. എന്താ ചെയ്യുന്നേ? എന്താ?
5: ഞാൻ വീട്ടമ്മയാണ്.
4: വീട്ടമ്മയാണ്, ഓക്കെ. അപ്പൊ വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്?
5: ഞാനെന്റെ ഭർത്താവും മാത്രമേ
4: ഉള്ളൂ. ഭർത്താവ് മാത്രമേ ഉള്ളൂ. എന്താണ് ഹസ്ബൻഡിന്റെ പേരെന്താണ്?
5: ബേബി.
4: ബേബി, ഓക്കെ. ഹസ്ബൻഡ്
5: ഇലക്ട്രിസിറ്റി ബോർഡിലെ യൂണിയനിൽ
4: വർക്ക് ചെയ്യാണ്.
5: ആലുവയിലാണ്.
4: ആലുവയിലാണ്, ഓ ശരി ശരി. അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ.
5: നല്ല വിശേഷം. അങ്ങനെ പോകുന്നു ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾക്ക് കുട്ടികളൊന്നുമില്ല.
4: ഓക്കെ.
5: ഞാനും എന്റെ ഭർത്താവുമാണ്. ഞങ്ങൾ അങ്ങനെ സ്നേഹത്തോടെ ജീവിക്കുന്നു. എന്റെ ചേട്ടൻ എന്നെ നല്ല സ്നേഹത്തോട് തന്നെയാണ് നോക്കണത്.
4: വേറെ എന്ത് വേണം?
5: അതെ, ആ ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും ദൈവം നല്ലത് തന്നെ തന്നേക്കണേ.
4: ഓക്കെ, അതില് ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും സ്നേഹിക്കുന്ന ഒരു ഭർത്താവിന് കിട്ടിയില്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ സ്നേഹം മുഴുവൻ കിട്ടുന്നത് ആർക്കാണ്?
5: അതെ, ദൈവത്തിനോട് നന്ദി പറയാണ്. ഇനി എന്റെ ചേട്ടനെ പോലെയുള്ള ഒരാളെ കിട്ടിയത്
4: നന്ദി പറയാണ്.
5: അത്രയും നല്ല സ്നേഹവും എല്ലാം കരുതലും ഉള്ളൊരു നല്ലൊരു എന്താ പറയാ, അത്രക്ക് സ്നേഹനിധിയാണ് എന്റെ ചേട്ടൻ.
4: ചേട്ടൻ, അപ്പോ ഈ ഒരു സ്നേഹം ജീവിതകാലം മുഴുവൻ നിലനിൽക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്.
5: പ്രാർത്ഥന മാത്രമേ ഉള്ളൂ.
4: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
5: ഇന്ന് എന്റെ ചേട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ചേട്ടന് ഒരു നല്ലൊരു പാട്ട്.
4: ആഹാ, അപ്പൊ ഇന്ന് ചേട്ടന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ റെയിൻബോയുടെ വക ബേബി ചേട്ടൻ എല്ലാവിധ പിറന്നാൾ ആശംസകളും അറിയിക്കുന്നു.
5: നല്ലൊരു പാട്ട് വെച്ചായിരുന്നു.
4: ഓക്കെ, അപ്പോ ബർത്ത്ഡേ ആയിട്ട് ചേട്ടൻ ഇപ്പൊ പാട്ട് അവിടെ ഉണ്ടോ? വീട്ടിലുണ്ടോ?
5: വീട്ടിലില്ല, വർക്കിന്റെ
4: പോയിരിക്കാണ്.
5: ഭക്ഷണം കഴിക്കാൻ ഉച്ചക്ക്
4: വരും. ഓക്കെ, അപ്പൊ ചേട്ടന് വേണ്ടിട്ട് ഇങ്ങനെ ഒരു പാട്ട് വെച്ചിട്ടുണ്ടെന്ന് കേൾക്കാൻ പറ്റുമോ?
5: പറ്റില്ല. അതെ, ഇന്ന് ഞാൻ വിളിച്ചപ്പോ കിട്ടുമെന്ന് വിചാരിച്ചില്ല. ബർത്ത്ഡേ 2-3 മാസങ്ങൾക്ക് വിളിച്ചപ്പോ കിട്ടിയില്ല. അപ്പൊ ഞാനൊന്ന് ചുമ്മാ വെറുതെ വിളിച്ചു
4: നോക്കിയതാണ്. അപ്പൊ ഇന്നത്തെ യുവർ ചോയ്സിലെ ഫസ്റ്റ് കോളറാണ്. അതെ അതെ. അപ്പൊ ചേട്ടനും ചേച്ചിക്കും ഓക്കെ. അപ്പൊ രണ്ടുപേർക്കും, ചേച്ചിയുടെ ബർത്ത്ഡേ കഴിഞ്ഞു പോയെന്ന് പറഞ്ഞു. ഏതായാലും ഈ ഒരു പാട്ട് ചേച്ചിക്കും കൂടി വേണ്ടിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോ നമ്മള് മോഹൻലാലിന്റെ ഒരു നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ് വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ ചേട്ടന് ഒരിക്കൽ കൂടി പിറന്നാൾ ആശംസകൾ അറിയിക്കാം, എല്ലാ അന്വേഷണങ്ങളും അറിയിക്കാം.
5: ഓക്കെ,
4: അപ്പൊ വിളിച്ചാൽ ഒത്തിരി സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ.
5: ഓക്കെ,
4: താങ്ക് യു.

0: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
1: കറോഡോ ഛോട്ടേ ഉദ്യമിയോ കോ മുദ്ര യോജന സെ ലോൺ മിലാ ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കൻ ഡെലിവർ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
3: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൌജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൌജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
3: ബിമാരി ഖർച്ച മേ ബിക്കനെ സേ ബച്ചാ ഹൈ, ഗിർവി രഖനെ സേ ബച്ചാ ഹൈ, തോ യേ ആയുഷ്മാൻ ഭാരത് കി ബഹുത് ബഡി സഫലത.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമ

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: You are listening to FM Rainbow 107.5, musically yours.

0: യെസ്, സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 20 മിനിറ്റും 53 സെക്കൻഡും ആകുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളർ വന്നിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ നാരായണനാണ്, ചാലിശ്ശേരി.
0: ചാലിശ്ശേരി, ഓക്കെ. എന്താ ചെയ്യുന്നത്? എന്താ
1: ചെയ്യുന്നൊന്നുമില്ല, ഞാൻ ഇപ്പോ വെറുതെ ഇരിക്കുകയാണ്. ബ്ലൈൻഡ് ആണ്.
0: ഓ ശരി.
1: വൈഫും, വൈഫ് വർക്കിന് പോവും, ഈ തെറാപ്പിസ്റ്റ് ആയിട്ട്. മകൻ അക്കൗണ്ടന്റ് ആണ് ബാംഗ്ലൂര്.
0: ഓക്കെ, അപ്പോ ഇപ്പൊ വീട്ടില് ഒറ്റയ്ക്ക് ഉള്ളോ?
1: വീട്ടില് ഒറ്റയ്ക്കാണ് ഇരിക്കണത്.
0: ഓക്കെ, ശരി.
1: അപ്പൊ നേരമ്പോക്ക് റേഡിയോ തന്നെയാണ്.
0: റേഡിയോ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ടുണ്ടോ മുൻപ്?
1: മുമ്പും വിളിച്ചിട്ടുണ്ട്.
0: വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയുണ്ട് മറ്റു വിശേഷങ്ങൾ?
1: വിശേഷങ്ങൾ എന്താ, നാട്ടിലെ നല്ല വിശേഷങ്ങളാണ്. കൃഷിപ്പണി കാര്യങ്ങളൊക്കെ ഇതായി കഴിഞ്ഞിരിക്കുന്നു.
0: ഓക്കെ,
1: കുഴപ്പമൊന്നുമില്ല.
0: മഴ വലിയ മഴ ഇല്ല, മഴ കുറവാണ്. ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു, അവിടെ മഴയൊക്കെ എങ്ങനെയുണ്ട്?
1: പൊതുവേ പാലക്കാട് ജില്ലയിലേക്ക്
0: മഴ കുറവാണ്.
1: അതെ, ചൂടാ കൂടുതൽ,
0: ചൂടാ കൂടുതൽ. അപ്പൊ ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ മഴക്കാലത്ത് മഴ ഉണ്ടായിരുന്നോ? മഴ കിട്ടിയിരുന്നോ?
1: മഴ ഉണ്ട്, തീരെ ഇല്ല എന്നല്ല, മറ്റു ജില്ലകളിൽ
0: അപേക്ഷിച്ച് നോക്കുമ്പോ കുറവാണ്.
1: അതെ, കമ്പയർ ചെയ്യുമ്പോ കുറച്ച് കുറവാണ്.
0: ഓക്കെ, അപ്പൊ ചൂട് എങ്ങനെ ഉണ്ടായിരുന്നു പാലക്കാട്? ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എത്തിയില്ലേ? കൂടുതലാണ്, മഴ കുറവ്. അപ്പൊ ഇപ്പൊ തൽക്കാലത്തേക്ക് ചെറിയൊരു മഴ കിട്ടിയതൊരു ആശ്വാസം.
1: അതെ, ഇപ്പൊ വലിയ കുഴപ്പമില്ല. തമിഴ്നാട്ടിൽ നിന്നുള്ള ചൂടുകള് കാറ്റുകള് അടിക്കണേ. അപ്പൊ ഞങ്ങള് പിന്നെ പാലക്കാടിന്റെ പടിഞ്ഞാറ് ഭാഗമാണ്.
0: കുഴപ്പമില്ല,
1: മലപ്പുറം ജില്ലയുടെ ബോർഡർ ആയിട്ടാ വരും.
0: ഓ ശരി ശരി.
1: തൃശ്ശൂർ ജില്ലയാണ് പിന്നെ അടുപ്പ്.
0: അപ്പോ
1: അപ്പൊ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് അധികം തൃശ്ശൂർക്കും ജില്ല തന്നെയാണ്
0: പോവുക.
1: പാലക്കാട് പറഞ്ഞാൽ ഒരുപാട് ദൂരയാ.
0: ദൂരെയാണ്.
1: 70 കിലോമീറ്റർ ഒക്കെ
0: ഉണ്ടാവും. ബോർഡറിലായതുകൊണ്ട്
1: അതെ,
0: ഇങ്ങോട്ടേക്ക് വരുന്നതാണ് എളുപ്പം.
1: അതെ, തൃശ്ശൂർക്ക് വരുന്നെളുപ്പം.
0: വരുന്നതാണ് എളുപ്പം. ഓക്കെ, അപ്പൊ ഈ ഒരു എറണാകുളം ജില്ലയിലേക്കൊക്കെ വരാറുണ്ടോ?
1: എറണാകുളം ജില്ലയില് വന്നിട്ടൊക്കെ ഉണ്ട്, വരാറൊന്നുമില്ല.
0: വരാറില്ല.
1: ഇല്ല.
0: ഓക്കെ, ശരി.
1: ജില്ലയിലൊക്കെ എന്റെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്, അവിടെ കുറച്ച് കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ വിളിക്കും. അങ്ങനെയൊക്കെ പോവും.
0: ഓക്കെ, അപ്പൊ ഇനി ഏത് പാട്ടാണ് വേണ്ടത്?
1: വർക്ക്, ഞാൻ ഒരു വർക്കിന് പോയിരുന്നു, ഞങ്ങള് തൊഴിൽ പരിശീലന കേന്ദ്രത്തില് പോയിരുന്നു. അപ്പൊ അങ്ങനെ കൊറേ ആളുകളുണ്ട്.
0: ഓക്കെ, അങ്ങനെ പരിചയപ്പെട്ട ഫ്രണ്ട്സ്.
1: അതെ, കോഴിക്കോടുള്ള, കോഴിക്കോട് പരിശീലന കേന്ദ്രം ഉണ്ടായിരുന്നു. അപ്പൊ അവിടേക്ക് പോയതാ.
0: എന്തിന്റെ പരിശീലനായിരുന്നു
1: അവിടെ? പിന്നെ പഴയകാലത്ത് മെഴുകുതിരി ഉണ്ടാക്കും, പിന്നെ ചെയർ നെയ്യും, പുൽപ്പായ, പിന്നെ പ്ലാസ്റ്റിക് മോൾഡിംഗ് പറഞ്ഞിട്ട് പരിപാടി ഉണ്ട്. ഈ ചെറിയ അടപ്പുകൾ, പുൽപ്പിടെ അടപ്പുണ്ടാക്കുക, ഉപ്പി ഉണ്ടാക്കുക, അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കുക.
0: ഓ, അപ്പൊ നമുക്ക് വീട്ടിലിരുന്ന് ഇങ്ങനെ അത് ഉണ്ടാക്കി നിർമ്മിച്ച്?
1: അതിന് മെഷീനൊക്കെ ഉണ്ട്, ഞാൻ വാങ്ങി ചെയ്തിരുന്നു കുറച്ചു കാലം, നിർത്തിയതാ.
0: ഓ ശരി ശരി. ഓക്കെ,
1: അപ്പൊ അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്ത് ഇങ്ങനെ
0: വിളിക്കും. അപ്പൊ ഏത് പാട്ടാ വേണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ.
1: പിന്നെ സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമ്പോ മറ്റൊരു പാട്ട് പറഞ്ഞേ, പുലരിപ്പൂ പോലെ ചിരിച്ചും കുഞ്ചപ്പാടെ കാറ്റ് വിതച്ചും മറ്റൊരു പാട്ടുണ്ട്.
0: ഓക്കെ, സിത്താര പാടിയ പാട്ടാണ്.
1: സിത്താര പാടിയത്.
0: ഓക്കെ, എന്താണ് ആ ഒരു പാട്ടിനോടൊരു ഇഷ്ടം?
1: ആ പാട്ടിനോട് ഇഷ്ടം പറഞ്ഞ നല്ലൊരു തർക്കടില്ലാത്തൊരു പാട്ട്,
0: പാട്ടാണ്.
1: അതിനോട് ഒരു വഞ്ചനയും ചോയക്കുള്ള ഒരു പാട്ടാണ്.
0: പാട്ടാണ്, വരികളൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള വരികളാണ്.
1: അതെ അതെ, അങ്ങനത്തെ ഒരു അങ്ങനെ കേൾക്കാറില്ലേ, കുറച്ചു കാലമായി കേട്ടിട്ട്.
0: ഓ ശരി ശരി. ഓക്കെ, അപ്പൊ ആ ഒരു പാട്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് വരാനായിട്ട് പോകുന്നത് ആ ഒരു പാട്ടാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: ആർക്ക് വേണ്ടിയിട്ടാ? മേഡത്തിന് പ്രധാനം ആദ്യമായിട്ട്.
0: ഓക്കെ, താങ്ക് യു.
1: മേഡത്തിന്റെ പേരെന്താ?
0: എന്റെ പേര് അശ്വിനി. അശ്വിനി എന്ന് വിളിച്ചാ മതി.
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ അശ്വിനി പ്രധാനമായിട്ട് അശ്വിനിക്ക്.
0: ഓക്കെ, താങ്ക് യു സോ മച്ച്.
1: ഇത് കേൾക്കുന്നവർക്ക്
0: എല്ലാവർക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു റെയിൻബോ പ്രോഗ്രാം നമ്മുടെ യുവർ ചോയ്സ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നാരായണൻ ചേട്ടന്റെ വകത ആ ഒരു നെക്സ്റ്റ് പാട്ട് വരാനായിട്ട് പോവാണ്. വിളിച്ചതാണ്. ആ ഉണ്ടുണ്ടുണ്ട്. അന്ന് വിളിച്ചതാണ്. ഓക്കെ, ഓക്കെ. അപ്പൊ ഏതായാലും ഇതുപോലെ വീണ്ടും കുറച്ചുനാൾ കഴിയുമ്പോ വിളിക്കുക.
1: ഓക്കെ,
0: അപ്പൊ വിളിച്ചാൽ ഒത്തിരി സന്തോഷം. പാട്ട് വരുന്നുണ്ട് കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: ബിക്കനെ സെ ബച്ചാ ഹൈ ഗിർവി രക്കനെ സെ ബച്ചാ ഹൈ തോ യേ ആയുഷ്മാൻ ഭാരത് കി ബഹുത് ബഡി സഫലത.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
2: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. അപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 28 മിനിറ്റും 20 സെക്കൻഡും ആയപ്പോൾ യുവർ ചോയ്സിലെ ലാസ്റ്റ് വിളിച്ച കോളർ എന്ന് പറയുന്നത് ചാലിശ്ശേരിയിൽ നിന്നും നാരായണ ചേട്ടനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ്. സിത്താര കൃഷ്ണകുമാറാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. സോ നമ്മൾ ആ ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വിളിച്ച ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 0484242810 ആണ്. 0484242810. ഓക്കെ, അപ്പോൾ നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. വിളിക്കാനുള്ള ഒരു സമയത്ത് വേഗം വേഗം വിളിച്ചോളാം കേട്ടോ. സോ സ്റ്റേ ട്യൂൺഡ്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: സമയം 12 മണി കഴിഞ്ഞ് 34 മിനിറ്റും 10 സെക്കൻഡും ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. അപ്പോൾ യുവർ ചോയ്സിലെ നെക്സ്റ്റ് കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
2: ആത്മി.
1: ആത്മി, ഓക്കെ, എവിടെന്നാ വിളിക്കുന്നേ?
2: തൃശ്ശൂർ
1: നിന്നാണ്. ഓക്കെ ആത്മി, എന്താ ചെയ്യുന്നേ? എന്താ പഠിക്കുവാണോ? പഠിക്കുവാണ്. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 7-ലാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ലേ? പനിയായിട്ട് പോയില്ല. എല്ലാവർക്കും പനിയാണ്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിലൊക്കെ പോയോ?
2: പോയി.
1: പനി മാറിയോ? മരുന്ന് വാങ്ങിച്ചോ? കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്?
2: അമ്മയുണ്ട്, അച്ഛനുണ്ട്, ചേച്ചിയുണ്ട്.
1: ചേച്ചിയുണ്ട്. ചേച്ചി എന്താ ചെയ്യുന്നേ?
2: ചേച്ചി 8-ല്.
1: ചേച്ചിയുടെ പേരെന്താ? ആഗ്നേയ. ഓക്കെ, നല്ല വെറൈറ്റി പേരുകളാണല്ലോ. ആരാണ് ഈ പേരൊക്കെ ഇട്ടത്? അമ്മയും അച്ഛനും കൂടി ഇട്ടിട്ട പേരാണ്. ഓക്കെ, അപ്പൊ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നല്ല വെറൈറ്റി പേരാണല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ സ്കൂളിലൊക്കെ?
2: കൊറേ
1: പേര് പറയാറുണ്ട്. ഓക്കെ, അപ്പോ പനിയൊക്കെ വേഗം മാറി ക്ലാസ്സിലേക്കൊക്കെ പോവാൻ പറ്റട്ടെ. എങ്ങനെയുണ്ട് സ്കൂളൊക്കെ തുറന്നിട്ട്? കുഴപ്പമില്ല. വലിയ ക്ലാസ്സിലേക്കൊക്കെ ആയി കഴിഞ്ഞപ്പോ ഒത്തിരി പഠിക്കാനുണ്ടെന്നൊക്കെ തോന്നിയോ? തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ജൂൺ സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ.

0: ഓക്കെ, അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ലാന്നാണ് പറയുന്നത്. എന്തായാലും നന്നായിട്ടൊക്കെ പഠിക്കുക. പിന്നെ ഏത് പാട്ടാ വേണ്ടത്?
1: എടക്കാട് ബറ്റാലിയനിലെ നീ ഹിമമഴയായി.
0: ഓക്കെ, നീ ഹിമമഴയായി വരുമെന്ന് പറയുന്ന പാട്ടാണ്. എന്താണ് ആ ഒരു പാട്ട് ചോദിക്കാൻ കാരണം?
1: അമ്മയ്ക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്.
0: അമ്മയ്ക്ക് വേണ്ടിയിട്ടാണോ അപ്പൊ ആ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നേ? ഓക്കെ, അപ്പൊ അമ്മ അടുത്തുണ്ടോ? ഉണ്ട്. അപ്പൊ അമ്മ അമ്മ പറഞ്ഞിട്ടാണോ വിളിച്ചത്, അതോ ആദ്യം തന്നെ അമ്മയ്ക്ക് വേണ്ടി പാട്ട് ചോദിക്കാമെന്ന് വിചാരിച്ച് വിളിച്ചതാണോ? അമ്മ പറഞ്ഞിട്ടാണ് വിളിച്ചത്. ഓക്കെ, അപ്പൊ അമ്മയും രണ്ടുപേരും കൂടെ കേട്ടോണ്ടിരിക്കുകയാണോ? അമ്മയുടെ പേരെന്താ?
1: സജ.
0: എന്താണ്?
1: സജ.
0: സജ. ഓ, എന്ന് ഫാമിലിയിലുള്ള എല്ലാവരുടെയും പേര് വെറൈറ്റി പേരാണ്. അച്ഛന്റെ പേരെന്താ?
1: സജീഷ്.
0: സജീഷ്. ഓ, നല്ല മാച്ചിങ് മാച്ചിങ് പേരൊക്കെയാണ്. ഓക്കെ, അപ്പോ നമ്മൾ ഏതായാലും പാട്ടിലേക്ക് പോവാണ്. മുന്നേ വിളിച്ചിട്ടുണ്ടോ നമ്മുടെ പ്രോഗ്രാമിലേക്ക്?
1: ഇല്ല,
0: വിളിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് വിളിക്കുന്നേ. ഓക്കെ, അപ്പൊ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രോഗ്രാം കേൾക്കാറുണ്ടോ?
1: കേൾക്കാറുണ്ട്.
0: കേൾക്കാറുണ്ട്. പിന്നെ എന്താണ് വിളിക്കാൻ ഇത്ര താമസിച്ചത്? അമ്മ പറയാറില്ല, അതുകൊണ്ടാണോ ഞാൻ വിളിക്കാത്തതെന്ന്. ഓക്കെ, അപ്പൊ അമ്മ കേൾക്കുന്ന ആളാണെങ്കിൽ ഇടയ്ക്ക് അമ്മയോടൊക്കെ വിളിക്കാൻ പറയാം. ആത്മീയ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അമ്മയോടും ഇടയ്ക്ക് പ്രോഗ്രാമിലേക്കൊക്കെ വിളിച്ച് സംസാരിക്കാൻ പറയാം. ഓക്കെ. ഓക്കെ, ശരി. അപ്പോൾ അതുപോലെ തന്നെ വൈകിട്ടും നമുക്ക് ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ നമ്മുടെ റേഡിയോ ഒക്കെ കേട്ട് കൂടെ തന്നെ ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഏതായാലും പാട്ടിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ വിളിച്ചാൽ ഒത്തിരി സന്തോഷം. പറഞ്ഞതുപോലെ വീണ്ടും കുറച്ചുനാൾ കഴിയുമ്പോൾ വിളിക്കാട്ടോ. അപ്പൊ പനിയൊക്കെ വേഗം മാറട്ടെ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു.

0: musically yours. You are listening to Rainbow FM Kochi 107.5. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവർ ചോയ്സ് ആണ്. അപ്പൊ സമയം 12 മണി കഴിഞ്ഞ് 42 മിനിറ്റും 44 സെക്കൻഡും ആയിരിക്കാണ്. നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം അശ്വിനി.
0: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
1: ഇത് രമചേച്ചിയാണ്, കോതമംഗലത്ത് നിന്ന്.
0: കോതമംഗലത്ത് നിന്ന്. ഓക്കെ, അപ്പൊ രമചേച്ചി എന്താ ചെയ്യുന്നേ?
1: ഞാനിവിടെ ഷോപ്പില്, റെഡിമെയ്ഡ് ജെന്റ്സ് വെയറിൽ ഷോപ്പില് ജോലി ചെയ്യുകയാണ്.
0: ജോലി ചെയ്യാണ്. അപ്പൊ ജോലി സ്ഥലത്തു നിന്നാണോ ഇപ്പൊ വിളിക്കുന്നത്?
1: അതെ അതെ അതെ,
0: ജോലി സ്ഥലത്തു നിന്നാണ്. ഓക്കെ, അപ്പൊ തിരക്കുണ്ടോ?
1: തിരക്ക് ഇന്ന് ഇച്ചിരി കുറവാതാ, ഞാൻ ഹോൾഡ് ചെയ്തോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. പോയ പോട്ടെ, കിട്ടിയ
0: ഏതായാലും കിട്ടിയല്ലോ.
1: ഏതായാലും കിട്ടി, സന്തോഷം.
0: ഓക്കെ, അപ്പൊ നമുക്ക് തിരക്കാവുന്നതിന് മുമ്പേ വേഗം വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ.
1: വിശേഷങ്ങള്, ഇന്നിപ്പോ ഇവിടെ ഇച്ചിരി വെയിലൊക്കെ ഉണ്ട്. മഴ രാവിലെ പയ്യൊന്ന് മഴയൊന്ന് ചാറിപ്പോയി, പിന്നെ ഇപ്പൊ വെയിലുണ്ട്. പിന്നെ ഫുള്ളും ഇവിടെ ഇപ്പൊ ഈ ഷോപ്പിലെന്ന് പറയുമ്പോ ജേഴ്സി ആണ് കൂടുതല്.
0: നമ്മുടെ ഫുട്ബോൾ ആവേശത്തിലാണ് എല്ലാരും.
1: ആവേശത്തിലാണ് എല്ലാവരും.
0: അപ്പൊ ജേഴ്സി എങ്ങനെയാണ്, നല്ല കച്ചവടമൊക്കെ ഉണ്ടോ?
1: ഇവിടെ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ നല്ല ഫ്ലെക്സും, ഞങ്ങളുടെ ഇവിടെ കോതമംഗലത്ത് ഇഞ്ചൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ല വലിയ ഫ്ലെക്സുകളൊക്കെ ഓരോ ടീമൊക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു.
0: ഓക്കെ, ഞാനിങ്ങനെ പോകുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ബസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഇങ്ങനെ ഫ്ലെക്സും ഇത് കാണാൻ നിറച്ച് കാണാൻ പറ്റും. അത്രയും ആവേശത്തിലാണ് എല്ലാവരും.
1: എല്ലാവരും ആവേശത്തിലാണ്. ഇപ്പൊ അതിന്റെയാണ് തിരക്ക് ഫുള്ളും.
0: അതെ.
1: പിന്നെ സ്കൂള് തുറന്നതിന്റെ ചെറിയ
0: തിരക്കുണ്ട്. ഓക്കെ, അപ്പൊ വീട്ടില് വേറെ ആരൊക്കെയുണ്ട്?
1: വീട്ടിലെ ഹസ്ബൻഡ്, രണ്ടു മക്കളെയും വിവാഹം കഴിച്ചു. മകനും ഒരു മകളും, മകളെ കല്യാണം കഴിച്ചു വിട്ടു. മകനും കെട്ടി, അവര് രണ്ടും ഒരു ദുബായിലാണ്. മോള് ഇവിടെ ഇരിങ്ങാലക്കുട.
0: ഓക്കെ, ഹസ്ബൻഡിന്റെ പേരെന്താ?
1: ജയകുമാർ.
0: ജയകുമാർ, അദ്ദേഹം എന്താ ചെയ്യുന്നേ?
1: ചേട്ടന് ചെറിയ കച്ചവടങ്ങള്, സ്ഥല കച്ചവടം, മണ്ണടി, അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ ഇന്നിപ്പോ ഏത് പാട്ടാണ് വേണ്ടത്?
1: ഇന്ന് വചനത്തിലെ നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നും.

0: ഈ പാട്ട്.
1: ഓക്കെ, അപ്പൊ ഈ ഒരു പാട്ട് ആർക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
0: ഈ കേൾക്കുന്ന എല്ലാവർക്കും, പിന്നെ എനിക്കും ബാക്കി എന്റെ കുടുംബത്തിന്, എന്റെ മക്കൾക്ക്, എന്റെ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ കുറെ, ഇവിടെ അടുത്ത കടയിൽ ജോലി ചെയ്യുന്ന കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് എല്ലാവർക്കും കൂടി.
1: അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതാ വചന മൂവിയിലെ പാട്ടാണ് വരാനായിട്ട് പോകുന്നത്. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും ഒരു ദിവസം
0: വിളിക്കാം. വീണ്ടും ഇനി ഒരു രണ്ടു മൂന്ന് മാസം കഴിയുമ്പോഴത്തേന് ഞാൻ വിളിക്കും.
1: ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും വിളിക്കാം രണ്ടു മൂന്ന് മാസം കഴിയുമ്പോൾ.
0: വിളിക്കും വിളിക്കും തീർച്ചയായിട്ടും. ഓക്കെ, കിട്ടിയതിന് വളരെ സന്തോഷം.
1: അപ്പൊ ജോലിയൊക്കെ നന്നായി നടക്കട്ടെ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
0: ഓക്കെ
1: ഓക്കെ, താങ്ക്.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സമയം 12 മണി കഴിഞ്ഞ് 49:35 അല്പസമയത്തിനകം കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജനപങ്കാളിത്തം ജനാധിപത്യത്തിൽ ഏറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ഉദ്ഘാടനം.

0: സ്പീക്കർ നിർവഹിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് പ്രക്രിയകളിൽ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പകർച്ചവ്യാധി വ്യാപനം സംസ്ഥാനത്ത് ഈ വർഷം കൂടുതലാണെന്നും ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച ന്യൂസിലന്റ്. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് ശ്രീ മോദി ഇന്ന് പങ്കെടുക്കുക. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, യുകെ പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ, യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 ഉച്ചകോടിയിൽ ഇത് 13 തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദ വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനി. സ്ലോവാക് ഭരണകൂടത്തിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പറഞ്ഞു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രിയും സ്ലോവാക് പ്രധാനമന്ത്രിയും തമ്മിൽ ധാരണയായി. ഇന്ത്യ സ്ലോവാക്യ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനും ബ്രാറ്റിസ്ലാവിയയിൽ ഇരു നേതാക്കളും ഇന്നലെ നടത്തിയ പ്രതിനിധിതല ചർച്ചയിൽ തീരുമാനിച്ചു. സ്ലോവാക് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി അല്പസമയം മുൻപ് ഫ്രാൻസിലേക്ക് തിരിച്ചു. വർദ്ധിച്ച ജനപങ്കാളിത്തം ജനാധിപത്യത്തിലേറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനും വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും ജനപങ്കാളിത്തം അനിവാര്യമാണെന്നും ന്യൂഡൽഹിയിൽ വികസിത ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ദേശീയതല മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
1: വികസിത് ഭാരത് കെ സങ്കൽപ് കോ പൂരാ കർണേ കെ ലിയേ ഓർ കഠിൻ മെഹനത് കർകർ ഓർ പരിശ്രം കർകർ ഉസ് സപ്നെ പൂരാ കർണേ കി ജിമ്മേദാരി ഭാരത് കെ നൌജവാനോ കി ഹേ. ആപ്സേ പ്രേരണ ലേക്കർ ഇസ് കേന്ദ്രീയ കക്ഷ സേ ജബ് ആപ് ജായേ അലഗ് അലഗ് രാജ്യോ കെ അന്ദർ യുവാഓ കെ നൈതിക് സാഹസ് കെ സാത്ത് യുവാഓ മേ ആകാംക്ഷി യുവാഓ കെ അന്ദർ നേതൃത്വ ശക്ത കോ ഡെവലപ് കർണ ഉൻകി ഭാഗീദാരി ബഡാന ഓർ കിസ് തരീകേ സേ ഹം ഭാരത് കോ ബദൽ സക്തേ.
0: കേരളത്തിൽ നിന്നുള്ള 3 യുവ പ്രതിനിധികൾ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. സംസ്ഥാനതല റൌണ്ടിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച അലീഷ, അനിൽ, ശിവാനി എം, ദേവിക കെ എന്നിവരാണ് ദേശീയതല മത്സരത്തിൽ പങ്കെടുക്കുന്നത്. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ ജൂലൈ 1 മുതൽ ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: രണ്ട് ഘട്ടങ്ങളായി നടക്കുന്ന സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടക്കുക. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. സെൻസസിനായി ആകെ 33 ചോദ്യങ്ങളാണ് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. ഇന്നു മുതൽ ആരംഭിക്കുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sc.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഈ വിവരങ്ങൾ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസാണ് ഇത്തവണത്തേത്. സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും പൊതുജനങ്ങൾക്ക് 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. സെൻസസ് പ്രക്രിയകളിൽ എന്യൂമറേറ്റർമാരുമായി പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ജനുവരി മുതൽ ജൂൺ വരെ കേരളത്തിൽ 146 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഈ മാസം 70 ഷിഗല്ല കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ 2 പേർ വീതവും തൃശൂരിൽ ഒരാളും രോഗം ബാധിച്ച് മരിച്ചു. കോഴിക്കോട് ഒരു കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന് മന്ത്രി അറിയിച്ചു. നിപയിൽ 38 പരിശോധനകൾ നടത്തിയതിൽ 37 കേസുകളും നെഗറ്റീവാണെന്നും അദ്ദേഹം പറഞ്ഞു. പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും തെരഞ്ഞെടുപ്പ് കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതായും മന്ത്രി വ്യക്തമാക്കി. പകർച്ചവ്യാധിയെ നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം

0: ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി പ്രമുഖ ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് രാജ്യത്ത് ഈ മാസം 22 വരെ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. പരീക്ഷാ അട്ടിമറികളും തട്ടിപ്പുകളും തടയുന്നതിന്റെ ഭാഗമായി ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം എടുത്ത ഈ തീരുമാനത്തെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സ്വാഗതം ചെയ്തു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വ്യാജ അവകാശവാദങ്ങൾ തടയാൻ നേരത്തെ പോസ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ തിരുത്താനുള്ള ഫീച്ചറും ജൂൺ 30 വരെ നിഷ്ക്രിയമാക്കാൻ ടെലിഗ്രാമിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ താൽപര്യം മുൻനിർത്തി പരീക്ഷ സുരക്ഷിതമായി നടത്താൻ ഈ നടപടികൾ സഹായിക്കുമെന്ന് NTA വ്യക്തമാക്കി. ഇന്ത്യൻ LNG കപ്പൽ ദിശ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിനുശേഷം ഹോർമൂസിലൂടെ സഞ്ചരിക്കുന്ന ആദ്യ വാണിജ്യ കപ്പലുകൾ ഒന്നാണിത്. 62,370 മെട്രിക് ടൺ ദ്രവീകൃത പ്രകൃതിവാതകവുമായി വരുന്ന കപ്പൽ മറ്റന്നാൾ ഗുജറാത്ത് തീരത്തെത്തും. ഡീസൽ വിമാന ഇന്ധന കയറ്റുമതിക്കുള്ള പ്രത്യേക അധിക എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 13.05 രൂപയിൽ നിന്ന് 14 രൂപയായും വിമാന ഇന്ധന കയറ്റുമതി തീരുവ 9.05 രൂപയിൽ നിന്ന് 12.05 രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഉത്തരവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഐക്യരാഷ്ട്രസഭാ രക്ഷാസമിതി വിപുലീകരണം താൽക്കാലിക അംഗത്വത്തിൽ മാത്രമായി ഒതുക്കിയാൽ രക്ഷാസമിതി പരിഷ്കരണ ശ്രമങ്ങൾ പരാജയപ്പെട്ടേക്കാമെന്ന് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് നിലപാട് വ്യക്തമാക്കിയത്.
2: IGN cannot be fundamentally different from other UN processes. We urge the co-chairs to take the lead on formulating a text with clearly defined milestones and timelines and thereafter consider if necessary and as appropriate any bridging proposal. In closing, it is India's sincere hope that the co-chairs would suitably take into account our views and amend the elements papers suitably in order to make it more objective. India would also like to reiterate that we will continue to support all earnest efforts by the co-chairs and other groups and member states towards achieving real reforms of the UN Security Council.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ വിവിധ മേഖലകളിലുണ്ടായത് ശ്രദ്ധേയമായ പരിവർത്തനങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. ജനക്ഷേമം മുൻനിർത്തിയുള്ള നിരവധി മുൻനിര സംരംഭങ്ങൾ ഈ കാലയളവിൽ നടപ്പിലാക്കി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങളും നടപടികളുമാണ് രാജ്യം ഇക്കാലയളവിൽ സ്വീകരിച്ചത്. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തീവ്രവാദം അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശവും ലോകത്തിന് നൽകാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനും ന്യൂസിലന്റുമായുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും 2 ഗോളുകൾ വീതമാണ് നേടിയത്. ഇന്നലെ നടന്ന കേപ്പ് വെർഡെ സ്പെയിൻ, ബെൽജിയം ഈജിപ്റ്റ്, സൌദി അറേബ്യ യുറുഗ്വേ മത്സരങ്ങളും സമനിലയിൽ പിരിഞ്ഞു. മിന്നും പ്രകടനം കാഴ്ചവച്ചാണ് കേപ്പ് വെർഡെ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ തളച്ചത്. ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സെനഗൽ പോരാട്ടം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. E20 ഇന്ധനം ഉപയോഗിക്കുന്നത് വാഹന ഇൻഷുറൻസ് ക്ലെയിമുകൾ നിരസിക്കപ്പെടുന്നതിന് കാരണമാകുമെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. E20 ഇന്ധനം ഉപയോഗിച്ചാലും മോട്ടോർ ഇൻഷുറൻസ് പോളിസികൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാകില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജനപങ്കാളിത്തം ജനാധിപത്യത്തിൽ ഏറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് ഇന്ന് തുടക്കം കുറിച്ചു. സെൻസസ് പ്രക്രിയകളിൽ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പകർച്ചവ്യാധി വ്യാപനം സംസ്ഥാനത്ത് ഈ വർഷം കൂടുതലാണെന്നും ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച ന്യൂസിലന്റ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Your choice.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സമയം 1 മണി കഴിഞ്ഞ് 1:58. കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ യുവർ ചോയ്സ് ആണ്. അപ്പോൾ മലയാളം ന്യൂസിന് ശേഷം നമ്മുടെ പ്രോഗ്രാം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനി 1 മണിക്കൂർ കൂടിയാണ് നമ്മുടെ പരിപാടിയുടെ സമയം ബാക്കിയുള്ളത് എന്ന് ആദ്യം തന്നെ പറയട്ടെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 1 മണിക്കൂർ നല്ല പാട്ടുകളൊക്കെ കേട്ട് ഒത്തിരി പേരോട് സംസാരിക്കാനൊക്കെ പറ്റി, വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനൊക്കെ പറ്റി. അപ്പോൾ ഇനിയുള്ള 1 മണിക്കൂർ നിങ്ങൾക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 0484-24-28-101 ആണ്. 0484-24-28-101. അപ്പോൾ ഈ ഒരു നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. വിളിക്കാൻ നിങ്ങൾക്ക് റെയിൻബോയിൽ സംസാരിക്കാം, ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാം. അപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടെയുള്ളത് അശ്വിനിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ഒരു പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. പാട്ടിൻ്റെ സമയത്ത് വിളിക്കാനുള്ളവർക്ക് വിളിക്കാവുന്നതാണ്. ഈ ഒരു പാട്ട് കേട്ട് വന്നതിന് ശേഷം നിങ്ങളോടൊക്കെ സംസാരിക്കാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ്. സോ സ്റ്റേ ട്യൂൺഡ്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: സമയം ഒരു മണി കഴിഞ്ഞ് 6 മിനിറ്റായിരിക്കാണ്, 30 സെക്കൻഡുമായിരിക്കാണ്. സോ നമ്മുടെ നെക്സ്റ്റ് കോളർ വന്നിട്ടുണ്ട്. നമ്മൾ ബ്രേക്കിന് ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ വന്നിട്ടുള്ള ആദ്യത്തെ കോളറാണ്. ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. എന്താ ചെയ്യുന്നത്? എന്താ ഓക്കെ, ബാംഗ്ലൂരാണോ? ഓ ശരി. ആ, നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആലുവയിലാണ്. ഓക്കെ, അപ്പൊ മകന്റെ കൂടെയാണ് ഇപ്പൊ ബാംഗ്ലൂർ ആണോ ഉള്ളത്? ഓ, അപ്പൊ അങ്ങനെ മകന്റെ അടുത്ത് വന്ന് താമസിക്കുകയാണ്. എന്താണ്?
2: 2009.
1: ഓ, ഓ ശരി ശരി. എവിടെയായിരുന്നു? ഓ ശരി. അപ്പോ ഇപ്പൊ ജോലി ഇപ്പോ ഓക്കെ ഓക്കെ ഇപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞ് റിട്ടയറായതാണ്. ഓ ശരി ശരി. പാട്ടും താളവും? ഓക്കെ, വാട്സപ്പ് ഗ്രൂപ്പ് ആണോ? നമ്മുടെ റേഡിയോ ശ്രോതാക്കളുടെ ഗ്രൂപ്പ് ആണോ?
2: അല്ല, ഞങ്ങള്
1: ഫ്രണ്ട്സ് എല്ലാരും കൂടി ഉള്ള ഗ്രൂപ്പ് ആണ്. ഇപ്പൊ എങ്ങനെയുണ്ട് ഗ്രൂപ്പ്? നല്ല ആക്റ്റീവ് ആയിട്ട് പോകുന്നുണ്ടോ?
2: എനിക്ക് രാവിലെ ഞാനൊരു പാട്ട് ഒരു പാട്ട് പാടി. ആ പാട്ടിന്റെ പേര്
1: നമ്മളിങ്ങനെ കരോക്കെ ആയിട്ട് വെച്ചിട്ട് ഓരോ പാട്ട് പാടി ഗ്രൂപ്പിലിടും. മൊബൈലിൽ തന്നെ പാടിയിട്ട് അങ്ങനെ അയച്ചു കൊടുക്കും ഫ്രണ്ട്സിന്. അങ്ങനെയാണ് ഗ്രൂപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. നന്നായിരുന്നു എന്നൊക്കെ. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ ഏത് പാട്ടാ
2: വേണ്ടത്?
1: ആ ഒരു പാട്ടാണ് പാടിയത്. എന്നിട്ട് ആളുകളൊക്കെ എന്താണ് അഭിപ്രായം പറഞ്ഞത്? ഫ്രണ്ട്സ് ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞു. കരോക്കെ വെച്ച് പാടുമ്പോ
2: ഇപ്പോഴത്തെ
1: എന്താണ് ഷൂട്ട്?
2: നമ്മുടെ എറണാകുളം ജില്ലയിൽ പറവൂര് ഭാഗത്താണ് ഷൂട്ടിംഗ് നടക്കുന്നത്.
1: ഓ ശരി ശരി.
2: അവിടെ സെറ്റൊക്കെ എന്നെ വിളിച്ചു. അവര് കഴിഞ്ഞു പറഞ്ഞില്ല. അപ്പൊ അവര് കാരവൻ
1: ബന്ധുവിന്റെ
2: അഭിനയിക്കുമ്പോൾ നമ്മള് സ്വന്തം തനിക്കാണ് വേറെ എന്താ അതിന്റെ എഡിറ്റിംഗ്.

0: അഭിനയിച്ചത്.
1: ഓക്കെ ഓക്കെ. അപ്പോ മുമ്പ് അങ്ങനെ അഭിനയിച്ച ഏതെങ്കിലും സിനിമകളുണ്ടോ?
0: ഞാൻ 84 കയറിയായിരുന്നു.
1: ആഹാ.
0: ആരും കയറിയ സിനിമയുടെ പേരാണ് ആരാന്റെ നല്ല പ്രശ്നം. അതിനകത്ത് ഞാൻ പാടി അഭിനയിക്കുന്നുണ്ട്.
1: ആഹാ. ഏത് ഏതാണ്, ഏത് പാട്ടാണ്?
0: അത് കേളിന സൗന്ദര്യമേ കരളിൽ പതിഞ്ഞു
1: വള്ളത്തിലെ സീനാണ്. ഓക്കെ. അപ്പോ ഒത്തിരി ഒത്തിരി വർഷങ്ങൾക്ക് മുൻപേ ഇങ്ങനെ കലാരംഗത്തേക്ക് വന്ന ഒരു ആളാണ്.
0: അന്നത്തെ ഞാൻ ഹോസ്പിറ്റലിൽ കയറി.
1: അത് കഴിഞ്ഞിട്ടാണ് ജോലിക്ക്. ഓ, അപ്പോ ഇതിനിടയിലും ജോലിയുടെ ഇടയിലും പോവാറുണ്ടായിരുന്നോ സിനിമയിലൊക്കെ? ആ, കടമറ്റത്ത് ചെയ്തിട്ടുണ്ട്.
0: പിന്നെ മാഡത്തിന് കാണി ഉണ്ടല്ലോ, എന്റെ നമ്പർ സേവ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു ടെലിഫിലിം പ്രൊഡ്യൂസർ ചെയ്തിട്ടുണ്ട്.
1: ആ, എന്താണ് പേരെന്താണ്?
0: നന്മ നിറഞ്ഞ പ്രവാസി. ഞാൻ എന്റെ ഭാര്യ കൊണ്ട് അഭിനയിച്ചു
1: ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് യൂട്യൂബിലൊക്കെ കാണാൻ പറ്റുമോ?
0: യൂട്യൂബിൽ അത് അടുത്തായി നന്മ നിറഞ്ഞ പ്രവാസി അല്ലെങ്കിൽ അനീഷ് ആലുങ്കൽ മൂവീസ് അടിച്ചാലും കിട്ടും.
1: ഓക്കെ. അപ്പൊ ഞാൻ നോക്കട്ടെ, ഏതായാലും യൂട്യൂബില് നമുക്ക് ഒരു പ്രോഗ്രാം കഴിയുന്ന സമയത്ത് ഞാൻ നോക്കാം.
0: പിന്നെ മോളെ, സന്ദർഭം തന്നെ മമ്മൂട്ടി കരുത.
1: ആ ആ, സന്ദർഭം. ആ ആ, ചെയ്തിട്ടുണ്ട്.
0: ആ ഡോക്ടർ സാറേനോട് പാത്രം.
1: ആഹാ, മനസ്സിലായി മനസ്സിലായി. ആ,
0: അതിനകത്ത് ആദ്യം അങ്ങനെ തുടങ്ങുന്നത് ഞാൻ വീൽചെയറിൽ വന്നപ്പോ മമ്മൂട്ടി എന്റെ ചെയ്തിട്ട്, ഞാൻ വലിച്ചൊന്നുമില്ല, എന്നാലും ചെയ്തിട്ട് കഴിക്കണ എന്റെ സാറ് ചെയ്തിട്ട്
1: സീനായിട്ടാണ് തുടങ്ങുന്നത്.
0: തുടങ്ങുന്നത്
1: ഓക്കെ. അപ്പൊ ഞാൻ ഏതായാലും അത് രണ്ടും നോക്കിയേക്കാം. അപ്പൊ ഇന്നിപ്പോ ഏത് പാട്ടാ വേണ്ടെന്നൊന്ന് പറയോ. ആ, പഴയ സിനിമയാണ്. ആ, 80 ആണ്.
0: പിന്നെ ഞാൻ തരവഞ്ചലത്തിലുണ്ട്. കുടുംബക്കാരനായി മാറി അങ്ങനെ.
1: ഓക്കെ. അപ്പോ ഒത്തിരി ഒത്തിരി സിനിമാ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റി. അപ്പോ നമുക്ക് ഏതായാലും പാട്ടിലേക്ക് പോകാനുള്ള സമയമായിരിക്കാണ്. അപ്പൊ ഞാൻ ആ ഒരു ബെൻസ് വാസു എന്ന് പറയുന്ന സിനിമയിൽ പാട്ട് ഏതായാലും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു പാട്ട് പ്ലേ ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ വീണ്ടും ഇങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല നല്ല അവസരങ്ങളൊക്കെ കിട്ടട്ടെ, ഏതായാലും അടിപൊളിയായിട്ട് പോകാൻ പറ്റട്ടെ. അപ്പൊ നമുക്ക് ഏതായാലും എന്താണ്, എന്റെ പേര് അശ്വിനി. അയ്യോ, അയ്യോ, അങ്ങനെ വിളിച്ചാ മതി, എന്റെ മോളേന്ന് വിളിച്ചാ മതി. മാഡം എന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല, ഇല്ലെങ്കിൽ അശ്വിനിന്ന് വിളിച്ചാ മതി.
0: എനിക്ക് മോളിനെ വിളിക്കാൻ പറ്റില്ല, എനിക്ക് 65 വയസ്സ്.
1: അങ്ങനെ വിളിച്ചാ മതി,
0: എനിക്ക് മോളി വരും, മോൻ മാത്രമേ ഉള്ളൂ. അവൻ കല്യാണം കഴിച്ചിട്ട് 26 വയസ്സല്ലേ, അപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞിട്ട്, ഞാൻ കല്യാണം കഴിച്ച് 35 വയസ്സാണ്.
1: അപ്പൊ കുറച്ചുകൂടി കഴിയട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. അപ്പോ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കട്ടെ. ഞാൻ ഏതായാലും പാട്ടിലേക്ക് പോവാണ്. അപ്പോ കുറച്ചു കഴിയുമ്പോ വീണ്ടും
0: വിളിക്കും.
1: എന്താണ്? പേരെന്താണ്? എനിക്ക് അറിയില്ല. ഏതായാലും അത് എന്താണ് പറയാൻ വന്നത്? എന്താണ്? ഹലോ, ഹലോ. ഓക്കെ. അപ്പോൾ നമ്മളെ ബാംഗ്ലൂരിൽ നിന്ന് മോഹൻ ചേട്ടനായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഒത്തിരി ഒത്തിരി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇടയ്ക്ക് എപ്പോഴോ വോയിസ് പയ്യെ ഒന്ന് ബ്രേക്ക് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല, എങ്കിലും ഞാൻ മാക്സിമം എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. എന്തോ കോളിന് എന്തോ പറ്റിയിട്ടുണ്ട്, ഇടയ്ക്ക് എന്തോ ബ്രേക്ക് ആയ പോലെ വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹം ചോദിച്ച പാട്ടെന്ന് പറയുന്നത് പൗർണ്ണ

റമി പെണ്ണ എന്ന് പറയുന്ന ഒരു പാട്ടാണ്, ബെൻസ് വാസു എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ്, യേശുദാസ് പാടിയ ഒരു പാട്ടാണ്. ആ ഒരു പാട്ടാണ് നെക്സ്റ്റ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 15:49 ആവുമ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ട് റെയിൻബോയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0404242481. ഓക്കെ, സോ നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്, ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: जानते हैं, कुवैत जैसे देश की जीडीपी से करीब 3 गुना पैसा तो हमने सिर्फ अपने देश के छोटे उद्यमियों को दिया है, वो भी गारंटी फ्री 40 लाख करोड़ से भी अधिक के मुद्रा लोन से।
1: करोड़ों छोटे उद्यमियों को मुद्रा योजना से लोन मिला, उन्हें आज महसूस होता है कि डेमोक्रेसी कैन डिलीवर।
0: 12 साल विश्वास के, विकास के, जन कल्याण के।
2: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫം റെയിൻബോ 107.5 മ്യൂസിക്കലി യേഴ്സ്.
3: സമയം അങ്ങനെ 1 മണി കഴിഞ്ഞ് 20 മിനിറ്റിലേക്കും 30 സെക്കൻഡിലേക്കും കടന്നിരിക്കുകയാണ്. യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യുവർ ചോയ്സിൽ നെക്സ്റ്റ് കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
4: ഹലോ, നമസ്കാരം.
3: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?

0: സരിത.
1: സരിത, എവിടെന്നാ വിളിക്കുന്നേ?
0: അതെ, കുമ്പളം.
1: കുമ്പളത്ത് നിന്നാണ്. ഓക്കെ, ഭയങ്കര ഒരു എന്താണ്, ചുമയാണോ?
0: ചുമയില്ല.
1: ഇല്ല, എന്താ ജലദോഷമാണോ? എന്തോ ഒരു സൗണ്ട് ഒക്കെ ഭയങ്കര അടഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ അരികെ പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നോ? വിളിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് നല്ല പരിചയമുള്ള ഒരു സൗണ്ട് പോലെ തോന്നി.
0: ആ,
1: വിളിക്കാറുള്ള ആളാണ്. ഓക്കെ, നമ്മുടെ അരികെ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കോളർ ആയിരുന്നു തോന്നുന്നു അല്ലേ? അതെ. ഓക്കെ, അതാണ് ഞാൻ നല്ല കേട്ടുപരിചയമുള്ള ഒരു ശബ്ദം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. ആദ്യത്തെ കോളായിരുന്നു. ഓക്കെ, ഞാനത് കേട്ടിട്ടുണ്ടായിരുന്നു. അന്ന് കുറച്ച് മഴയുടെ ഓർമ്മകളൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ വീണ്ടും വിളിച്ചിരിക്കുകയാണ് യുവർ ചോയ്സിലേക്ക്.
0: പിന്നെ ദീർഘകാലമായിട്ട് റെയിൻബോയായിട്ട് നല്ല ബന്ധമാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പഴയ ശ്രോതാവെന്ന് പറയാം.
1: പഴയ ശ്രോത.

0: അതെ അതെ, അപ്പൊ അതെനിക്കൊരു സന്തോഷമായി അത് കേട്ടപ്പോ.
1: ഓക്കെ, അപ്പൊ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ വീണ്ടും വിളിച്ചിരിക്കുകയാണ് യുവർ ചോയ്സിലേക്ക്.
0: പിന്നെ ദീർഘകാലമായിട്ട് റെയിൻബോയായിട്ട് നല്ല ബന്ധമാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പഴയ ശ്രോതാവെന്ന് പറയാം.
1: പഴയ ശ്രോതാവ്, അപ്പൊ ആ ഒരു ബന്ധം ഇടയ്ക്കിടയ്ക്ക് പുതുക്കുക എന്നുള്ള രീതിയിൽ.
0: തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ് ഇതിലേക്ക് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ,
1: ചെയ്യുന്നത്
0: കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ, അത് നമ്മുടെ ഒരു സന്തോഷമാണ്.
1: അതെ അതെ, ഞങ്ങളുടെയും സന്തോഷമാണ്. ഓക്കെ, അപ്പൊ
0: അതാണ്
1: ഇന്നിപ്പോ
0: തിരികെയുള്ളത്.
1: ഏത് പാട്ടാണ് വേണ്ടത്?
0: എനിക്ക് ചിത്രജിഞ്ചു പാടി ആലോലമാടുന്ന കാറ്റേ എന്ന പാട്ട്
1: പാട്ടാണ് വേണ്ടത്. എന്താണ് ആ ഒരു പാട്ട് ചോദിക്കാൻ കാരണം?
0: ഇഷ്ടമാണ്, അതാണ്. പിന്നെ ഒരു 80s 90s പാട്ടൊക്കെയാണല്ലോ, 90s പാട്ടുകളാണ് നമുക്ക് കൂടുതൽ
1: താല്പര്യം.
0: നമ്മുടെ ഒരു നല്ല ഒരു സമയത്ത് ഇങ്ങനെ നമ്മളെ സ്വാധീനിച്ച പാട്ടുകൾ
1: ഒന്നാണ്
0: ആ സമയത്തുള്ള പാട്ടുകൾ.
1: അപ്പൊ അതിലൊരു പാട്ടാണ് ഇപ്പൊ സെലക്ട് ചെയ്ത് ചോദിച്ചിരിക്കുന്നത്.
0: അതെ, കുറെ നിറമുള്ള ഓർമ്മകൾ തരുന്നതാണ് അത്തരം പാട്ടുകൾ,
1: പാട്ടുകൾ
0: ആ സമയത്തുള്ള പാട്ടുകൾ.
1: ഓക്കെ, അപ്പൊ ആ ഒരു ഓർമ്മകൾ എന്താണ് അയവറക്കാൻ വേണ്ടി ഒരു നൊസ്റ്റാൾജിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്?
0: അതുകൂടാതെ ഇത് ചിത്രചേച്ചി പാടിയ പാട്ടാണെന്നുള്ള ഹൈലൈറ്റ് ഉണ്ട്,
1: ഹൈലൈറ്റ് കൂടി ഉണ്ട്. അതുകൂടി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.
0: ഫസ്റ്റ്.
1: ഓക്കെ, അപ്പോ ഈ ഒരു പാട്ട് ഇന്ന് ആർക്കെങ്കിലും വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
0: പിന്നെ അശ്വിനി നമുക്ക് പാട്ട് തന്ന സ്ഥിതിക്ക്, അശ്വിനിക്ക്,
1: ഓക്കെ,
0: എല്ലാവർക്കും,
1: എല്ലാവർക്കും കേൾക്കുന്ന എല്ലാവർക്കും,
0: ചിത്രചേച്ചി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും,
1: ഓക്കെ,
0: എല്ലാവർക്കും
1: എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ടാണ് വെക്കാനായിട്ട് പോകുന്നത്. അപ്പോ മറ്റു വിശേഷങ്ങളൊക്കെ പറയൂ, നമ്മൾ പാട്ടിനെ കുറിച്ച് പറഞ്ഞ് വേറെ ഒന്നും ചോദിച്ചില്ല.
0: നല്ല വിശേഷം,
1: നല്ല വിശേഷം,
0: എപ്പോഴും സന്തോഷം,
1: സന്തോഷം. എനിക്ക് ആ ഒരു സൗണ്ട് കേൾക്കുമ്പോ തന്നെ ഭയങ്കര, എപ്പോഴും ഇങ്ങനെ ഭയങ്കര പോസിറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ആളെ പോലെ എനിക്ക് കണ്ടെത്തുന്ന ആളാണ്,
0: എൻജോയ് ചെയ്യുന്ന ഒരാളാണ്
1: ആളാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിലൊരു ചെറിയ സന്തോഷം കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന അങ്ങനെ ഒരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്.
0: അതെ, മനസ്സിലെപ്പോഴും കൂടുതൽ ദുഃഖങ്ങളോ വേദനകളോ ഒക്കെ ഉള്ളവരെപ്പോഴും ചിരിക്കാൻ ശ്രമിക്കും. പിന്നെ ചെറിയ ചെറിയ ഇതിൽ പോലും നമ്മൾ അതിൽ ഒരു ചെറിയ സന്തോഷം കണ്ടെത്തണം.
1: അതെ, അങ്ങനെയാണ് വേണ്ടത്. തീർച്ചയായിട്ടും അതൊരു നമുക്കൊരു സന്തോഷം കണ്ടെത്തണം. ഇപ്പൊ അതുപോലെ തന്നെ സന്തോഷം കണ്ടെത്താൻ ഒരു വഴിയാണ് നമ്മുടെ യുവർ ചോയ്സ്. അപ്പൊ ഇതിലേക്ക് വിളിക്കാം, എന്റെ അടുത്ത് സംസാരിക്കാം. അപ്പൊ അങ്ങനെ സംസാരിക്കുമ്പോ നമുക്ക് ആ ഒരു
0: അതുകൂടി പറഞ്ഞോട്ടെ, നല്ല എന്താ പറയാ, എല്ലാവരോടും നല്ല നല്ല കരുണയുള്ള ഒരു, ഇപ്പൊ ഇതിനു മുന്നേ വിളിച്ച അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ ഞാൻ ശ്രദ്ധിക്കുവായിരുന്നു, എത്ര ക്ഷമയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും സംസാരിക്കണേ.
1: ഓക്കെ, അപ്പൊ അവര് നമുക്ക് നമ്മുടെ സ്ഥിരം ശ്രോതാക്കളാണ്. അപ്പൊ നമ്മൾ അങ്ങനെ അവരോട് സംസാരിക്കുന്നതിലാണല്ലോ ഈ ഒരു നമ്മുടെ ചാനലിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം. എനിക്ക് കോംപ്ലിമെന്റ്സ് എന്നോട് അറിയിച്ചതിലും നമ്മുടെ പ്രോഗ്രാമിന് ഇത്രയും ഇഷ്ടപ്പെടുന്നതിലും റെയിൻബോനെ സ്നേഹിക്കുന്നതിലും ഒക്കെ ഒത്തിരി ഒത്തിരി നന്ദി. അപ്പോ ഏതായാലും ചോദിച്ച ആ ഒരു പാട്ട്, ഉപഹാരം എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാട്ട് ഇതാ വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു പോസിറ്റീവ് വൈബ് എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് പാട്ടിലേക്ക് പോയാലോ.
0: ഓക്കെ,
1: അപ്പോൾ വിളിച്ചാൽ ഒത്തിരി സന്തോഷം, വീണ്ടും വിളിക്കാം കേട്ടോ.
0: ഓക്കെ,
1: താങ്ക് യു.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: സമയം ഒരു മണി കഴിഞ്ഞ് 30:34 ആയിരിക്കുകയാണ്. സോ യുവർ ചോയ്സിന്റെ സമയം ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആരെങ്കിലുമൊക്കെ യുവർ ചോയ്സിലേക്ക് വിളിക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0484-248-1001. അപ്പോൾ അങ്ങനെ നമ്മളെ വിളിച്ച വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആളുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ.
1: ഹലോ.
0: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് സവിത എന്നാണ്. ഞാൻ പൂച്ചാക്കൽ നിന്ന് വിളിക്കുന്നു.
0: പൂച്ചാക്കൽ നിന്ന് വിളിക്കുന്നു.
1: ആ, ഞാൻ, എനിക്കിപ്പോ ഇത് സെക്കൻഡ് ടൈം ആ കിട്ടുന്നേ. ഞാൻ 6 മാസം മുന്നേ വിളിച്ചിട്ടുണ്ട്.
0: 6 മാസം മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് ഒരു ഗ്യാപ്പ് വന്നത്?
1: പിന്നെ ഞാൻ വിളിക്കാൻ ശ്രമിച്ചില്ലായിരുന്നു. അപ്പൊ ഇന്നൊന്ന് വിളിക്കാന്ന് വെച്ചാൽ അങ്ങനെ വിളിച്ചപ്പോ കിട്ടി.
0: കിട്ടി. ഓക്കെ, എന്താ ചെയ്യുന്നേ? എന്താ?
1: ഞാൻ ഹൗസ് വൈഫ് ആണ്. പിന്നെ ചെറിയ രീതിയിൽ തയ്ക്കും.
0: തയ്ക്കും. ഓക്കെ, അതൊരു ജോലിയാണല്ലോ. വലിയ ജോലിയാണ്, കഷ്ടപ്പാടുള്ള ഒരു ജോലിയാണ്.
1: അതെ അതെ.
0: ഓക്കെ, അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് തയ്യൽ പരിപാടിയൊക്കെ, എങ്ങനെ പോകുന്നു?
1: തയ്യൽ അധികമില്ല.

0: ഇപ്പൊ മിച്ചൊരു ഷെയ്പ്പ് ചെയ്തൊക്കെ ആണല്ലോ.
1: അടുത്ത് വീടിനടുത്തൊക്കെയുള്ളവര്?
0: ആ അതെ അതെ. പിന്നെ എന്റെ ഡ്രസ്സും പിന്നെ എന്റെ സിസ്റ്റേഴ്സിന്റെ ഡ്രസ്സും ഒക്കെ ഞാൻ തന്നെയാ സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ എന്റെ മോളുടെ ഡ്രസ്സ്.
1: ഓക്കെ, അപ്പോ എങ്ങനെ അങ്ങനെ അത്രയും തന്നെ നമുക്ക് അത്രയും ഇത് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ്.
0: അതെ അതെ. പിന്നെ നമ്മുടെ വീട്ടുജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇതിനിരിക്കണം തന്നെ ഒരു സമയത്ത് ഇരിക്കാൻ പറ്റുള്ളൂ തയ്ക്കാനായിട്ട്.
1: അപ്പൊ അതിന്റേതായ രീതിയിൽ ഇച്ചിരി ഇച്ചിരിയായിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു.
0: ചെയ്തോണ്ടിരിക്കുന്നു. അതെ അതെ.
1: ഓക്കെ, അപ്പൊ വീട്ടില് വേറെ ആരൊക്കെയുണ്ട്?
0: വീട്ടിലെ എന്റെ ഹസ്ബൻഡ്, പിന്നെ ഇവിടെ അച്ഛൻ അമ്മ, പിന്നെ എനിക്ക് രണ്ട് കുട്ടികളാണുള്ളത്. ഹസ്ബൻഡിന്റെ പേര് സുരാജ്, മക്കളുടെ പേര് ആദിദേവ്, അല്ലു എന്ന് വിളിക്കുന്നു. മോളുടെ പേര് ആത്മീയ, ആമി എന്ന് വിളിക്കുന്നു.
1: ഓക്കെ, അപ്പോ കുട്ടികളൊക്കെ എന്താണ് ചെയ്യുന്നത്, പഠിക്കുകയാണോ?
0: ആ അതെ, മോൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോള് ഇപ്പൊ 4ാം ക്ലാസ്സിൽ.
1: 4ാം ക്ലാസ്സിലേക്ക്? അപ്പൊ രണ്ടുപേരും ഒരു സ്കൂളിലാണോ?
0: ആ മോൻ ഇവിടെ മണപ്പുറം സെന്റ് തെരേസസിലും, മോള് അതിന്റെ അപ്പുറത്ത് തന്നെ ഫിഷറി, ഗവൺമെന്റ് ഫിഷറി സ്കൂൾ ഉണ്ട്, അവിടെ പഠിക്കുന്നു.
1: ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നു.
0: എന്റെ മോൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള പരിപാടിയാ ഇത്. ഞങ്ങൾ ഇവിടെ രാവിലെ 6 മണിക്ക് ബെഡ് കോഫി തൊട്ട് തന്നെ ഇത് റേഡിയോ ഓൺ ചെയ്യും. അപ്പൊ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള പരിപാടി, ഇവിടുത്തെ അമ്മയ്ക്കും ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള പരിപാടിയാണ് റെയിൻബോയുടെ പരിപാടികള്. അപ്പൊ അമ്മ എന്നോട് പറയുവായിരുന്നു എപ്പോഴും വിളിക്കണോന്ന്. പക്ഷെ അമ്മ ഈ സമയത്ത് ഇവിടെ ഉണ്ടാവില്ല, വൈകുന്നേരമേ വരത്തുള്ളൂ.
1: അപ്പൊ ഏതായാലും അമ്മയ്ക്ക് കേൾക്കാൻ പറ്റിയില്ല.
0: ഇല്ല ഇല്ല, കേൾക്കാൻ പറ്റിയില്ല.
1: അപ്പൊ നമുക്ക് ഈ ഒരു വോയിസ് റെക്കോർഡ് ഒക്കെ ചെയ്തോ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ വെക്കാൻ?
0: ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് സംസാരിക്കണേ ഇപ്പോ.
1: അപ്പൊ ഏതായാലും നന്നായി. അപ്പൊ അമ്മയ്ക്ക് വരുമ്പോ കേൾപ്പിച്ചു കൊടുക്കാം.
0: കേൾപ്പിച്ചു കൊടുക്കാം. അതെ അതെ, ഞാൻ അന്ന് വിളിച്ച കാര്യം അമ്മയോട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു അയ്യോ എനിക്കൊന്ന് സംസാരിക്കണോന്ന്.
1: ഓക്കെ, അപ്പൊ അമ്മ അമ്മ എപ്പോഴാണ് വീട്ടിലുണ്ടാവുന്ന സമയം?
0: അതെ, ഞങ്ങൾ ഇവിടെ ഒരു പുതിയ വീട് വെച്ചിട്ട് ഇപ്പം 1 ഇയർ ആയി. ഞാൻ അതന്ന് വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെയും ഞങ്ങളുടെ തറവാട് കുറച്ചങ്ങ് മാറി കഴിക്കുവശത്തായിട്ടാണ്. അപ്പൊ അമ്മ അച്ഛനും അവിടെയാണ്. അപ്പൊ വൈകുന്നേരം ഇങ്ങോട്ട് വരത്തുള്ളൂ.
1: ഓക്കെ ഓക്കെ.
0: അപ്പൊ ഈ ടൈമിൽ അമ്മ മിക്കപ്പോഴും ഇവിടെ ഉണ്ടാവാറില്ല.
1: അപ്പൊ അമ്മയുള്ള ഏതെങ്കിലും ഒരു ദിവസം നോക്കിയിട്ട് ഇനി
0: ദിവസം ഞാൻ വിളിക്കാം.
1: വിളിക്കാം. ഓക്കെ, അപ്പൊ ഇനി ഏത് പാട്ടാ വേണ്ടത്?
0: ഞാൻ പറഞ്ഞിട്ടുണ്ട് വേഷം മൂവിയിലെ കേൾക്കാത്തൊരു സംഗീതം എന്ന് പറയുന്ന ഒരു സോങ്.
1: എന്താണ് ആ ഒരു പാട്ട്? അങ്ങനെ അധികം കേൾക്കാത്തൊരു?
0: അതെ അതെ, ഞാൻ പാട്ടത്തിലും മിക്കപ്പോഴും മെസ്സേജ് ഇടുന്നതാണ്. അപ്പൊ ഈ പാട്ടിന് വേണ്ടിട്ട് ഞാൻ 2-3 പ്രാവശ്യം ഇട്ടിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല.
1: അപ്പൊ
0: അങ്ങനെയൊന്ന് കിട്ടിയപ്പോ ഞാൻ ആ പാട്ട് തന്നെ
1: ചോദിച്ചതാണ്. ഓക്കെ, അപ്പൊ അതേതായാലും നന്നായി. ഞാനും ഈ ഒരു പാട്ട് അങ്ങനെ കേട്ടിട്ടില്ല. അപ്പൊ എന്താണ് ഈ ഒരു പാട്ടിന്റെ, നമുക്കൊന്ന് കേട്ടുനോക്കാം.
0: കേട്ടോ.
1: ഓക്കെ, അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിക്കുന്നത് ഇന്ന്?
0: ഈ പാട്ട് എന്റെ ഹസ്ബൻഡിനും മക്കൾക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും, പിന്നെ ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും കൂടെ വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: ഓക്കെ, അപ്പൊ ഒത്തിരി സന്തോഷം.
0: പേരെന്തായിരുന്നു?
1: എന്റെ പേര് അശ്വിനി.
0: അശ്വിനി. ഓക്കെ
1: ഓക്കെ. അപ്പൊ ഒരുപാട് സന്തോഷം വിളിക്കാൻ സാധിച്ചതില്, സംസാരിക്കാൻ
0: സന്തോഷം. എനിക്ക് വിളിച്ചപ്പം ഞാൻ ട്രൈ ചെയ്തു, 1 മണി തൊട്ട് ട്രൈ ചെയ്യണതാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നോണ്ട് എനിക്ക് കിട്ടി 2ാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോഴേ. അപ്പൊ അതിന് വളരെ സന്തോഷം.
1: ഓക്കെ, അപ്പൊ എനിക്കും സന്തോഷം. കുറെ നാൾക്ക് ശേഷം സംസാരിക്കാനൊക്കെ പറ്റി. അപ്പൊ പറഞ്ഞ പോലെ ഇങ്ങനെ അമ്മ വരുന്ന സമയത്ത് അമ്മേനെ കൊണ്ടൊക്കെ ഇടയ്ക്ക്
0: വിളിക്കാം.
1: ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം.
0: കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യോഴ്സ്.
2: സമയം ഒരു മണി കഴിഞ്ഞാൽ 40:08 അപ്പൊ യുവർ ചോയ്സ് ഇങ്ങനെ അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഒട്ടും സമയം കളയാതെ നമ്മുടെ നെക്സ്റ്റ് കോളറോട് സംസാരിക്കാനായിട്ട് പോവാണ്. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? കൊറേയായി വിളിച്ചിട്ട്, മുൻകൂറായിട്ട് പറയാണ്, ഞാൻ കൊറേയായി വിളിച്ചിട്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെയാണ് സംസാരിച്ചെന്ന് തോന്നുന്നു മുൻപ്. സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ആ ഒരു പാലക്കാട് സ്ലാങ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അന്ന് ഞാൻ ചോദിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഓക്കെ, അപ്പൊ ഏതായാലും കിട്ടി. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ പറയൂ.
3: നല്ല വിശേഷം മോളെ. ഇവിടെ ഞങ്ങളുടെ മഴയൊക്കെ നിങ്ങൾ കൊണ്ടുപോയിരിക്കണോ?
2: ആ, ഇവിടെ ഇപ്പോ തൽക്കാലം ചെറുതായിട്ടൊന്ന് മഴ കുറഞ്ഞിക്കാണ്. എങ്കിലും ഇങ്ങനെ ഒരു മഴക്കാറ് പോലെയാണ്. ഇപ്പോ പുറത്തെങ്ങനെയാണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ വന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല.
3: അതെ, ഇവിടെ മഴ ചെറുതായിട്ട് വന്നു. ഇത്രയും ദിവസം മഴ പെയ്തിട്ടേ ഇല്ല.
2: ഓക്കെ, അപ്പൊ രാവിലെ അല്ല, നമ്മള്

0: ന്യൂസിന് മുമ്പ് പാലക്കാട് നിന്ന് ഒരു കോള് നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തും ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാലക്കാട് നല്ല ചൂടാണ്, മഴയൊന്നും പെയ്തെങ്കിൽ പെയ്തു എന്നുള്ള രീതിയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇപ്പോഴേ അവിടെ ചൂട് തുടങ്ങി.
1: അതെ മോളെ, അത് കഴിയും, ഇപ്പൊ 2 ദിവസം കഴിഞ്ഞ മഴ തുടങ്ങും. തിരുവാതിര ഞായറ്റുവേല ആരംഭിച്ച ആരംഭിച്ചോണ്ടിരിക്കണം, അപ്പൊ അതിലൊക്കെ കനത്ത മഴ ഉണ്ടാകും. പക്ഷെ എന്നാലും നമ്മുടെ പോയ വശത്തെക്കാളും ഒന്നും അധികം
0: പെയ്യില്ല. അതെ, ഇപ്പൊ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നല്ല ചൂടുമായിരുന്നു പാലക്കാട് അല്ലേ?
1: അതെ അതെ അതെ,
0: നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നതാണ് നല്ല ചൂടായിരുന്നു. അതുപോലെ രാവിലെ വിളിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുന്നേ ഒരു കോളർ വിളിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ചൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഏതായാലും ചൂടും ഇല്ല മഴയും ഇല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ ഏത് പാട്ടാണ് വേണ്ടത്? ഇഷ്ടമുള്ള പാട്ട് മതി. അതുകൊണ്ട് ഈ ഈ തവണത്തെ പാട്ട് എനിക്ക് വേണ്ടി വിട്ടു തന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാനപ്പോ ഇന്ന് യുവർ ചോയ്സിൽ ആരും ഒരു തമിഴ് പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനൊരു SP ബാലസുബ്രഹ്മണ്യവും ചിത്രയും കൂടെ പാടിയ ഒരു പാട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു പാട്ട് കേൾക്കാം. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻസ് ഉണ്ടോ?
1: എന്റെ ഭാര്യ കോമളത്തിനൊക്കെ.
0: ഓക്കെ, വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്?
1: ഞാനും ഭാര്യയും അമ്മയും മാത്രമേ ഉള്ളൂ.
0: അമ്മയും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ മൂന്ന് പേർക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ഞാൻ എന്റെ വക ഒരു പാട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോ കൊറേ നാള് കഴിഞ്ഞിട്ട് ഇനി ഇടയ്ക്ക് പറയുന്ന പോലെ കൊറേ നാള് കഴിഞ്ഞിട്ടാണ് വിളിച്ചതെന്ന് പറയണ്ട, അതുപോലെ കുറച്ചു കഴിയുമ്പോ വിളിക്കുക.
1: ഓക്കെ, അപ്പൊ ചിലപ്പോ ഒരു നല്ല മൂഡിലിരിക്കുമ്പോ ഒന്ന് വിളിച്ചേക്കാന്ന് വിചാരിച്ചാൽ കിട്ടില്ലല്ലോ.
0: അതെ അതെ, ചില സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് പേര് വിളിക്കുമ്പോ നമുക്ക് പറ്റാറില്ല. ഏതായാലും ഇന്നിപ്പോ വിളിച്ചിട്ട് കിട്ടി, നമുക്ക് തന്നെ സംസാരിക്കാനും പറ്റി. അപ്പോ
1: എനിക്കും
0: ഞാൻ നോക്കട്ടെ.
1: അതെ വെച്ചാ ഇപ്പൊ എല്ലാ പിന്നെ ചെറിയ തോതിലുള്ള നടിയിലൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഭയങ്കര അടിപൊളിയായിരിക്കും. ഇപ്പൊ ഹിൽസിലൊക്കെ നോക്കിയാലുണ്ടല്ലോ, സൂപ്പർ ആയിരിക്കും മോളെ
0: കാണാൻ, നല്ല ഭംഗിയായിട്ട്.
1: അതെ അതെ അതെ.
0: ഓക്കെ, അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വരാനായിട്ട് ശ്രമിക്കാം.
1: നമ്മളെപ്പോഴും പണി പണി നമ്മുടെ പണി തീർന്നിട്ടൊന്നും ഒരു പരിപാടി കഴിയില്ല.
0: ഓക്കെ, അപ്പൊ ഏതായാലും പറ്റുന്ന പോലെയൊക്കെ ഞാൻ നോക്കട്ടെ. അതെ അതെ. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും പാട്ടിലേക്ക് പോവാൻ വീണ്ടും വിളിക്കാട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യോഴ്സ്.
2: സമയം 1 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എത്ര കോള് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും എന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ സമയം കളയാതെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന കോളറോട് സംസാരിക്കാനായിട്ട് പോവുകയാണ്. ഹലോ ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? റൂസി. എന്താണ് അങ്ങനെ ഒരു പേര്? ആരാണ് ഈ ഒരു പേരിട്ടത്? റൂസി ഭയങ്കര വെറൈറ്റി പേരാണല്ലോ.

0: അപ്പച്ചന്റെ അനിയൻ ഇട്ട പേരാ.
1: ഇട്ട പേരാണ്. ഈ ഒരു പേരിന് എന്തെങ്കിലും പ്രത്യേകിച്ച് മീനിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: അറിയില്ല, അന്വേഷിച്ചു പക്ഷെ കിട്ടിയിട്ടില്ല. അത്
1: നമ്മൾ റോസി അല്ലെങ്കിൽ റൂബി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ട് റൂസി ഒരു വെറൈറ്റി പേരാണ്. ഓക്കെ, അപ്പൊ വേറെ ആരെങ്കിലും ഉണ്ടോ? അനിയൻ, ചേട്ടൻ, ചേച്ചി, അങ്ങനെ ആരെങ്കിലും ഒക്കെ?
0: രണ്ട് സഹോദരന്മാരുണ്ട്.
1: ആ, എന്താണ് അവരുടെയൊക്കെ പേരുകൾ ഇതുപോലെ വെറൈറ്റി ആണോ?
0: അവരുടെ ഇങ്ങനത്തെ പേരുകളൊന്നുമില്ല,
1: അല്ല, സിമ്പിൾ പേരാണ്. എനിക്ക് മാത്രം ഒരു വെറൈറ്റി പേര് കിട്ടി. ഓക്കെ, അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
0: നല്ല വിശേഷം.
1: ഓക്കെ, വീട്ടില് വേറെ ആരൊക്കെയുണ്ട്?
0: വീട്ടില് ഹസ്ബൻഡ്, മോള്, മോൻ, പിന്നെ മരുമോൻ കുഞ്ഞാ.
1: ഓക്കെ, എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ചാണ് താമസിക്കുന്നത്?
0: അല്ല, മോള് വരും.
1: ഓക്കെ, ഇടയ്ക്ക് വരും പോവും.
0: മോളുണ്ടാവും, നൈറ്റ് ഹസ്ബൻഡ് വീട്ടിലായിരിക്കും.
1: ഓ, ശരി ശരി.
0: കുഞ്ഞു കൊച്ചുള്ളോണ്ട് വീട്ടിലാണ്.
1: ഓക്കെ, കുഞ്ഞു മാവയാണോ?
0: കുഞ്ഞു മാവയാണ്.
1: ഓ, 7 മാസം, തീരെ കുഞ്ഞു മാവയാണ്. അപ്പോ നോക്കാനായിട്ട് വീട്ടിലേക്ക് വരും. ഓ, ശരി ശരി. അപ്പോ ചേച്ചി എന്താണ് വേറെ ചെയ്യുന്നത്?
0: ഞാനൊന്നും ചെയ്യുന്നില്ല.
1: ഇല്ല, വീട്ടില് കുഞ്ഞാവേനൊക്കെ നോക്കിയിരിക്കാണ്. ഓക്കെ, അത് ഏതായാലും നന്നായി. അപ്പോ കുഞ്ഞാവേനൊക്കെ നോക്കി,
0: എല്ലാവരെയും നോക്കി
1: ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
0: എനിക്ക് വേണ്ട മറ്റേ കമലഹാസനും ശ്രീദേവിയൊക്കെ.
1: നീലവാനച്ചോലയിൽ. ഓക്കെ, ഒരു മൂവി പ്രേമാഭിഷേകം. ഓക്കെ, ആ ഒരു മൂവിയിലെ പാട്ടാണ് വേണ്ടത്. എന്താണ് ഈ ഒരു പാട്ടിനോട് ഇത്ര ഒരു ഇഷ്ടം?
0: ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്.
1: മലയാളത്തിലുണ്ട്. ഓക്കെ, നമ്മളിപ്പോ മലയാളമാണ് പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഹസ്ബൻഡിന് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് പ്ലേ ചെയ്യാം. ഹസ്ബൻഡിന്റെ പേരെന്താണ്?
0: ഹസ്ബൻഡിന്റെ പേര് ജോർജ്.
1: ആ, അദ്ദേഹം എന്താ ചെയ്യുന്നേ?
0: പട്ടാളക്കാരനായിരുന്നു.
1: റിട്ടയർഡ് ആയി. അപ്പൊ വീട്ടിലുണ്ട്?
0: വീട്ടിലുണ്ട്.
1: ഓക്കെ, അപ്പൊ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് കാലം ഒരു സേവനം അനുഷ്ഠിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ ഇപ്പൊ വീട്ടില് റിട്ടയർ ആയിട്ട് റിട്ടയർമെന്റ് ലൈഫൊക്കെ രണ്ടുപേരും കൂടി ഇങ്ങനെ കുഞ്ഞുവാവയുടെ കൂടെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ സമയം എന്താ? 1 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആയിരിക്കണം. അപ്പൊ ഇന്നത്തെ യുവർ ചോയ്സിന്റെ ലാസ്റ്റ് കോളർ ആണ് ഏതായാലും ചേച്ചി. അപ്പൊ ഞാൻ എത്ര പേരോട് ഇനി സംസാരിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ തുടങ്ങിയത് തന്നെ. അപ്പൊ ഏതായാലും സമയം ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏതായാലും അവസാനത്തെ കോളർ ആയിട്ടിതാ റൂസി ചേച്ചിയുടെ കോളാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഏതായാലും സംസാരിക്കാൻ നമ്മുടെ പ്രോഗ്രാമിലേക്ക് മുന്നേ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏതായാലും കുറച്ചുനാളൊക്കെ കഴിയുമ്പോ ഇതുപോലെ വീണ്ടും വിളിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും പാട്ട് കേട്ടാലോ. പെട്ടെന്ന് വിളിച്ചതാണ്. ഓക്കെ, അത് കുഴപ്പമില്ല. നമുക്ക് രാവിലെയും അതുപോലെ രാത്രിയും ഒക്കെ ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ അതിലേക്കും വിളിക്കുക. ഓക്കെ, അപ്പൊ വിളിച്ചാലും ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു. യെസ്, അപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ യുവർ ചോയ്സിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഒരുപാട് നല്ല നല്ല പാട്ടുകളൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് പ്ലേ ചെയ്ത പാട്ടുകളെല്ലാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനിയാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഏകദേശം ഒരു പാട്ടുകൂടി കൊടുത്ത് നമുക്ക് ഇപ്പോൾ പറഞ്ഞ ഒരു പ്രേമാഭിഷേക മൂവിയിലെ ഒരു പാട്ടുകൂടി കൊടുത്ത് നമ്മുടെ പരിപാടി ഇങ്ങനെ അവസാനിപ്പിക്കാം. അപ്പോൾ ഏതായാലും ഇതിനുശേഷം ഇംഗ്ലീഷ് ന്യൂസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് റെയിൻബോ ഇവിടെ തന്നെ ഉണ്ടാവും. സോ നിങ്ങളും കൂടെ തന്നെ ഉണ്ടാവുക, കേട്ടുകൊണ്ടിരിക്കുക. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യോഴ്സ്.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സമയം 1 മണി കഴിഞ്ഞ് 55 മിനിറ്റും 35 സെക്കൻഡും. 2 മണിക്ക് കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

You are listening to 107.5 Rainbow FM, Kochi. Musically yours.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സമയം 2 മണി കഴിഞ്ഞ് 59 മിനിറ്റും 42 സെക്കൻഡും. 3 മണിക്ക് കേൾക്കാം റിലേ വിവിധ് ഭാരതി.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. സമയം 5 മണി കഴിഞ്ഞ 1 മിനിറ്റ്. റെയിൻബോ വാർത്തകൾ. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിലെത്തി. സുസ്ഥിരമായ ഒരു ഭൂമിക്കായി കൂട്ടായ ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധത തുടരുമെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് തുടക്കമായി. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേർക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിക്കൊണ്ട് സെൻസസ് 1-ാം ഘട്ടത്തിന് തുടക്കം കുറിച്ചു. സംസ്ഥാനത്തെ നിപ്പ ഷിഗെല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധികൾ തടയാനുള്ള മാർഗ്ഗങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്തതായി മന്ത്രി. ഓപ്പറേഷൻ തൂഫാനിലൂടെ സംസ്ഥാനത്ത് ലഹരി വിൽപ്പന കുറഞ്ഞതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കാരവാനുകളിലും DJ പാർട്ടികളിലും 5-സ്റ്റാർ ഹോട്ടലുകളിലും പരിശോധന നടത്തുമെന്നും മന്ത്രി. കൊച്ചി സിറ്റി പോലീസ് പരിധിയിൽ ബാർ ഹോട്ടലുകളിലും മറ്റും നടത്തിവരുന്ന DJ പാർട്ടികൾക്കും ഉയർന്ന ഡെസിബൽ സംഗീത പരിപാടികൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം 15 ദിവസത്തേക്ക് കൂടി ദീർഘിപ്പിച്ചുകൊണ്ട് പോലീസ് വീണ്ടും ഉത്തരവിറക്കി. ജൂൺ 19 വായനാദിനം ആഘോഷം കനകക്കുന്നിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വായനയാണ് വികസനം എന്നതാണ് ഇത്തവണത്തെ വായനാദിന മുദ്രാവാക്യം. പൊതുസ്ഥലങ്ങളിൽ 100,000 വായനാ സദസ്സുകൾ സംഘടിപ്പിക്കും. സംസ്ഥാന ദേശീയ പുരസ്കാരം നേടിയ അധ്യാപകരെ ആദരിക്കും. ചിന്നക്കനാലിലെ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയെ സന്ദർശിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. കാട്ടാന ആക്രമണത്തിൽ കുട്ടിയുടെ അമ്മ മരിച്ചിരുന്നു. UPSC സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നെന്ന തരത്തിൽ പ്രചരിക്കുന്ന സമൂഹ മാധ്യമ പോസ്റ്റുകൾ നിരസിച്ച് കേന്ദ്ര സർക്കാർ. ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് മാത്രമേ വിവരങ്ങൾ പങ്കുവയ്ക്കാവൂവെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. കായികരംഗം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസ് സെനഗലിനെ നേരിടും. നോർവേ ഇറാഖ് പോരാട്ടം നാളെ പുലർച്ചെ 3:30, നാളെ രാവിലെ 6:30 അർജന്റീന അൾജീരിയ മത്സരം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. News Rainbow.

0: ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ്.
0: ആരാണ് ഇന്ന് എൻ്റെ ഒപ്പം? ഈ ഞാൻ ആരാണെന്ന് മനസ്സിലായോ? എല്ലാ ശ്രോതാക്കൾക്കും മനസ്സിലായിക്കാണ്, ഞാൻ പലപ്പോഴും ഈവനിങ്ങിൽ ഇവിടെ ഉണ്ടാവാറുണ്ട്. എൻ്റെ പേര് രശ്മി. അപ്പൊ അത്
1: ഞാൻ സ്മിത, വി എസ് സ്മിത.
0: വി എസ് സ്മിതയും രശ്മിയുമാണ് ഇന്നത്തെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കുമായിട്ട് 5 മുതൽ 8 വരെ ഉണ്ടാവുക.
1: അതെ.
0: അപ്പൊ ഈ ഈവനിങ്ങിൽ ചായ ഒക്കെ കുടിച്ചോ?
1: ചായയൊക്കെ കുടിച്ചു, സുന്ദരം വന്നു, ചായ കുടിച്ചു.
0: ചായ കുടിച്ചു, ചായയുടെ ഒപ്പം നല്ലൊരു കടിയും കഴിച്ചു. നല്ല ഫ്രഷ് ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഓൺ ദ ഗോ ചെയ്യാനായിട്ടിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ സ്മിതയെ പോലെ ചിലർ ഇങ്ങനെയാണ്, വന്നു പോകുന്ന സമയം കുറച്ചു നേരമാണെങ്കിലും ആ തന്നുപോകുന്ന ഓർമ്മകള് വലുതായിരിക്കും.
1: അതെ,
0: ഇന്ന് ഓർമ്മകൾ നമുക്ക് വലുതാക്കണം അല്ലെ? ഓൺ ദ ഗോയില് ഓർമ്മകൾ നമുക്ക് വലുതാക്കണം. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതകളൊക്കെ ഉണ്ട്, അതൊക്കെ പറയണം. നല്ല നല്ല പാട്ടുകളുണ്ട്. പിന്നെന്താ ഉള്ളത്? കൂട്ടില്ലേ?
1: അതെ,
0: നമ്മളെ കൂട്ടുണ്ട്, പാട്ടുണ്ട്, നമ്മുടെ നമ്പർ ഉണ്ട് അല്ലെ? നമുക്ക് കൂട്ടിന് നമ്മളെ കൂട്ടിന് വിളിക്കാനായിട്ടുള്ള നമ്പർ ഉണ്ട്. എന്താണ് നമ്പർ?
1: നമ്പർ 0484-2428-101.
0: അതുപോലെ നമുക്ക് രണ്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഇൻസ്റ്റയും ഫേസ്ബുക്കും. ഫേസ്ബുക്ക് ഐ ഡി എന്ന് പറയുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ്.
1: എഫ് ബി ഐ ഡി ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
0: ഇൻസ്റ്റ ഐ ഡിയോ?
1: ഇൻസ്റ്റ ഐ ഡി എഫ് എം റെയിൻബോ കൊച്ചി 107.5.
0: ഓക്കെ, അപ്പൊ നമ്മളെ വിളിക്കേണ്ട നമ്പർ 0484-242-8101 ആണ്. അതിൽ കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട, നമുക്കൊരു വാട്സപ്പ് നമ്പർ ഉണ്ട്, 8547341075. ഈ വാട്സപ്പ് നമ്പറിലും നിങ്ങൾക്ക് കമന്റ് മുഖേന ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കൂ, രണ്ട് പാട്ടുകൾക്ക് ശേഷം ഞങ്ങൾ നല്ല നല്ല വർത്തമാനങ്ങളും നല്ല നല്ല കാര്യങ്ങളും ഗെയിംസും ഒക്കെ ആയിട്ട് വരും.
1: അതെ, ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അറിയാം. ഇന്ന് ഒരു രണ്ട് സ്പെഷ്യൽ
0: സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടല്ലേ, അത് എന്തൊക്കെയാണെന്ന് പറയാം. പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെ ഈ ഡ്രൈവ് ടൈം പോട്ടെ, ഇന്ന് വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് ഓടിക്കുക. ഇന്ന് വെയിലാണല്ലേ, കുറച്ച് മഴയൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ്.
1: അതെ, പക്ഷെ ചൂട് പോലെ, ചൂടുകാലം പോലെ ആയല്ലോ.
0: ഇന്ന് രാവിലെ തൊട്ട്, രാവിലെ ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നല്ല വെയില്, എന്നിട്ട് സൈഡിൽ നിർത്തിയിട്ടിട്ട് ഞാനൊരു കോട്ടൊക്കെ ഇട്ട് വെയിലത്തിനി എന്റെ സണ്ണ് കരിഞ്ഞു പോകണ്ട, സണ്ണ് കൂടിയിട്ട് കരിഞ്ഞു പോകണ്ട കോട്ടൊക്കെ ഇട്ട് ഇത്രയും വെയിലായത്, കാരണം മഴ പെയ്യുമെന്ന് വിചാരിച്ചില് നമ്മളങ്ങനെ പോവായിരുന്നു.
1: പക്ഷേ വേനൽക്കാലം പോലെ, വേനൽക്കാലം
0: പെട്ടെന്ന് തന്നെ ചൂടായതുകൊണ്ട് നമ്മൾ ഇന്ന് കോട്ടൊക്കെ ഇട്ടാണ് ഞാൻ വണ്ടി ഓടിച്ചു പോയത്. അപ്പോ ഇന്നത്തെ
1: ഇന്നൊരു വാം ഡേ ആണ്. അപ്പൊ ഇന്ന് എല്ലാ
0: വാം വിഷസും നമ്മള് വാം ഡേയോട് കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. കേട്ടോണ്ടിരിക്കും നിലയ്ക്കാത്ത പാട്ടും
1: പിരിയാത്ത കൂട്ടും.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: Rainbow FM presents Try and Dub Waves. Try and Dub Waves.
2: Let's play football.
1: FIFA World Cup 2026 updates. It's the World Cup time. 17th പുലർച്ചെ 12:30 ഗ്രൂപ്പ് എൽ പോരാട്ടം, ഫ്രാൻസ് വേഴ്സസ് സെനഗൽ. പുലർച്ചെ 3:30 ഇറാഖ് വേഴ്സസ് നോർവേ. ഗ്രൂപ്പ് ജെയിൽ ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് അർജന്റീന ഏറ്റുമുട്ടുന്നു അൾജീരിയയുമായി രാവിലെ 6:30. രാവിലെ 9:30 ഓസ്ട്രിയ വേഴ്സസ് ജോർദൻ. 17th രാത്രി 10:30 പോർച്ചുഗൽ വേഴ്സസ് റിപ്പബ്ലിക് ഓഫ് കോംഗോ. Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.

0: വെൽക്കം ബാക്ക് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം
1: മ്യൂസിക്കിലേക്ക്.
0: ഇന്ന് നമ്മൾ ഓൾറെഡി പരിചയപ്പെടുത്തി, രശ്മിയും സ്മിതയുമാണ് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലുള്ളത്. നമുക്കിപ്പോ ഇന്ന് ഒരു ന്യൂസ് വായിച്ചപ്പോ തന്നെ നമ്മളിരുന്ന് പറഞ്ഞു അല്ലേ,
1: എന്താണ് സെൻസസ്, സെൽഫ് എൻ്യൂമറേഷൻ എന്ന് തുടക്കമായിട്ടുണ്ടെന്നുള്ളത്.
0: അതെ, അപ്പൊ ജനസംഖ്യ കണക്കെടുപ്പ് 2027 സെൻസസിന്റെ ഭാഗമായിട്ട് വ്യക്തികൾക്ക് നമുക്ക് തന്നെ സ്വന്തമായിട്ട് രേഖപ്പെടുത്താം ഈ സെൻസസ് എന്യൂമറേഷൻ ചെയ്യാം, അതിനാണ് ഇന്ന് തുടക്കമായിരിക്കുന്നത് അല്ലേ. അത് എവിടെയാ ചെയ്യുന്നത്, ഏത് പോർട്ടൽ വഴിയാണ്?
1: SC.census.gov.in എന്ന വെബ്സൈറ്റ് എന്ന പോർട്ടൽ വഴി നമുക്ക് കുടുംബ വിവരങ്ങൾ
0: 30-ാം തീയതി വരെയാണ് അത് അയക്കാൻ പറ്റുന്നത്.
1: അതെ, 1-ാം തീയതി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
0: ഒരു 30th വരെ അത് നീണ്ടുപോകും. അത് നമുക്ക് സ്വയം ചെയ്യാവുന്ന കാര്യമാണ്. അതല്ല, സ്വയം ചെയ്യാൻ അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, എന്യൂമറേറ്റേഴ്സ് വരും നമ്മുടെ വീടുകളിൽ അടിസ്ഥാന വിവരങ്ങളൊക്കെ ശേഖരിക്കാനായിട്ട്. July 1-ാം തീയതി മുതലാണ് അത് വരിക. ഇതിപ്പോ നമുക്ക് തന്നെ ആ സെൻസസ് വിവരങ്ങൾ പങ്കുവെക്കാം എന്നുള്ളത് കൊണ്ടാണ് സ്വയം വിവരം നൽകൽ ഇന്ന് മുതൽ തുടങ്ങിയിരിക്കുന്നത്.
1: അത് നമ്മൾ എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പിന്നെ എന്യൂമറേറ്റർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് അതിന്റെ പ്രോസസ്.
0: അതെ അതെ, അവര് എന്യൂമറേറ്റർ എന്തായാലും വന്ന് ചെക്ക് ചെയ്യും, നമുക്ക് ഇന്ന് ഫില്ല് ചെയ്ത് വെക്കാം, അവര് വന്ന് ഇത് തന്നെ അല്ലേ ശരിയല്ലേ എന്ന് അവര് ചെക്ക് ചെയ്യും. ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഐഡന്റിറ്റി അവിടെ പോസ്റ്റ് ആവുകയാണ് അല്ലേ. കറക്റ്റായിട്ട് നമ്മുടെ വിവരങ്ങളെല്ലാം ഗവൺമെന്റിന് മനസ്സിലാക്കാനും നമ്മളുടെ കാര്യങ്ങൾ കറക്റ്റാണെന്ന് ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഈ ഒരു സെൻസസ് വരുന്നത്. അപ്പോൾ
1: നമ്മളുടെ, അതായത് നമ്മൾ വാടക വീട്ടിൽ താമസിക്കുന്നെങ്കിൽ വാടക വീട്ടിലെ അഡ്രസ്സായിരിക്കും കൊടുക്കേണ്ടത്. നമ്മളെവിടെയാണ് ഇപ്പോൾ വിദേ പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ അവിടുത്തെ അഡ്രസ്സാണ് കൊടുക്കേണ്ടതെന്ന്
0: തോന്നുന്നു. അപ്പം ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് തന്നെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യാം അല്ലേ. എന്യൂമറേറ്ററിനെ വെയിറ്റ് ചെയ്യാതെ തന്നെ സ്വയം ചെയ്യാൻ പറ്റുമെങ്കിൽ 30-ാം തീയതി വരെ നമുക്ക് സമയമുണ്ട് ചെയ്യാനായിട്ട്.
1: നമ്മളിപ്പോ ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആണെന്നുള്ളത് ഒരു പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമ്മൾക്ക് അല്ലേ.
0: റെസ്പോൺസിബിൾ പേഴ്സൺ ആയിട്ടുള്ള സ്മിത ചെയ്യോ, ഇന്ന്
1: പിന്നെ
0: ഇന്ന് ട്രൈ ചെയ്യോ, ട്രൈ ചെയ്യാൻ നോക്കൂ.
1: ഇന്ന് ചെന്നിട്ട് ഞാനിതാണ് പരിപാടി. ഇന്ന് നമ്മളുടെ നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശനും എല്ലാവരും ഇന്ന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്.
0: ഓക്കെ, അപ്പോ ആ പാത പിന്തുടർന്ന് ഇന്ന് സ്മിത എന്തായാലും ചെയ്യുന്നതാണെന്നാണ് സ്മിത പറയുന്നത്. ഓക്കെ, ഞാനിന്ന് ചെയ്യാൻ ശ്രമിക്കും. ഇന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് പോയാൽ സമയമുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ അടുത്ത ദിവസം 30-ാം തീയതി വരെ സമയമുണ്ടല്ലോ, നമുക്ക് ചെയ്യാം.
1: അതെ, അപ്പം ഈ വെബ് പോർട്ടൽ ഏതാന്ന് നമുക്ക് ഒന്നുകൂടെ പറയാം. SC.census.gov.in എന്ന വെബ്സൈറ്റിലാണ്.
0: SC.census.gov.in എന്ന പോർട്ടൽ വഴി 30-ാം തീയതി വരെയാണ് ഈ സ്വയം വിവരം നൽകാവുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയോട് നമുക്ക് റിലേറ്റ് ചെയ്യാം.
1: അതെ,
0: ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണ് സ്മിത?
1: അന്താരാഷ്ട്ര
0: കുടുംബ, അതായത് ഡേ ഓഫ് ഫാമിലി റെമിറ്റൻസ് ആണ്.
1: അതെ,
0: എന്താണ് ഈ ഫാമിലി റെമിറ്റൻസ്? അത് നമുക്ക് ഇപ്പൊ കേൾക്കുമ്പോ ഒരു അപരിചിതത്വം ഉണ്ട്.
1: ഇപ്പൊ നമ്മുടെ ഒരുപാട് പ്രവാസികൾ നമ്മൾക്ക് വേണ്ടി അധ്വാനിച്ച് ആ ഫണ്ടെല്ലാം നമ്മൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അയച്ചു തരുന്ന ഒരു പ്രോസസ്സാണ്, അതിനാണ് ഫാമിലി റെമിറ്റൻസ് എന്ന് പറയുന്നത്.
0: അതായത് വിദേശത്തുള്ള പ്രവാസികൾ സ്വന്തം നാട്ടിലേക്ക് സ്വന്തം കുടുംബാംഗങ്ങൾക്കോ സ്വന്തം വേണ്ടപ്പെട്ടവർക്കോ ഒക്കെ അയക്കുന്ന ആ പണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണിന്ന്.
1: അതെ,
0: ഒരുപാട് പേരുണ്ടല്ലേ നമുക്കായിട്ട് കഷ്ടപ്പെട്ട് പുറത്ത് പണിയെടുക്കുന്നവര്. എൻ്റെ പരിചയത്തിൽ തന്നെ എനിക്ക് 2 ചേട്ടന്മാർ പുറത്താണ് കുറെ വർഷങ്ങളായിട്ട്. അവര് വല്ലപ്പോഴും ഓണത്തിനോ അതല്ലെങ്കിൽ സ്കൂളടപ്പിനോ അങ്ങനെയൊക്കെ

0: ാണ് അവര് വരുന്നത്. അവര് നമുക്ക് വേണ്ടി അവിടെ കഷ്ടപ്പെടുന്നതാണ്. ഇപ്പൊ ഈ യുദ്ധ ഭീഷണിയൊക്കെ വന്ന സമയത്ത് അവർക്ക് ഒരുപാട് കഷ്ടപ്പാട് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ സ്മിതയ്ക്കുണ്ടോ എന്തെങ്കിലും അനുഭവങ്ങള്?
1: അല്ല, നമ്മൾ കേരളം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും കൂടുതൽ അവർ പുറത്തുനിന്നുള്ള ഫണ്ട് കൊണ്ട് ജീവിക്കുന്ന ഒരാൾക്കാരാണല്ലേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും അധികം പ്രവാസികളുള്ള.
0: എവിടെ ചെന്നാലും മലയാളികൾ ഉണ്ട് എന്ന് പറയുന്ന പോലെ ഏത് പ്രവാസ സ്ഥലങ്ങളിലും മലയാളികളുണ്ട്.
1: അതെ, അപ്പൊ അവരെ ഓർക്കാതിരിക്കുന്നത് ഒരിക്കലും ശരിയല്ല.
0: അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ശ്രോതാക്കൾക്ക് ഇതുപോലെ ഓർമ്മിക്കാൻ ഒരു പ്രവാസിയെങ്കിലും പുറത്തുണ്ട് എങ്കിൽ ഞങ്ങളെ വിളിക്കാം, അവർക്കൊരു വിഷ് പറയാം. അവരുടെ ആ സഹനങ്ങൾക്കും അവരുടെ ആ വിഷമങ്ങൾക്കും
1: അവര് മാത്രമല്ല സഹിക്കുന്നത്, ഇവിടെ അവര് അതെ നമ്മൾ അവരെ പിരിഞ്ഞിരിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവുന്നതുകൊണ്ട് ഒരു അതൊരു സഹനം തന്നെയാണ്.
0: ഇത്രേ വർഷങ്ങൾ മാറി നിന്നിട്ട് ഒന്ന് കാണുമ്പം അതും പിറ്റേ ദിവസം പോകേണ്ടി ഒരു കുറച്ച് ദിവസത്തെ ഗ്യാപ്പിൽ വന്ന് നിന്നിട്ട് പോകുമ്പോൾ ഉള്ള സങ്കടമൊക്കെ അതൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അതുപോലെ നിങ്ങൾക്ക് ഞങ്ങളോട് അത്
1: ഈ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം, എങ്ങനെയുണ്ട്, അവരെ അവിടെ സുഖമായിട്ടിരിക്കുന്നു ഒക്കെയുള്ള വിശേഷങ്ങളൊക്കെ നമ്മളോട് പങ്കുവെക്കാം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ
0: പറയേണ്ടത്
1: അതെ
0: 9446404842421011. ആ മൊബൈൽ നമ്പർ നമ്മൾ വേണ്ടാന്ന് വെച്ചതാണല്ലോ. 0484242810 എന്ന ലാൻഡ് ലൈൻ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. അതെല്ലാം നിങ്ങൾക്ക് കമന്റ്സിലൂടെയാണ് ഞങ്ങളോട്
1: കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം
0: അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എങ്കിൽ ആ നമ്പർ പറയൂ.
1: 8545473410 75.
0: ഓക്കെ, 8545473410 75. നമുക്ക് രണ്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്.
1: ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാം, എഫ് എം റെയിൻബോ കൊച്ചി 107.5 ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം. എഫ് ബിയിൽ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 മെസ്സേജുകൾ അയക്കാം. അപ്പം നമ്മളിതെല്ലാം നോക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് ആരൊക്കെയാണ് എല്ലാവരും വിളിച്ചോളൂ, അപ്പം എന്തൊക്കെയാണ് നാട്ടില്.
0: ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട്, നമുക്ക് ശ്രദ്ധിക്കാം ആരാണ് നമ്മളോട് കേട്ടുമുട്ടാനായിട്ട് വന്നിരിക്കുന്നതെന്ന്.
1: ഓക്കെ,
0: ഓ സോറി കട്ടായി പോയി, വീണ്ടും ശ്രമിക്കട്ടെ. നമുക്ക് സമയമുണ്ട്, ഒരു പാട്ട് വിടാലേ.
1: അതെ, ഒരു പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചു വരാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Musically yours, FM Rainbow 107.5. Stay tuned.
2: അഞ്ചു മണി കഴിഞ്ഞ് 38:50 ആയിട്ടുണ്ട്. ഇന്ന് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കുമായിട്ട് സ്മിതയും രശ്മിയുമാണ് ശ്രോതാക്കളുടെ കൂടെ. നമ്മളോടൊപ്പം ആരോ ഒന്ന് ചേർന്നിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം ആരാണെന്ന്. ഹലോ
3: ഹലോ
2: ഹലോ ഹലോ
3: ഹലോ കേൾക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇന്റർനാഷണൽ റെമിറ്റൻസ് ഡേ ആണെന്ന്.
2: ഫാമിലി
3: റെമിറ്റൻസ് ഡേ. അതെ,
2: ഫാമിലി റെമിറ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മള് പ്രവാസികളെ ഓർക്കുന്ന ഒരു ദിനമാണ് ഇന്ന്. പ്രവാസികൾ അവരുടെ സമയവും പണവും എല്ലാം നമ്മുടെ ഈ സമ്പദ് വ്യവസ്ഥ, നമ്മുടെ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെ പുരോഗമനത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ നടത്തുന്നത്.

0: ഒരു കഷ്ടപ്പാട് ഒക്കെ കൊണ്ടാണല്ലേ. അപ്പോൾ ഇവിടെ ഓ കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവും അല്ലേ, ഒരാളെങ്കിലും ഇപ്പൊ കേരളത്തിലെ
1: എല്ലാ കുടുംബങ്ങളിലും ഒരാളെങ്കിലും പുറത്ത് പോയിട്ടുള്ളവരുണ്ടാവും. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരോട് എന്തെങ്കിലും പറയാനുണ്ട്, അത് ഈ റേഡിയോയിലൂടെ വേണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോളുക.
0: വിളിക്കേണ്ട നമ്പർ 0484242481. പിന്നെ ഇന്ന് നമ്മൾ ഇന്റർനാഷണൽ റെമിറ്റൻസ് ഓർക്കുമ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് ഫാമിലി റെമിറ്റൻസും കൂടെ ഓർക്കണം അല്ലേ, കാരണം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ
1: നമ്മളോടൊപ്പം ഒരാൾ ചേരുന്നുണ്ട് എന്ന് തോന്നുന്നു. ഹലോ, കേൾക്കാമോ?
2: ഹലോ,
1: കേൾക്കാവോ? എവിടെന്നാ വിളിക്കുന്നത്? തൃശൂർ പെരിങ്ങനം.
0: പേരെന്താ? സന്ധ്യ. തൃശൂർ പെരിങ്ങനത്തുനിന്ന് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? തൃശ്ശൂർ എന്താണ്, മഴയാണോ ചൂട്, എന്താണ് ഇന്നത്തെ ക്ലൈമറ്റ്, എങ്ങനെയാണ് തൃശ്ശൂര്? നല്ല വെയിലല്ലേ?
1: ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ഇന്ന് ഭയങ്കര വെയിലുള്ള
0: മൊത്തത്തിൽ, ഇന്ന് കേരളത്തിൽ മൊത്തം ചൂടാന്ന് തോന്നുന്നു അല്ലേ. മഴ എവിടെയും റിപ്പോർട്ട് ചെയ്തതായിട്ട് കേട്ടില്ല.
1: എന്താണ് സന്ധ്യക്ക് പറയാനുള്ളത്? ഞങ്ങൾ ഇന്ന് പ്രവാസികളെ ഒന്ന് ഓർക്കുന്ന ദിവസമാണ് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ആരെങ്കിലും ഉണ്ടോ വീട്ടില്? അയൽപ്പക്കത്ത്?
0: ആരൊക്കെയാണ് അവിടെ ഉള്ള വിദേശ? എവിടെയാണ്, ഏത് സ്ഥലത്താ ഉള്ളത് ഫ്രണ്ട്സ്?
2: ഖത്തറിലാണ്. അങ്ങനെ കൊറേ പേരുണ്ട് അവിടെ.
1: പേര് പറയണം എന്ന് ആഗ്രഹം ഉണ്ടല്ലോ.
2: പേര് പറഞ്ഞാൽ തീരില്ല, കാരണം ഒരു ബാച്ച് കൊറേ പേരുണ്ട്.
1: ഓ, അപ്പം സന്ധ്യ മാത്രമേ ഉള്ളൂ ഇവിടെ, ബാക്കി എല്ലാരും അവിടെയാണോ?
2: അല്ല, ഞാനും കുറച്ച് പേരുണ്ട് ഇവിടെ.
1: ആ, നിങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണോ?
0: നിങ്ങളുടെ നാട്ടിലിപ്പോ എല്ലാവരും പുറത്തോട്ട് പോയിരിക്കുന്ന ആൾക്കാരാണോ? ലേഡീസാ കൂടുതലും? ഖത്തറിലാ കൂടുതലും ആൾക്കാര്?
1: അപ്പൊ ഈ യുദ്ധഭീഷണിയൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ അവരുടെ കോൾസും വിളികളും ഒക്കെ ഉണ്ടായിരുന്നോ? ഓക്കെ, ഒത്തിരി സന്തോഷം. അപ്പോ എന്തെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും പറയാനുണ്ടോ? അറബിക്കഥയിലെ പാട്ട് വെക്കാം അല്ലേ. ഓക്കെ, അടുത്തൊരു പാട്ടിന് ശേഷം നമുക്കത് വിടാം കേട്ടോ.
0: അപ്പൊ ആർക്കൊക്കെ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞോളൂ.
1: സന്ധ്യയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഓക്കെ, ആ അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങള് ഒരു പാട്ടിപ്പോ വരുന്നുണ്ട്, അതിന് ശേഷം
0: അറബിക്കഥയിലെ
1: ഏതെങ്കിലും പാട്ടിട്ടാ പോരെ. ഓക്കെ, കേട്ടോണ്ടിരിക്കും കേട്ടോ. ഇതുപോലെ വിളിക്കാറുണ്ടോ എന്നും? കിട്ടാറില്ല. ഓക്കെ, ഇതിപ്പോ ട്രൈ ചെയ്ത് ഇന്നത്തെ ദിവസം എല്ലാവർക്കും വിശ്വസ് പറയാൻ വേണ്ടിട്ട് കിട്ടിയില്ലേ. ഓക്കെ, ഒത്തിരി സന്തോഷം. ഇതുപോലെ ഇനിയും വിളിച്ച് കേൾക്കാൻ പറ്റട്ടെ ഞങ്ങൾക്ക്.
0: അതെ, വിളിക്കുക. അപ്പൊ സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷം.
1: അപ്പൊ നമ്മളോടൊപ്പം തൃശ്ശൂരിന്ന് പെരിങ്ങനത്തുനിന്ന് സന്ധ്യയാണ് അവരുടെ എല്ലാ കൂടുതലും ആളുകൾ പുറത്താണ് എന്ന് പറയുന്നത്. അപ്പൊ അവരെ ഓർത്തുകൊണ്ട് നമുക്കിപ്പോ അറബിക്കഥയിലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പാട്ടിന് ശേഷം നമുക്കത് വിടാം. കേട്ടുകൊണ്ടിരിക്കുന്നു
0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5.
1: ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: Rainbow FM presents Try and Dog Waves. Try and Dog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. പതിനേഴാം തീയതി പുലർച്ചെ 12:30 ഗ്രൂപ്പ് എൽ പോരാട്ടം ഫ്രാൻസ് വേഴ്സസ് സെനഗൽ.

0: പുലർച്ചെ 3:30 ഇറാഖ് വേഴ്സസ് നോർവേ. ഗ്രൂപ്പ് ജെയിൽ ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് അർജന്റീന ഏറ്റുമുട്ടുന്നു അൾജീരിയയുമായി രാവിലെ 6:30. രാവിലെ 9:30 ഓസ്ട്രിയ വേഴ്സസ് ജോർദൻ. 17 രാത്രി 10:30 പോർച്ചുഗൽ വേഴ്സസ് റിപ്പബ്ലിക് ഓഫ് കോംഗോ. Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.
1: ഓൺ ദ ഗുഡ് ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്കാണ് പ്രിയ ശ്രോതാക്കൾ ട്യൂൺ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. അപ്പോ ഇന്ന് ഇന്റർനാഷണൽ ഫാമിലി റെമിറ്റൻസ് ഡേ ആണ്. ഫാമിലി റെമിറ്റൻസ് ഡേ ആയിട്ട് നമ്മുടെ സ്മിത തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാസികളുടെയൊക്കെ മെസ്സേജസ് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അപ്പൊ അതിനെ എങ്ങനെ വായിക്കണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണല്ലേ.
2: പരിശ്രമി വായിച്ചു തുടങ്ങിക്കോളും.
1: ഒത്തിരി പേര് നല്ല നല്ല മെസ്സേജസൊക്കെ അയച്ചിട്ടുണ്ട്. ഈ സമയവും കടന്നു പോകും, പക്ഷെ നഷ്ടമായ നിമിഷങ്ങൾ തിരികെ വരില്ല. കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനാകാത്ത സമയം, അതാണ് പ്രവാസിയുടെ ഏറ്റവും വലിയ വേദന എന്ന് രിജി പറഞ്ഞിരിക്കുന്നു.
2: അതെയല്ലോ.
1: അതെ അതെ, പ്രവാസികൾക്കെല്ലാം ആ ഒരു ആ സമയം, ആ ഒരു നിമിഷം, പല നിമിഷങ്ങളും അവർക്ക് വിട്ടുപോകും അവരവിടെ ആയതുകൊണ്ട്. അപ്പോൾ ആ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനാകാത്ത ആ സമയമാണ് അവരുടെ ഏറ്റവും വലിയ വേദന. അപ്പൊ ആ വേദന പങ്കിടാൻ നമ്മളോടൊപ്പം ഒരാളുണ്ട്. കേട്ടു നോക്കാം ആരാണ്. ഹലോ
2: ഹലോ,
1: കോള് കട്ടായി പോയിട്ടുണ്ട്, സാരില്ല. അപ്പോ നമുക്ക് ഇന്ന് പ്രവാസികളെ ഓർക്കുന്ന ഫാമിലി റെമിറ്റൻസ്, അവരുടെ പണവും അവരുടെ സമയവും നമുക്കായിട്ട് പുറത്ത് പങ്കിടുന്നതിന്റെ കാര്യമാണ് നമുക്കിന്ന് ഓർക്കാനുള്ളത്. അതുപോലെ തന്നെ ഇന്ന് വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താ അത്?
2: വെള്ളച്ചാട്ടം ഓർക്കുന്ന. ആ,
1: ഇന്ന് ഇന്റർനാഷണൽ വാട്ടർഫോൾ ഡേ ആണ്. വാട്ടർഫോൾ ഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രകൃതിദത്തമായിട്ട് വെള്ളച്ചാട്ടങ്ങളുടെ ഭംഗിയും അതിന്റെ ഒരു പരിസ്ഥിതി പ്രാധാന്യവും ഒക്കെ നമുക്ക് ഓർക്കാൻ. വെള്ളച്ചാട്ടത്തിൽ പോയിട്ടുണ്ടോ?
2: പിന്നെ വെള്ളച്ചാട്ടത്തിൽ പോകാത്ത ആരുണ്ടാവും?
1: ഏറ്റവും ഞാൻ കൂടുതൽ പോയിട്ടുള്ളത് ആതിരപ്പള്ളി വാഴിച്ചാൽ വെള്ളച്ചാട്ടത്തിലാണ്. വേറെ എവിടെയാ പോയിട്ടുള്ളത്?
2: ഞാൻ കൂടുതലും പോയിരിക്കുന്നത് തമിഴ്നാട് ഭാഗത്തേക്കാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് ശരിക്കും ഇവർ അത് ഒരു സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് തോന്നുന്നു. നമ്മളിവിടെ ഇവിടെ ഇഷ്ടംപോലെ വെള്ളച്ചാട്ടങ്ങളുണ്ട്, പക്ഷെ അവരതിനെ ഒരു എന്താ പറയാ പാപന അങ്ങനെ കുറെ പേരുകളിട്ട് നമ്മളെ ഒരു എന്താ
1: വെള്ളച്ചാട്ടങ്ങൾ. അവർക്ക് വെള്ളം തന്നെ ഭയങ്കര ഒരു കൗതുകമുള്ള കാര്യം, കാരണം ഒത്തിരി ബുദ്ധിമുട്ടുകൾ അവർ നേരിട്ടിരുന്നല്ലോ വെള്ളം കിട്ടായ്മയും. അതുകൊണ്ടായിരിക്കും അവർക്ക് വെള്ളവും മഴയും ഈ പറയുന്ന പ്രകൃതിദത്തമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ അവർക്ക് പ്രിയപ്പെട്ടതാണ്. തമിഴ്നാട്ടിലുള്ളവർക്ക്
2: തീർത്ഥമായ അതവര് ഭയങ്കര, നമ്മൾ തീർത്ഥം പോലെയാണ് അവര്. നമ്മളിവിടെ വെള്ളത്തിന് അത്ര മാത്രം വെള്ളച്ചാട്ടങ്ങൾ നമുക്കിവിടെ,
1: നമ്മൾ വെള്ളച്ചാട്ടങ്ങളുടെ അടുത്ത് പോകുന്നതിനേക്കാളും കൂടുതൽ വേസ്റ്റ് ഈ കുപ്പികളും വേസ്റ്റ് ഇതും പരിസ്ഥിതി മലിനമാക്കുന്ന പല പ്രവൃത്തികളും നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഒഴിവാക്കിയാൽ നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ സംരക്ഷിച്ച് നമുക്ക് കാണാനുള്ള ഭംഗി തന്നെ എന്തൊരു അല്ലേ, നമുക്ക് കണ്ണിനൊരു കുളിർമയാണ് ഇതെല്ലാം.
2: അതെ, നമ്മൾ പക്ഷേ നമ്മുടെ ഇവിടെ തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ടൊക്കെ അങ്ങനെ കുറവാണല്ലോ. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിൽ അത് അങ്ങനെ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ ആയിട്ടാണ് കൂടുതലും അങ്ങ. അപ്പോൾ നമ്മളതിന് എന്തായാലും അതിലെ പോകുമ്പോൾ, പക്ഷെ നമ്മുടെ കേരളത്തിലെ വെച്ച് നോക്കുമ്പോൾ അത്ര ഭംഗിയൊന്നും ശരിക്കും പറഞ്ഞാൽ അതിനത്ര ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അവരൊക്കെ അതിനെ വളരെയധികം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ആ വെള്ളച്ചാട്ടങ്ങളെയൊക്കെ, അല്ലേ?
1: അതെ, ഇപ്പോൾ പുറത്തുനിന്നുള്ള വിദേശികളാണെങ്കിൽ പോലും നമ്മുടെ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ വരുന്നു. അതവർക്ക് ഭയങ്കര എൻകറേജിങ് ആണ് എന്ന് പലപ്പോഴും പലരും പറയുന്നതും കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ കൂടുതലും പോയിട്ടുള്ള ആതിരപ്പള്ളി വാട്ടർഫോൾസിലാണ്. അതിന്റെ ഒരു ഒഴുക്കും ശക്തിയും ഒക്കെ ഭയങ്കര രസമാണ്.
2: എത്ര ഫിലിംസാണ് ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്?
1: അതെ അതെ, ഒരുപാട് ഫിലിംസ് ഷൂട്ട്. അപ്പോൾ ഇന്ന് ഇന്റർനാഷണൽ വാട്ടർഫോൾ ഡേയും കൂടെയാണ് എന്ന് ഓർമ്മിക്കുന്നു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം.
2: അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് വെള്ളച്ചാട്ടത്തിൽ പോയി അവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് പറയാം കേട്ടോ നമ്മളുമായിട്ട്. ഇതാ വിളിക്കുക, മെസ്സേജുകൾ അയക്കാം. ഫോൺ നമ്പർ ഉണ്ട്, 0484-24-28-101 വിളിച്ചിട്ട് നിങ്ങൾ വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് അവിടെ ഉണ്ടായ എക്സ്പീരിയൻസ് ഒക്കെ നമ്മളോട് ഷെയർ ചെയ്യാം.
1: അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഫാമിലി റെമിറ്റൻസ് ഡേ ആണ്, അതുകൊണ്ട് പ്രവാസികൾ, നിങ്ങളെ മിസ് ചെയ്യുന്ന ഏതെങ്കിലും പ്രവാസികൾ ഉണ്ട് എങ്കിൽ അവരെ ഓർത്തുകൊണ്ട് ഞങ്ങളോട് അവർക്ക് കൺവേ ചെയ്യാനുള്ള മെസ്സേജസ് നമ്മൾ റേഡിയോയിലൂടെ നമുക്ക് കൺവേ ചെയ്യാം. കാരണം ഇത് ന്യൂസ് ഓൺ എയർ ആപ്പിൽ എവിടെ ഇരുന്നും ആളുകൾക്ക് ഇത് കേൾക്കാം.

0: അപ്പൊ അവര് കേട്ട് ഫാമിലിയിൽ നിങ്ങളൊക്കെ മിസ് ചെയ്യുന്നു എന്നൊന്ന് അറിയട്ടെ അല്ലേ.
1: ഓക്കെ, അപ്പൊ 0484242810 എന്നുള്ളതാണ് നമ്പർ. ഇത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. 8 മണിവരെയാണ് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ സമയം. ഇപ്പൊ നമ്മൾ അറബിക്കഥയിലെ പാട്ടങ്ങ് വിടാം.
0: ഓക്കെ.

0: വീണ്ടും സ്വാഗതം. 6 മണി കഴിഞ്ഞ് 9 മിനിറ്റും 48 സെക്കൻഡും ആയിട്ടുണ്ട്. ഇത് ഏതാണ് ഈ പ്രോഗ്രാം? ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക്, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇന്ന് നമ്മള് ഫാമിലി റെമിറ്റൻസ്, ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലി റെമിറ്റൻസ് ആണ് ഇന്ന് നമ്മള് നമ്മുടെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രവാസികളെ ഓർക്കാനുള്ള ശ്രോതാക്കളുടെ അവസരമാണ്. നമുക്ക് 2-3 കോൾസ് വന്നു, പക്ഷെ അത് എന്തോ ടെക്നിക്കൽ എറർ കാരണം കണക്ട് ചെയ്യാൻ പറ്റിയില്ല. ഇനിയും ട്രൈ ചെയ്തോളൂ. 0484242801 എന്നുള്ളതാണ് നമ്പർ. അതല്ല, നിങ്ങൾക്ക് ഫോൺ കിട്ടുന്നില്ല, ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് 8547341075 എന്ന വാട്സപ്പ് നമ്പറിലും കോൺടാക്ട് ചെയ്യാം.
1: ഇൻസ്റ്റയിൽ മെസ്സേജുകൾ അയക്കാം. എഫ് എം റെയിൻബോ കൊച്ചി 107.5 ഇൻസ്റ്റാ മെസ്സേജുകൾ അയക്കാം. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 എഫ് ബിയിൽ നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാം.
0: അപ്പം ഫോണില് ട്രൈ ആവുന്നവർ ട്രൈ ചെയ്തോളൂ. 0484 നമ്പർ ഒരിക്കൽ കൂടി പറയാം അല്ലേ?
1: അതെ, 0484242801.
0: ഓക്കെ.
1: അപ്പോ
0: നമ്മള് ഒരുപാട് സ്പെഷ്യാലിറ്റി പറഞ്ഞു. ഇന്നത്തെ ദിവസത്തെ വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്തായിരുന്നു?
1: വെള്ളച്ചാട്ടങ്ങൾ അല്ലേ?
0: വെള്ളച്ചാട്ടം, അന്താരാഷ്ട്ര വെള്ളച്ചാട്ട ദിനം കൂടെയാണ്. അപ്പൊ ഇതുപോലെ വെള്ളച്ചാട്ടത്തിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ട്, എൻജോയ്?
1: മഴക്കാലമാണ്, അപ്പോ എല്ലാ നമ്മളിപ്പോ ഹൈറേഞ്ചിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ചെല്ലുന്നിടത്തെല്ലാം വെള്ളച്ചാട്ടങ്ങളാണ്. അപ്പോ അതൊക്കെ എൻജോയ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ എക്സ്പീരിയൻസൊക്കെ പറയാം.
0: ഓക്കെ, അതിനോടൊപ്പം നിന്ന് സീറോ ടിക്കറ്റ് എടുത്തോ? നമ്മുടെ KSRTC ഓർഡിനറി ബസ്സുകളിൽ ഇന്ന്
1: പ്രിയദർശിനി
0: ഫ്രീ ബേർഡ്സ് ആണല്ലേ ഇന്ന്. നമ്മള് ഫ്രീ ബേർഡ്സ് ആയിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ യാത്ര ചെയ്യാണ് ഓർഡിനറി ബസ്സിൽ. അതിനുള്ള അവസരം കിട്ടിയായിരുന്നോ?
1: എനിക്ക് ഇതുവരെ KSRTC കേറാനുള്ള ഒരു ചാൻസ് കിട്ടിയില്ല. അതിനുള്ള
0: സ്വന്തമായി ഡ്രൈവ് ചെയ്ത് വരുന്ന ആൾക്ക് എന്തിനാണ് KSRTC അല്ലേ? അല്ല, എന്നാലും ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്.
1: നമ്മുടെ അങ്ങടേക്ക് ഒരു റൂറൽ ഏരിയ ആണ്, അങ്ങടേക്ക് KSRTC ഒന്നുമില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് KSRTC കയറി വരേണ്ട ചാൻസ് വരുന്നില്ല.
0: ഓക്കെ, എനിക്ക് ചാൻസ് കിട്ടുവാണെങ്കിൽ ഒന്ന് കയറി നോക്കണം എന്നുണ്ട്. നമുക്ക് ഇതുപോലെ സീറോ ടിക്കറ്റ്, ടിക്കറ്റ് എങ്ങനെയാണ്, ടിക്കറ്റിംഗ് എങ്ങനെ കിട്ടുന്നു, അത് നമുക്കൊരു അനുഭവമായിട്ട് നമുക്ക് വേണമെന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കാമല്ലോ.
1: പക്ഷെ രശ്മിയുടെ അഭിപ്രായം എന്താണിത്? സ്ത്രീകൾ ഇത് റിസർവ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത് വേണ്ടതാണെന്നാണോ, എന്താണ് രശ്മിയുടെ അഭിപ്രായം?
0: ഞാന് എല്ലാ സ്ത്രീകൾക്കും ഇത് കൊടുക്കണമോ വേണ്ടയോ എന്ന് എനിക്ക് പേഴ്സണൽ ആയിട്ടൊരു ചിന്തയുണ്ട്. കാരണം ഇത് ആവശ്യമില്ലാത്തവരും ഉണ്ടാവും. അപ്പം ടിക്കറ്റ് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ടിക്കറ്റ് എടുക്കാം, അതല്ല.
1: അതൊരു വലിയ ഓപ്ഷൻ, ആ ഒരു ഓപ്ഷൻ നമുക്ക് ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ ഓപ്റ്റ് ചെയ്യാവുന്ന അല്ലേ?
0: അല്ലെ, നമുക്ക് നമുക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യണം എന്ന് നമുക്ക് കൊടുക്കാം. പൈസ KSRTC നമ്മളൊരു സാമൂഹികമായിട്ടുള്ള ജീവി ആയതുകൊണ്ട് KSRTC പൈസ കൊടുത്ത് പോകാൻ ആഗ്രഹമുള്ളവർക്ക് പോവാം. അതല്ല, അത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് ദൂരെ നിന്നൊക്കെ വരുന്നു, അങ്ങനെയുള്ളവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് നമ്മള് ആഗ്രഹങ്ങൾ പറയാന്നുള്ളതല്ലേ ഉള്ളൂ.
1: നമ്മള് അത് പ്രിവിലേജുകളൊക്കെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യാം അല്ലേ?
0: അതെ, പ്രിവിലേജസ് നമുക്ക് തരുന്നു, അതൊരു നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാന്നുള്ളതാണ്. സെയിം ആണ് എൻ്റെയും ഒരു ചിന്താഗതി, അത് തന്നെയാണ്. അപ്പോ നമുക്ക് ഇത് കോൾസ് വരുന്നത് നമുക്ക് 0484242801 എന്നുള്ളതാണ് കോള്. കണക്ട് ചെയ്യാൻ എത്രയും പെട്ടെന്ന് ആൾക്കാർ വിളിക്കുക, വിളിച്ചാൽ ഞങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഇപ്പം ടെക്നിക്കൽ എററൊക്കെ മാറ്റിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. കേൾക്കാം 2 പാട്ടുകൾ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ.

0: വെൽക്കം ബാക്ക് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക്. അപ്പൊ നമ്മളോട് ഇന്ന് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ആരോ ലൈനിലുണ്ട്.
1: ഓക്കെ, നമുക്ക് സംസാരിച്ചാം.
0: ഹലോ.
2: ഹലോ,
0: നമസ്കാരം.
2: നമസ്കാരം.
0: ആരാ വിളിക്കണത്?
2: മാള.
0: എന്തോ?
2: പെയിന്റിംഗിന്റെ വർക്കാണ്.
0: പെയിന്റിംഗിന്റെ വർക്കാണ്. ഓക്കെ, ഇപ്പം ഇന്ന് എന്ത് ഷെയർ ചെയ്യാനാ ഓൺ ദ ഗോയിലേക്ക് വിളിച്ചത്?
1: ഓ, അപ്പൊ ദുബായില് 10 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി നാട്ടില്?
2: 4 വർഷമായി.
1: 4 വർഷമായി അല്ലേ. അവിടെയും പെയിന്റിംഗ് തന്നെയായിരുന്നോ?
2: പെയിന്റിംഗ് അവിടെയും പെയിന്റിംഗ് ആയിരുന്നു. നമ്മള് ഷെയ്ഖ് മുഹമ്മദ് ഇല്ലേ, ഷെയ്ഖ് മുഹമ്മദിന്റെ കമ്പനിയിലായിരുന്നു. അവിടെ പുലിയുണ്ട്, സിംഹുണ്ട്, ആമയുണ്ട്, മാനുണ്ട്, ആടുണ്ട്. അവരൊക്കെ വളർത്തേന്ന് അവിടെ.
0: ആണോ? ഓ, അപ്പൊ നമുക്ക് ഇവരെയൊക്കെ കാണാം.
2: അവരെ കാണാം.
0: ഈ ഒരു
2: പുലിയുടെ അരുതി കൂടെ പോയാൽ അതൊന്നും ചെയ്യില്ല, ചെറുപ്പത്തിലേ കൊണ്ടൊന്ന് വളർത്തണേ.
1: ഇത്
0: 10 വർഷം അവിടെ നിന്നിട്ട് നമുക്ക് പ്രയോജനം ആയിട്ട് തോന്നിയോ?
2: നമ്മള് ഷെയ്ഖിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യണം, നല്ല ശമ്പളം ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു.
0: ഓക്കെ, പിന്നെ എന്തു പറ്റി തിരിച്ചു പോകുന്നത്? ആ ഒരു സമയം നഷ്ടം.
2: മാന്യം മാന്യം.
0: ആ,
2: അപ്പൊ ശമ്പളം കുറഞ്ഞു. എഴുത്തുകാടൊക്കെ ഉണ്ടായിരുന്നു, എഴുത്തുകാടൊക്കെ അടയ്ക്കാൻ പറ്റാണ്ടായി. ഇപ്പൊ
0: പേര് ജോൺസൺ. അപ്പം വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടിലെ അമ്മയുണ്ട്, അച്ഛൻ മരിച്ചു. പിന്നെ ഭാര്യയുണ്ട്, രണ്ട് പെമ്മക്കളാണെങ്കിൽ. മുത്ത മോള് ലിസി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം, നൈറ്റായിട്ട്.
0: ഓക്കെ, നഴ്സിനൊക്കെ പുറത്ത് നല്ല സ്കോപ്പ് ആണല്ലോ.
2: അവള്
0: ജനറൽ നഴ്സിംഗ്. ആ,
2: അവള് പി എസ് സി നഴ്സ് ആണ്. അവള് യു കെയിൽ ഉണ്ട്.
0: യു കെയിൽ. ഓക്കെ. ആളിത് കേക്കുന്നുണ്ടോ?
2: ആള് കേക്കണില്ല.
0: കേക്കണില്ല. ഓക്കെ,
1: അപ്പോ നമ്മുടെ നാട്ടില് പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ഒരു ഫാമിലി നടത്തിക്കൊണ്ട് പോകാനുള്ള വരുമാനമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ?
2: കുഴപ്പമില്ല, അങ്ങനെ പോണെങ്കിൽ വയ്യ. കാല് മറിയപ്പ്, തരിപ്പ്, കൈ വിറവല് ഒക്കെ. പോക്ക് കുറവാണ് ഇപ്പൊ പണിക്ക്. ഇപ്പൊ പോണെന്തിനാ, മക്കളൊക്കെ എത്ര
0: ആയിട്ട്. നേഴ്സായിട്ടുള്ള മോളുണ്ട്. പിന്നെ നമുക്ക് ഇനി ആസ്വദിക്കുക ജീവിതം. കൊറേ നാള് അവിടെ കിടന്ന് കഷ്ടപ്പെട്ടതല്ലേ?
2: അതെ, മാറി. ഞാൻ 10-25 സെന്റ് സ്ഥലം മേടിച്ചു. അതന്ന് 15 സെന്റ് ഭൂമി കൊടുത്ത് ഒരു വീട്, 30 ലക്ഷം രൂപയുടെ വീട് കൊടുത്തു. മക്കൾക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു.

0: അപ്പോ നല്ല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. നമ്മൾ പുറത്തു പോയിട്ട് ഒരുപാട് നമ്മുടെ കേരളത്തിന് അല്ലേ കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട് അല്ലേ.
1: പോയിട്ട് വരുമ്പോ നമുക്കൊരു സന്തോഷമുണ്ട്. നാട്ടിൽ വരുമ്പോഴേ
0: ആ
1: അവിടെ ദുബായിൽ പോയിട്ട് വരുമ്പോഴേ
0: അതെ അവിടെ നിങ്ങൾ എങ്ങനെയാ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യാറുണ്ടോ?
1: അവിടെ മരുഭൂമിയിലൊക്കെ മറ്റേ ഒട്ടകം കുതിരയൊക്കെ ഉണ്ടായി. അപ്പൊ അതിന്റെ ട്രാക്ക് പെയിന്റ് അടിക്കണം. വെയിലത്തുള്ള പെയിന്റ് അടി, കാറ്റടി വരും, മണൽക്കാറ്റ് വരും, വെയില് ഇതൊക്കെ അങ്ങനെ നിന്നിട്ടാണ് പെയിന്റ് അടിക്കുന്നത്.
0: മണൽക്കാറ്റ് നമ്മള് സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ട്, നമുക്ക് അല്ലാതെ അറിയില്ല. അവിടെ ഷെയ്ഖിന്റെ ആ ഒരു സ്ഥലത്തുനിന്ന് പുറത്ത് പെയിന്റ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ടോ? അപ്പൊ ഒത്തിരി സന്തോഷം, സന്തോഷം സംസാരിക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. വിളിക്കാറുണ്ട് അല്ലേ. ആ മക്കളുടെ പേര് പറഞ്ഞില്ലല്ലോ.
1: മൂത്തവളുടെ പേര് ഗ്രീറ്റി.
0: ഗ്രീറ്റി
1: ആൻസി.
0: ഓക്കെ, ആൻസി ആണ് യു കെയിൽ ഉള്ളത്.
1: അതെ അതെ.
0: ഓക്കെ,
1: ഭാര്യയുടെ പേര് ലിസി.
0: ലിസി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും.
2: അപ്പൊ ആൻസി ഹാപ്പി ആണോ? എങ്ങനെയുണ്ട് യു കെയിൽ ആൻസിക്ക് ജോലിയൊക്കെ എങ്ങനെയുണ്ട്? ഓ, നൈറ്റ് ആണല്ലേ.
0: അമ്മയുടെ പേര് ത്രേസ്യാമ. ഓക്കെ, അപ്പൊ എല്ലാ ഏതെങ്കിലും പാട്ട് ചോദിക്കാനുണ്ടോ ഞങ്ങളോട്?
1: ഒത്തിരി
0: പഴയ പാട്ടല്ലേ അത്?
1: അത് വെക്കാൻ പറ്റില്ലേ?
0: ഇത് ഓൺ ദ ഗോ എന്ന് പറയുന്ന ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. കുറച്ചുകൂടെ ഒക്കെ മുമ്പോട്ടുള്ള പാട്ടുകൾ ഏതെങ്കിലും ഇഷ്ടമുള്ളതുണ്ടോ? ഓക്കെ, അത് വെക്കാട്ടോ, അടുത്തൊരു പാട്ടിന് ശേഷം.
2: അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം. വീട്ടിലെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞതിലും ആൻസി ഒക്കെ യു കെയിൽ പോയിട്ട് സന്തോഷമായിട്ടിരിക്കുന്ന അറിഞ്ഞതിലൊക്കെ വളരെ സന്തോഷം.
0: എല്ലാവരോടും അന്വേഷണം അറിയിക്കും റെയിൻബോയുടെ. അമ്മയോടും പിന്നെ വൈഫ് ലിസിയോടും എല്ലാവരോടും. ഓക്കെ, അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കും കേട്ടോ. എന്റെ പേര് രശ്മി.
2: ഞാൻ സ്മിത.
0: രണ്ടുപേരുണ്ട്, രശ്മിയും സ്മിതയും രണ്ടുപേരുണ്ട് ഇന്ന് ഓൺ ദ ഗോയില്. ഓക്കെ,
2: താങ്ക് യു, താങ്ക് യു.
0: ഒത്തിരി സന്തോഷം കേട്ടോ സംസാരിക്കാനും സാധിച്ചതില്. അപ്പൊ നമ്മളോടിപ്പോ മാളേന്ന് ജോൺസൺ ആണ് സംസാരിച്ചത്. 10 വർഷം പ്രവാസ ജീവിതം കണ്ടിന്യൂ ചെയ്ത ഒരാളാണ് അല്ലെ.
2: അതെ,
0: അത് കഴിഞ്ഞിട്ട് ആള് നിർത്തിപ്പോന്ന ആവശ്യകതകളൊക്കെ കാരണം നിർത്തിപ്പോന്നതാണ്.
2: നമുക്ക് നമ്മളുടെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ പറ്റിയല്ലേ.
0: അതെ,
2: അവിടെ
0: ഇതുപോലെ ശ്രോതാക്കൾക്ക് ഓരോരുത്തർക്കും വിളിക്കാം, ഇതുപോലെ പ്രവാസികളുടെ കാര്യങ്ങൾ പറയാനും. ഇതുപോലെ ഒരു കുടുംബത്തിൽ പ്രവാസി ഇല്ലാത്ത ആരും ഉണ്ടാവില്ല, എല്ലാ കുടുംബങ്ങളിലും ഒരു പ്രവാസിയെങ്കിലും ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വിഷസ് പറയാം. കേട്ടോണ്ടിരിക്കൂ
2: ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 ഡ്രൈ ടൈം മ്യൂസിക്.
0: ആ, നമുക്ക് അടുത്ത കോള് വന്നിട്ടുണ്ട്, കേൾക്കാലേ. ഹലോ,
3: ഹലോ,
0: നമസ്കാരം.
3: നമസ്കാരം,
2: ആരാണ് വിളിക്കുന്നത്?
3: ഞാൻ
0: ജിഷയാണ്, ജിഷ ജോൺസൺ. ഓക്കെ, നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
2: എന്തോ ജിഷയുടെ ആരാണ് പ്രവാസി ആയിട്ടുള്ളത്?
3: എന്റെ രണ്ടാങ്ങളമാരും പുറത്തുണ്ട് ഇപ്പോ.
2: എവിടെയാണ് സ്ഥലം? എവിടെയാ?
3: അവര് ഒരാള് ഒമാനിലും ഒരാള് ദുബായിലും.
0: ഒമാനിലും ദുബായിലും. ഓക്കെ, ഇപ്പൊ രണ്ടുപേരും സന്തോഷമായിട്ട് ഇരിക്കുന്നോ? ഇങ്ങോട്ടൊക്കെ വരാൻ പറ്റിയോ?
3: കുഴപ്പമൊന്നുമില്ല, അവര് ഇല്ല, ഇപ്പൊ യുദ്ധം തുടങ്ങിട്ട് വന്നിട്ടില്ല. അതിന് മുന്നേ ഈസ്റ്ററിന് ഒരാള് വന്നിട്ട് പോയ ഒരാള് ഇപ്പൊ ജൂണിലേക്ക് ലീവ് നോക്കിയിട്ട് കിട്ടിയില്ല എന്നാ പറഞ്ഞത്. അറിയില്ല ഇനി എപ്പോഴാ ആവണേന്നറിയില്ല.
0: അല്ലെങ്കിൽ ഓണത്തിന് ഓഗസ്റ്റിലേക്ക് വരാം.
3: എന്തോ
0: ഓഗസ്റ്റിലേക്ക് വരാലോ, ജൂൺ കിട്ടിയില്ലെങ്കിൽ വിഷമിക്കണ്ട.
3: നോക്കണുണ്ടോ എങ്ങനെയാന്നറിയില്ല.
0: ഓക്കെ.

0: അവര് മാറി നിന്നിട്ട് ഇടയ്ക്കൊക്കെ വരുമ്പോഴുള്ള സന്തോഷം ഭയങ്കരല്ലേ.
1: അതെ, സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് എന്റെ നാലാംകുളം വരും വർത്തായിരുന്നു. അവരിപ്പൊ രണ്ടുപേരും ഇവിടെ സെറ്റിൽഡ് ആയി, ഇപ്പൊ നാട്ടിൽ തന്നെയായി. ബാക്കി രണ്ടുപേരെ ഇനി ഉള്ള അവിടെ. അപ്പച്ചനും ഞങ്ങള് കുഞ്ഞായിരുന്നു, അപ്പച്ചനും പുറത്ത് തന്നെയായിരുന്നേ. അപ്പൊ ചെറുപ്പം തൊട്ടേ ഇത് കാണണതും അമ്മച്ചെല്ലാം കാണണതാണ് അനുഭവിച്ചിട്ടുണ്ട്. സന്തോഷവും സങ്കടവും എല്ലാം അനുഭവിച്ചിട്ടുണ്ട്.
2: ഒരു പ്രവാസ കുടുംബമാണല്ലേ നിങ്ങളല്ലേ, മൊത്തം എല്ലാവരും ഇവിടെ ആയിരുന്നു.
1: ഇപ്പൊ ഇല്ല, ഇവിടെ ഇല്ല. ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ അങ്ങനെ ഇല്ല കേട്ടോ. സിസ്റ്ററിൽ ഇവിടെ മോൻ മാത്രേ ഉള്ളൂ, മോള് മാത്രേ ഉള്ളൂ പുറത്ത്. മോനിപ്പോ പോവാൻ ഒരു വിസ വന്നിട്ടില്ല, എങ്കിലും ജോബ് ലെറ്റർ ഒക്കെ അയച്ചെല്ലാം ആയിട്ടുണ്ട്.
2: അതെവിടെയാണ് മോൻ?
1: അവൻ ഇവിടെ സൗദിയിലേക്കാണ് പോവാൻ.
2: സൗദിയിലേക്ക്
1: അയാള് ഇപ്പോ എം എസ് സിക്ക് പുറത്തേക്ക് പോണം പറഞ്ഞ് നിക്കണ. എങ്ങനെയാവെന്നറിയില്ല.
0: ജിഷയ്ക്ക് പുറത്തു പോവാൻ പറ്റിയിട്ടുണ്ടോ?
1: അയ്യോ, ഞാൻ പോയിട്ട് ഞാൻ ഈ കേരളത്തിൽ പുറത്തുപോയ വേളാങ്കണ്ണിക്ക്
0: അത്രേ ഉള്ളൂ. ഓക്കെ, ബന്ധുക്കളും എല്ലാവരും പുറത്താണ്, പക്ഷെ പോവാൻ പറ്റിയിട്ടില്ല അല്ലേ?
1: ഏയ്, ഞങ്ങൾ എന്ന് വെച്ചാ അവര് അങ്ങനെ പോകാൻ പറ്റിയ അത്രക്ക് വലിയ ജോലിക്കാരെന്നല്ല, സാധാരണക്കാരാ ഞങ്ങൾ.
0: അല്ല, ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ പോവാൻ?
1: ഇല്ല ഇല്ല
0: ഇല്ല,
1: എനിക്ക് എന്റെ നാട് എന്റെ വീട്.
0: അതെ, കേരളമാണ് ഇഷ്ടം അല്ലേ?
1: അതെ അതെ, ഞാൻ എപ്പോഴും അത് പറയുന്ന ആളുമാണ്. എനിക്ക് എപ്പോഴും പുഴയ നാടും.
0: ഓക്കെ, അപ്പം ഒത്തിരി സന്തോഷം കേട്ടോ വിളിക്കാൻ സാധിച്ചതില്.

0: പറ്റിയോ, അത്രയ്ക്ക് വലിയ ജോലിക്കാരൊന്നല്ല, സാധാരണക്കാരാ
1: ഞങ്ങളൊക്കെ. അല്ല, ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ പോവാൻ?
0: ഇല്ലില്ല
1: ഇല്ല,
0: എനിക്ക് എന്റെ നാട് എന്റെ വീട്.
1: അതെ, കേരളമാണ് ഇഷ്ടം അല്ലേ?
0: അതെ അതെ, ഞാൻ എപ്പോഴും അത് പറയുന്ന ആളുമാണ്. എനിക്ക് എപ്പോഴും പുഴയ നാടും.
1: ഓക്കെ, അപ്പം ഒത്തിരി സന്തോഷോട്ടോ വിളിക്കാൻ സാധിച്ചേല്.
2: അപ്പോ എല്ലാവരെയും, വിദേശത്തുള്ളവരെയും നാട്ടിലുള്ളവരെയും എല്ലാം.
0: ഞാനത് അപ്പൊ പറഞ്ഞത്, ഇപ്പൊ നിങ്ങൾ പറയില്ലേ, ലൈവില് പറയില്ലേ, അപ്പൊ ഇത് കണക്ട് ചെയ്യണില്ലല്ലോ. കണക്ട് ചെയ്യണ്ട, ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ വാട്സാപ്പിൽ എഴുതുമായിരുന്നേ. അപ്പൊ അത് സമയം കൊറേ എഴുതി വന്നപ്പോഴേക്കും ഈ മതിയായതാണ് വിളിച്ചത്.
1: അതുകൊണ്ട് ശബ്ദം കേൾക്കാൻ പറ്റിയില്ലേ.
2: നാട്ടിലുള്ള ബദസ് ആരൊക്കെയാണ്, പേര് പറയൂ.
0: എന്തോ
2: നാട്ടിലുള്ള ബദസിന്റെ പേര് പറയൂ.
0: നാട്ടിലുള്ളത് ജോബും ജോഷിയും.
2: നാ വിദേശത്ത്?
0: വിദേശത്തുള്ള ജോഫിയും ജോസഫും.
2: നിങ്ങൾ നാല് ബ്രദേഴ്സ് ആണോ ഉള്ളത്?
0: ആ, നാല് ബ്രദേഴ്സ്. പിന്നെ എന്റെ സിസ്റ്ററിന്റെ മോള് അനു, അതിന്റെ ഹസ്ബൻഡ് ജോർജ്, അവര് യുകെയിലാണ്. പക്ഷേ അവള് ഇപ്പൊ പ്രഗ്നന്റ് ആണ്, ഇപ്പൊ ജൂലൈയില് ഡെലിവറി ഡേറ്റും ആണ്. അപ്പൊ അവള് അവിടെ ഭയങ്കര വിഷമം പോരാ, അവന് പി ആറിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഡെലിവറി കഴിഞ്ഞിട്ടേ പോരാൻ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും വിളിച്ച് കരച്ചിട്ടാണ്, പേടിയാണ് ആൾക്കെ, ആരില്ലല്ലേ ഇപ്പൊ കൂടെ. അപ്പൊ ഇവിടെ വന്ന് ഡെലിവറി കഴിഞ്ഞിട്ട് പോകുമ്പോ പെങ്ങളെ കൊണ്ടുപോകാന്നുള്ള ഇതിലാണ് നിക്കണത്. അപ്പൊ അങ്ങനെ നമ്മളെല്ലാം എങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോ കൊറേ കാര്യങ്ങളില്ലേ. പിന്നെയാണെങ്കിൽ ഞാനിപ്പോ ഏറ്റവും അത്യാവശ്യമായിട്ട് പറയാന്ന് വെച്ചാൽ, ആരും പറഞ്ഞ് ഞാൻ കേട്ടില്ല, അതാണ് ഞാനത് പറയാന്നും കൂടെ ഓർത്തിട്ട് വിളിച്ചത്. ഇപ്പൊ നമ്മള് പ്രവാസികളുടെ പുറമേ നോക്കുമ്പോ എല്ലാം ഹാപ്പി ആയിട്ടൊക്കെ തോന്നും. പക്ഷെ ഇപ്പൊ ഞാൻ പറയട്ടെ, എന്റെ അപ്പച്ചനും അമ്മച്ചാണെങ്കിലും മരിച്ചത് എന്റെ ആങ്ങളമാര് പുറത്തായിരിക്കുമ്പോഴാ. അപ്പൊ ആ സമയത്ത് നമുക്ക് അവർക്ക് അറിയായിരുന്നു ക്യാൻസർ ആയിരുന്നു, രണ്ടുപേർക്കും ക്യാൻസർ ആയിരുന്നു. അപ്പൊ അപ്പച്ചൻ മരിച്ച, അമ്മച്ചാണ് ആദ്യം പോയത്. അപ്പൊ അവർക്ക് വന്ന് കാണാൻ പറ്റി, അമ്മച്ച മരിക്കും, ഒരാൾക്ക് വന്ന് കാണാൻ പറ്റി, ബാക്കി ജോഫിക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ അവൻ വന്നപ്പോഴേക്കും അമ്മച്ച് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കത് അറിയണ ഒരു സമയമില്ലേ, നമ്മള് അസുഖമാണെങ്കിലും അമ്മച്ചിന് ഒന്ന് കാണാൻ പറ്റാഞ്ഞ ആ സങ്കടം. പിന്നെയാണെങ്കിൽ ഇത് അസുഖമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞ് ആള് പോകും എന്നറിഞ്ഞു കഴിയുമ്പോ അത്രയും ദിവസം അവരവിടെ ഒറ്റയ്ക്കല്ലേ, അവരവിടെ അനുഭവിക്കണ ആ സങ്കടം, നമുക്ക് ചുറ്റും ആളുകളില്ലേ, അവരവിടെ അനുഭവിക്കണ സങ്കടങ്ങള്, അതൊക്കെ നമ്മളത് പറയുമ്പോ, ഇപ്പൊ അമ്മച്ചി പോയി എന്ന് പറയുമ്പോ അതൊക്കെ അവർക്ക് മാത്രം, നമുക്ക് ഒരാൾക്കും അത് ചിന്തിക്കാൻ പറ്റില്ല. കാരണം അത് അനുഭവിക്കണവർക്കല്ലേ ആ സങ്കടം മനസ്സിലാവുള്ളൂ. അങ്ങനെ കൊറേ കാര്യങ്ങളില്ലേ അവരുടെ ജീവിതത്തില്.
1: അതെ, കാണുന്നവർക്കൊക്കെ ഒരു അലങ്കാരമായിരിക്കും പ്രവാസം. പക്ഷെ
0: സാമ്പത്തികം കൊണ്ട് മെച്ചമാണ്, സത്യമാണ്. പക്ഷെ ഉള്ളിലറിയാത്ത കൊറേ സങ്കടങ്ങൾ അവര് ചമക്കുന്നുണ്ടാവും നമുക്ക്. ഇപ്പൊ അത് മാത്രമാണ് ഒരു ചെറുക്കൻ, ഇപ്പൊ എന്റെ മോനിപ്പോ പോയി കഴിഞ്ഞാല് അവൻ ഇനി വന്ന് കല്യാണം കഴിച്ചതിന് ചിലപ്പോ പെൺകുട്ടീനെ കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ ഇഷ്ടം അവരെ പേരില്ലേ. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാ, അവർക്കിടെ നല്ലൊരു കാലം ഇല്ലേ. എല്ലാം എന്ത് മാത്രല്ല, ശരിക്കും പിന്നെ പ്രവാസികൾ ഒരുപാട് സഹിച്ചിട്ടാണ്. എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടം, ബഹുമാനമാണ് അവരോട്. ഞാൻ അതുകൊണ്ട് ഈ വിഷയം കേട്ടപ്പോ അതൊക്കെ ഒന്ന് പറഞ്ഞിട്ടു, എന്റെ കാര്യമായിട്ടല്ല എങ്കിലും ഒന്ന് നിങ്ങൾ പറയുന്നു
2: കേട്ടോ. അവരുടെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ നമ്മളെ എല്ലാവരെയും നന്നായി ജീവിക്കാൻ സാധിക്കാവുന്ന രീതിയിൽ അവർക്ക്, നമുക്കും അത് ബെനിഫിഷ്യൽ ആയിട്ടുണ്ട്, എല്ലാ ആളുകൾക്കും, കേരളത്തിലെ എല്ലാ ആളുകൾക്കും.
0: മാത്രമല്ല അവരുടെ സങ്കടങ്ങളും എല്ലാം അവരനുഭവിക്കുന്നതും ഒക്കെ ഒന്ന് പരാമർശിച്ചു പോയാലും സന്തോഷം.
1: അതെ, സ്വയം ജീവിക്കാൻ മറന്നവരാണ് അവര്. അവര് എപ്പോഴും അവരെ ഒരു നുണയാണ് അവരെ പ്രേരിപ്പിക്കുന്നത്, അവിടെ സുഖമാണോ എല്ലാവർക്കും അല്ലെ, അതല്ലേ അവരുടെ എപ്പോഴും ആദ്യത്തെ ചോദ്യം.
0: അതെ,
1: അപ്പോ ഈ അവരെ എന്തായാലും നമ്മള് ഒരു നേരമെങ്കിലും എല്ലാവരും ഓർക്കണം. പ്രവാസികള്, പുറത്തുള്ളവര്, നമ്മള് ജീവിതത്തില് അവരെന്തുമാത്രം കഷ്ടപ്പാടുകളും എന്തുമാത്രം സഹനങ്ങളും ചെയ്തിട്ടാണ് അവർ ഈ പണവും ഇതെല്ലാം അയക്കുന്നത് അല്ലേ. അപ്പോ അത് ഓർക്കാൻ, സ്വയം ജീവിക്കാൻ മറന്ന അവരെ നമ്മൾ എന്തായാലും ഓർക്കണം.
0: നമ്മള് ഗദ്ദാമിയും അറബിക്കഥയൊക്കെ കാണുമ്പോഴാണെങ്കിൽ നമുക്ക് കുറച്ച് നമുക്കൊക്കെ മനസ്സിലാവും അവരവിടെ അത്രയ്ക്ക് സുന്ദരായിട്ടല്ല. അവര് കൊറേ സഹിച്ചും, ഇപ്പൊ എന്റെ അവൻ പറയും, ജോഫിയൊക്കെ വരുമ്പോ പറയും, ജിഷേച്ചി ഇങ്ങനെ ഞാൻ ചോദിക്കുക, ഞാൻ ഇപ്പൊ അമ്മയ്ക്കുള്ള സ്ഥാനത്ത് ഞാനല്ലേ ഉള്ളു, അപ്പൊ ഞാനിങ്ങനെ ചോദിക്കും, മോന് നീ എവിടെ സുഖമായിട്ടൊക്കെ തന്നെയാണ്, അല്ല അപ്പൊ ഒരു കുഴപ്പമില്ല ജിഷേച്ചി, എല്ലാം കൊണ്ട് എനിക്ക് സുഖമാണ് എന്നൊക്കെ പറയും. പക്ഷെ എന്നിട്ട് തന്നെ അവൻ വേറുള്ളവരുടെ കാര്യങ്ങളൊക്കെ പറയും. എനിക്കറിയാം ഇവന്റെ റൂമിൽ അങ്ങനെ അധികം പേരില്ല, പക്ഷെ എല്ലാവരുടെ റൂമിലൊക്കെ കുറെ പേര്

0: മനസ്സിലായി. സാരമില്ല, നമ്മളെന്തായാലും ഇന്ന് അങ്ങനെ ഒരു ദിവസത്തിൽ ഓർത്ത് ഇതൊക്കെ സംസാരിക്കാൻ സാധിച്ചാല് അല്ലേ നമ്മളൊരു സന്തോഷം കൊള്ളുക.
1: അതെ
0: ശരി. അപ്പോ അടുത്ത രണ്ട് പാട്ടുകൾക്ക് ശേഷം
1: എല്ലാരെയും അന്വേഷണം പറയാ.
0: ഏതാ ഏത് സിനിമയിലെ പാട്ടാണ് ചോദിച്ചത്?
2: പാട്ട് ഞാനൊന്നും ചോദിച്ചില്ല, വെക്കുന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ ഇപ്പൊ ഞാൻ പെട്ടെന്ന്.
0: ആ വേണ്ട, നമുക്ക് ഗദ്ദാമയിലെ പാട്ട് വെക്കാം.
2: ആ ശരി,
0: ഓക്കെ.
3: ശരി. 107.5 FM Rainbow.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: Musically yours, this is FM Rainbow 107.5.
3: Your favorite music station.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഓ ടി ജി ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്കാണ് പ്രിയ ശ്രോതാക്കൾ ട്യൂൺ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം സ്മിതയും
1: രശ്മി കൃഷ്ണപിള്ളയും ഉണ്ട്.
0: രശ്മി മാത്രം മതി. അപ്പൊ നമ്മൾ രണ്ടുപേരാണ് ഉള്ളത്. ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫാമിലി റെമിറ്റൻസ് ഡേ ആണ്. ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലി റെമിറ്റൻസ് ആൻഡ് പിന്നെ വെള്ളച്ചാട്ടങ്ങളെയൊക്കെ ഓർമ്മിക്കാനായിട്ട് ഇന്റർനാഷണൽ ഡേ ഓഫ് വാട്ടർഫോളും കൂടെയാണ്. അപ്പൊ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കോൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളതിൽ ഒരു ജോൺസൺ ചേട്ടൻ ചോദിച്ച പാട്ട് അടുത്തത് വരുന്നുണ്ട്, സന്ധ്യയെ കണ്ണീരിതന്തെ എന്നുള്ള സന്ധ്യ എന്നുള്ള പാട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പിൽ കുറേ മെസ്സേജസ് വന്നിട്ടുണ്ട്, അതിൽ കുറേ പേരും പാട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിൽ എൻ്റെ ആൻറ്റി യു എസ് എയിലാണ്, ജീനയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻറ്റിക്ക് വേണ്ടിയിട്ടൊരു പാട്ട് ഇടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മാട്ടുപ്പെട്ടി കോവിലിലെ എന്ന് പറഞ്ഞ സോങ്ങാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സോങ്സാണ് വരുന്നത് ബാക്ക് ടു ബാക്ക്. ഒപ്പം ഗെയിംസിലേക്ക് നമുക്ക് കടക്കാം അല്ലേ?
1: അതെ.
0: സ്മിത ഒന്നും മിണ്ടാണ്ടിരിക്കണം, എന്താണെന്നറിയാവോ? ഗെയിം എന്താണെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗെയിം കൊടുക്കണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു പ്ലാനിംഗ് ഒക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇത് ചെയ്യാം. എന്താണ് ചെയ്യാൻ പോകുന്നത്? കുറേ സിനിമകൾ അങ്ങോട്ട് പേര് പറയാം. അതിലെ പ്രവാസി സിനിമകൾ ഏത്? ഇന്ന് കാരണം ഇന്ന് പ്രവാസികളെ ഓർക്കുന്ന ദിവസമായതുകൊണ്ട് അതാണ്. ഞാൻ ആദ്യം സ്മിതയ്ക്ക് കുറച്ച് ടാസ്ക് കൊടുക്കട്ടെ. അപ്പോൾ സ്മിത പറയുമെങ്കിൽ നമുക്ക് ആ ഒരു
1: രശ്മി എനിക്ക് ടാസ്ക് വരാനുള്ള ദേശമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് പാട്ടിന് ശേഷം നാ നമ്മൾക്ക്
0: അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് വരുന്നത്.
1: നിങ്ങൾക്കുള്ള ടാസ്ക്
0: ജോൺസൺ, ജോൺസൺ ചേട്ടൻ ചോദിച്ച പാട്ടും അതുപോലെ തന്നെ മാട്ടുപ്പെട്ടി കോവിലിലെ എന്ന ഗാനം.
1: അത് ജീന അല്ലേ? ജീനക്ക് വേണ്ടിയിട്ട്.

0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്കാണ് ശ്രോതാക്കൾ ട്യൂൺ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 58 മിനിറ്റും 29 സെക്കൻഡും. ഇന്ന് ഓൺ ദ ഗോയിൽ ആരൊക്കെയാണ്?
1: രശ്മി, ഞാൻ വി അസ്മിത. അപ്പോ
0: ഗെയിമിന്റെ ഇതാ ഒരു സ്ട്രാറ്റജി സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. ആൾക്കാരൊക്കെ ചോദിച്ചു ഇന്ന് ഗെയിം ഇല്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങി. ഓക്കെ,
1: ഗെയിം ഇല്ലാതെ എന്ത് ഡ്രൈവ് ടൈം മ്യൂസിക് അല്ലേ?
0: ഗെയിം ഇല്ലാതെ ഡ്രൈവ് ടൈം മ്യൂസിക് ഇല്ല. ഞങ്ങൾ ഇത്തിരി ക്യാരീഡ് ഫോർവേഡ് ആയിപ്പോയി ആ ഒരു പ്രവാസികളുടെ ഇതൊക്കെ വെച്ചിട്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് പ്രവാസികളെ വെച്ചിട്ട് തന്നെയുള്ള ഒരു ഗെയിമിലേക്ക് നമുക്ക് പോകാമെന്ന്.
1: അതെ,
0: അപ്പൊ നമ്മൾ ഗെയിം പ്ലാൻ ഒക്കെ ആയിട്ട് ഇത്രയും നേരം ആലോചിച്ച് സിനിമകളുടെ പേര് പറഞ്ഞ് അതിൽ നിന്ന് സിനിമകളൊക്കെ വെച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞപ്പോ ഞാനൊരു ഐഡിയ കൊണ്ടുവന്നു.
1: രശ്മിയുടെ ഐഡിയ ആണ്,
0: എന്റെ ഐഡിയ ആണ്. അപ്പൊ ശ്രോതാക്കള് 0484-242-8101 എന്ന നമ്പറിലേക്കാണ് ഉത്തരങ്ങൾ വിളിച്ചു പറയേണ്ടത്. ചോദ്യം ഇതാ,
1: മോഹൻലാൽ നമുക്കറിയാലേ, മോഹൻലാൽ അഭിനയിച്ച് ഒരു ബസ് ഓണറായിട്ട് അദ്ദേഹത്തിന് കുറെ കാലം ഗൾഫിൽ കടന്ന് കഷ്ടപ്പെട്ട് തിരിച്ചു വന്നു.
0: ഗൾഫ് റിട്ടേൺഡ് മലയാളിയാണ്, അതിനകത്ത് അതും 7 വർഷമൊക്കെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം കൊണ്ട് തിരിച്ചു വരുന്നു കേരളത്തിലേക്ക്. എന്നിട്ട് ഒരു ബസ് ആകുന്നു.
1: പിന്നീട് അദ്ദേഹം കുറെ സ്ട്രഗിൾസിലൂടെ പോകുന്നതാണ്
0: സിനിമത്തിന്റെ പ്രമേയം.
1: അപ്പൊ ആ സിനിമ ഏതാണെന്നാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. പിന്നൊന്ന്, ഇതിൽ ആരാണ് ഇതിന്റെ സംവിധായകൻ എന്നാണ്. അപ്പൊ വിളിച്ചോളൂ, വിളിക്കേണ്ട നമ്പർ 0484-242-8101.
0: എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ, 7 മണി ആയിട്ടുണ്ട്. 8 മണി വരെയാണ് നമ്മളുടെ ഓൾ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ ഗെയിം ടൈം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അപ്പോ ഉത്തരങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഒരു കോളർ ലൈനിലുണ്ട്. ആരെയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് നോക്കാം.

0: നമസ്കാരം.
1: ആരാണ്?
0: പ്രസാദ്. ഓക്കെ, ഗെയിം കേട്ടോ? ഇന്ന് ഫാമിലി റെമിറ്റൻസ്, ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലി റെമിറ്റൻസ്, അതായത് പ്രവാസികളുടെ പണത്തെയും അവരുടെ സഹനത്തെയും ഓർക്കുന്ന ദിവസമാണ്. ഓക്കെ, അപ്പം ഇതുപോലെ ഏതെങ്കിലും പ്രവാസി ഉണ്ടോ? എവിടെയാണ് പഠിക്കാൻ പോയിരിക്കുന്നത്? ജർമ്മനിയിൽ നഴ്സിംഗിന് പോയിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ഞങ്ങൾ ചോദിച്ച ചോദ്യം റിപ്പീറ്റ് ചെയ്യണോ? എന്താണ് ഉത്തരം? വരവേൽപ്പ്. കറക്റ്റ്. ആരാണ് ഇനി അതിന്റെ ഡയറക്ടർ? ഓ, കറക്റ്റ്. ആ സിനിമ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്?
2: അതെ, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ, വേറൊന്നിലേക്ക് ചാനൽ മാറ്റാൻ തോന്നില്ലാത്ത ഒരു സിനിമയാണ് അല്ലേ?
0: ഓക്കെ, എങ്ങനെയാണ് അതിലെ സ്ട്രൈക്കും അതിന്റെ അകത്തെ സ്റ്റാഫിന്റെ ഒക്കെ ഒരു എങ്ങനെ അവർ പെരുമാറുന്നു എന്നൊക്കെ നമുക്ക്? അതെ അതെ, നിറച്ച് ഡാർക്ക് കോമഡിയാണ് അതിനകത്ത്. ഓക്കെ, അപ്പോ ഒത്തിരി സന്തോഷം സംസാരിച്ചത്.
2: മോൻ ജർമ്മനിയില് പോയിട്ട് എത്ര നാളായി? ഇപ്പോ
0: പേരെന്താണ്?
1: ഹരിപ്രസാദ്.
0: ഹരിപ്രസാദ്,
2: എന്ത് പഠിക്കാനാ പോയിരിക്കണേ? ജോലിയൊക്കെ ആയി പോയോ? ജോലിയൊക്കെ ആയി തുടങ്ങി ഓടിച്ചിട്ട്?
0: ഹലോ.
2: ആ, ഡിസ്റ്റർബൻസ് ഉണ്ട് കോളില്. അപ്പം മൂന്ന് വർഷമാണ് പഠനം അല്ലേ? അത് കഴിയുമ്പോഴത്തേക്ക് ജോലി ആവുള്ളൂ. ഓക്കെ, ഹാപ്പി അല്ലേ ആള്?
0: ഓക്കെ, ഇത്തിരി അകന്നു പോയ പോലെ തോന്നുന്നു ഫോണിന്റെ അടുത്തുനിന്ന്.
1: ഇല്ല,
0: ഓ, ഡ്രൈവിലാണ്.
2: ഓക്കെ,
0: എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? പിറവത്തുനിന്ന് പെരുമ്പാവൂർ. വഴിയിൽ ബ്ലോക്ക് ഉണ്ടോ?
2: ഇന്ന് മഴയില്ലാത്ത കാരണം ബ്ലോക്ക് ഒക്കെ കുറവുണ്ടാവും അല്ലേ?
0: ഓക്കെ, അപ്പം ശരിയായ ഉത്തരം പറഞ്ഞതുകൊണ്ട് ഏതെങ്കിലും പാട്ട് വേണോ? ഹലോ.
2: അപ്പൊ കോള് കട്ടായിരിക്കുകയാണ്. അപ്പോ നമുക്ക് കാലടി എന്ന് വിളിച്ച്
0: പ്രസാദിന്
2: വേണ്ടിയിട്ട് നമുക്ക്,
0: ഹരിപ്രസാദിനും പ്രസാദിനും വേണ്ടിയിട്ട് ആ പാട്ട് കൊടുക്കാം. ഇഷ്ടമുള്ള പാട്ട് ചോദിച്ചിട്ട് നമ്മളോട് പറഞ്ഞോ? ഇല്ലല്ലോ,
2: കോള് കട്ടായി.
0: നമുക്ക് വേറൊരു പാട്ട് കൊടുക്കാം. ഇതുപോലെ ശ്രോതാക്കൾക്ക് ഓരോരുത്തർക്കും വിളിക്കാം, ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഗെയിമിന്റെ മൂഡാണിപ്പം അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, പ്രവാസിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
2: വിളിക്കേണ്ട നമ്പർ 0484 2428 101.
0: അതെ,

0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്കാണ് ശ്രോതാക്കൾ ട്യൂൺ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഓൺ ദ ഗോ
1: ഡ്രൈവ് ടൈം മ്യൂസിക്
0: ഒ ടി ജി അല്ലേ. അപ്പം ഒ ടി ജിയിൽ ഒരാൾ ലൈനിലുണ്ട്, നമുക്കൊന്ന് കേട്ട് നോക്കാം ആരാന്ന്. ഹലോ,
2: ഹലോ,
0: നമസ്കാരം.
1: ഇതാരാണ് വിളിക്കണേ?
2: എന്റെ പേര് ശ്രീഹരി.
1: ശ്രീഹരി എവിടുന്ന?
2: അങ്കമാലി.
1: അങ്കമാലി
0: അങ്കമാലിയിൽ എന്തുണ്ട് വിശേഷം?
1: എവിടെയാണ് സ്ഥലം? അല്ല, എവിടെയാണ് വർക്ക് ചെയ്തോണ്ടിരിക്കണ? അങ്കമാലി തന്നെയാ?
2: അങ്കമാലി തന്നെയാണ്, ഒരു ഹാഫ് ആൻ അവർ ഡിസ്റ്റൻസ് ഉള്ളു.
1: അപ്പോ നമ്മളിന്ന് ഇന്ന് ഇന്റർനാഷണൽ ഫാമിലി റെമിറ്റൻസ് ഡേ ആണ്. അപ്പോ നമ്മള്
0: പ്രവാസികളെയൊക്കെ ഒന്ന് ആലോചിക്കുന്നു, അവരെ കുറിച്ചൊക്കെ ഒന്ന് സ്മരണ വരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ഗെയിമാണ് ഇന്ന്. കേൾക്കുന്നുണ്ടായിരുന്നോ? കേൾക്കുന്നുണ്ടായിരുന്നു. ഓക്കെ,
1: ആരെങ്കിലും ഉണ്ടോ
0: കൂടെ? ആരെങ്കിലും ഉണ്ടോ?
2: ഒറ്റയ്ക്കാണ്.
0: ഓക്കെ,
1: പ്രവാസികൾ ആരെങ്കിലും ഉണ്ടോ ഫാമിലിയില്?
2: ഇമ്മീഡിയറ്റ് ഫാമിലി ഇല്ല, കസിൻസ് ഒക്കെ ഉണ്ട്.
1: എല്ലാവരും ഹാപ്പി ആണോ?
2: അതെ അതെ, ഹാപ്പി ആണ്.
0: ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്. ജേക്കബ് സക്രിയ എന്ന് പറയുന്ന ഒരു ബിസിനസ്മാൻ, 4 കുട്ടികളുണ്ട് ആൾക്ക്. ആള് ദുബായിൽ സെറ്റിൽഡ് ആയിരുന്നു.
2: ഓക്കെ,

0: ഒരു റിസഷന്, അതായത് ഒരു വലിയ റിസഷന് മുന്നോടിയായിട്ട് അയാളൊരു ഫ്രണ്ടിന് കുറച്ച് പൈസ കടം കൊടുക്കുന്നു സ്റ്റീൽ ബിസിനസ് ചെയ്യാൻ. പക്ഷേ ആള് പറ്റിക്കുന്നു. അപ്പോൾ ആള് പിന്നെ ജയിലിലാവുന്നു. ഈ സക്രിയ ജയിലിലാവുന്നു. സക്രിയയുടെ കടം തീർക്കാൻ വേണ്ടി മകൻ ബുദ്ധിമുട്ടുന്നു. ഇതാണ് കഥയുടെ പ്രമേയം. ഏതാണ് ഈ ചിത്രം? ആരാണ് ഇതിന്റെ സംവിധായകൻ?
1: ആരാണ് ആക്ടർ? അത് പറഞ്ഞിട്ടില്ലല്ലോ നമ്മളിവിടെ. ഇതൊരു നടന്ന കഥയെ ആസ്പദമാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫിലിമാണ്.
0: ഇത്തിരി ഉറക്കെ സംസാരിക്കണം കേട്ടോ, കേക്കണ്ടാ.
2: ഇത് ഞാൻ കാണാത്ത സിനിമയാണ്, എന്നാലും ഞാൻ ഗസ് ചെയ്യാം. ഡയമണ്ട് നെക്ലസ് ആണോ?
1: അല്ല.
0: ഡയമണ്ട് നെക്ലസ് ഇങ്ങനെ മകനൊക്കെ ഉണ്ടോ? നാല്?
2: അല്ല, ഞാൻ അതും ആക്ച്വലി കണ്ടിട്ടില്ല. അതുകൊണ്ട്
0: ആണോ? ഓക്കെ. പുതിയ ഇതിലുള്ള
1: ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോ പാർട്ണർ ചതിച്ചിട്ട് ആ ഫണ്ട് മുഴുവനും ഈ ആള് ജയിലിലാവുന്നു. അപ്പോ അതാണ് സ്റ്റോറി. അപ്പൊ ജോയി
0: സിനിമകളൊന്നും കണ്ടിട്ടില്ലേ?
1: ജയിലിലാകുന്ന മക്കള് അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നതാണ്
2: സിനിമ. കണ്ടതായിട്ട് ഓർമ്മയില്ല. ഈ സിനിമ കാണാറുണ്ട്, എന്നാലും എല്ലാ സിനിമകളും ഇല്ല, എന്നാലും കാണാറുണ്ട്.
0: ഇന്ന് ജേക്കബ് സക്രിയ ആരാന്ന് പറയാം? എന്നാ പിടികിട്ടോ? രഞ്ജി പണിക്കറാണ് ജേക്കബ് സക്രിയ. ആ പേര് തന്നെ ഉണ്ട്, ആ സിനിമയുടെ പേര് ജേക്കബ് സക്രിയ.
2: സക്രിയയുടെ ഗർഭിണികൾ?
0: അല്ല, ഗർഭിണികളല്ല.
1: അപ്പൊ
0: സമീപിച്ചിട്ട് കിട്ടുന്നില്ല അല്ലെ? നമുക്ക് അടുത്താൾക്ക് കൊടുക്കാലോ, കുഴപ്പമില്ലല്ലോ.
2: അപ്പൊ
0: ശ്രീഹരി, ഇനിയും ഇതുപോലെ ഏതെങ്കിലും ഗെയിം വരുമ്പോ ട്രൈ ചെയ്യാം.
1: ഇഷ്ടപ്പെട്ട പാട്ട് പറയൂ ശ്രീഹരി.
2: പാട്ട് ഏതെങ്കിലും നല്ലൊരു പാട്ട്, പുതിയ സിനിമകളിലെ ഏതെങ്കിലും നല്ല പാട്ട്. അങ്ങനെ ഓർത്തു വെച്ചില്ല, ആക്ച്വലി കിട്ടുന്ന വിചാരിച്ചില്ല, അതുകൊണ്ട് ഓർത്തു വെച്ചില്ല.
1: വിളിച്ചതിൽ വളരെ സന്തോഷം.
2: താങ്ക് യു.

0: വെൽക്കം ബാക്ക് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
1: അപ്പോൾ നമുക്ക് ഇന്നൊരു കോളർ ലൈനിലുണ്ട്. ആ ഉത്തരം അറിഞ്ഞിട്ട് വിളിക്കുന്നാന്ന് തോന്നുന്നു. നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാം.
0: ഹലോ,
2: നമസ്തേ.
1: നമസ്തേ.
0: നല്ലൊരു നമസ്തേയൊക്കെ പറഞ്ഞു. നല്ലൊരു നല്ല രസമുണ്ട് അത് കേൾക്കാൻ. ആ ബാസ് സൗണ്ട്,
1: നല്ല സൗണ്ട് അല്ലേ?
0: ആരാണ് വിളിക്കണേ?
2: പേര് ജയൻ.
0: ജയൻ? ഓ,
1: എവിടെന്നാണ് ജയൻ വിളിക്കണേ?
2: പഴയ ജയൻ അല്ല,
0: ജയൻ അല്ല. അല്ല, അതാ ഞാൻ ആ ബാസ് സൗണ്ടും ഇതുകൂടെ കേട്ടപ്പോ ജയൻ, അതാണ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. എന്തൊക്കെയുണ്ട്, എവിടെന്നാ വിളിക്കണേന്ന് പറഞ്ഞേ?
2: ഞാനും പുറത്താണ്.
0: പുറത്തുനിന്നാണ് വിളിക്കണേ?
1: അല്ല, ഇപ്പൊ നാട്ടിൽ വന്നിരിക്കുക?
2: അല്ല, യുഎസ്ന്നാ വിളിക്കുന്നത്.
1: ഓ,
0: ഓക്കെ ഓക്കെ. യുഎസില് എവിടെയാണ്?
2: ഫ്ലോറിഡ.
0: ഫ്ലോറിഡയിലാണ്? ഓക്കെ.
1: എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങൾ പറയൂ.
2: ഇവിടെ എന്താണ്, ഇവിടെ ഫുട്ബോൾ മാമാങ്കം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. പല
0: ഫിഫ
2: സ്റ്റേറ്റുകളിലായിട്ടാണ് നടക്കുന്നത്.
0: ഓക്കെ, കാണാൻ പോവാറുണ്ടോ മാച്ച്?
2: അയ്യോ, നമ്മുടെ കയ്യിലൊന്നും ഒതുങ്ങിയല്ല.
0: സ്പെയിനായിരുന്നു. ഇന്നലത്തെ കളിയിൽ ഇഷ്ടം?
2: ഇന്നലെ ഊയ്യോ, സ്പെയിന് അങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് ആരും വിചാരിച്ചില്ല കേട്ടോ.
0: സ്പെയിനെ അങ്ങോട്ട് കൂട്ടിക്കളഞ്ഞല്ലേ.
2: കപ്പ് കൊണ്ടുപോകുന്ന കരുതിയ ഒരു രാജ്യമാണ് സ്പെയിന്. ഇപ്പൊ ഒരു സംശയമായി എന്താണുള്ളത്. ഇവിടെ ഒരു, ഞാന് ഈ ഫ്ലോറിഡയിലാണ്, ഇവിടെ രണ്ടു മൂന്ന് മാച്ച് ഉണ്ട് മയാമിയില്.
0: അപ്പൊ
2: ഞാനിങ്ങനെ ടിക്കറ്റ് നോക്കിയിരുന്നു. എല്ലാം റേറ്റ് കൂടിപ്പോയി. ഈവൻ നല്ല ടീമിന്റെ ഒക്കെ ആണെങ്കിൽ ഭയങ്കര റേറ്റാണ്. നിങ്ങൾ ചിന്തിക്കുന്നതിലൊക്കെ ഉപരിയാണ്. കാരണം ടിക്കറ്റിന്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ അത് ആദ്യം വാങ്ങിയവർക്ക് ഒറിജിനൽ പ്രൈസ് കിട്ടി. ഇപ്പൊ എല്ലാം റീസെയിലാണ്. റീസെയിൽ ആയതുകൊണ്ട് അവർക്ക് തോന്നുന്ന പ്രൈസ് ചോദിക്കുന്നത്. അതാണ്, അതാ പറ്റി. അത് ചിലതൊക്കെ കോടികളായി പറഞ്ഞാൽ ചോദിക്കും.
0: അപ്പൊ കളി കാണുന്ന ആ ഒരു ആവേശം പോലും കെട്ടടങ്ങും അല്ലേ, ഇത്രയും വിലക്ക് വാങ്ങിക്കും.
2: എനിക്ക് തോന്നുന്നത് ഇവിടെ പൊതുവെ അമേരിക്കയിൽ ഈ ഫുട്ബോൾ അത്ര പ്രിയമല്ല. കാരണം ഇവിടെ അമേരിക്കയിൽ ഫുട്ബോൾ

0: പറയുന്നത് വേറെയാണ്. ഒരു ഓവൽ ഷേപ്പുള്ള ബോൾ കൊണ്ട് കളിക്കുന്ന അതാണ് അമേരിക്കൻ ഫുട്ബോൾ. നമ്മുടെ ഫുട്ബോൾ ഇവിടെ സോക്കർ എന്നാ പറയുന്നത്, സോക്കർ. പക്ഷെ അതും കൂടുതലും ഈ സൗത്ത് അമേരിക്കൻസ് ആണ് കൂടുതൽ ഇവിടെ കളിക്കുന്നത്. പിന്നെ ഇന്ത്യക്കാർക്കൊക്കെ നമുക്കൊക്കെയാണ് കൂടുതൽ ഇതിനോടൊക്കെ താല്പര്യം കൂടുതലുള്ളത്. ഇവിടെ എത്ര പ്രിയം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ വിദേശത്ത് വരുന്ന ഈ കളിയുടെ ടീമിലുള്ള ആളുകൾ അതുപോലെ ആരാധകരെയും ലക്ഷ്യമാക്കുന്നുണ്ടായിരിക്കണം പ്രൈസ് ഒക്കെ ഇങ്ങനെ.
1: യൂറോപ്പിൽ എങ്ങനെയുണ്ട്? യൂറോപ്പ് ഇപ്പൊ നമ്മൾ ഇന്നത്തെ ഡേയുടെ പ്രത്യേകത അറിയാലോ അല്ലെ, ഇന്ന് ഇന്റർനാഷണൽ ഫാമിലി റെമിറ്റൻസ് ഡേ.
2: വീട്ടിലരക്കുണ്ട്, അത് ആദ്യം പറയും. നാട് എവിടെയാണ്?
0: നാട് കോട്ടയം.
2: ചെറിയതായിട്ട് പറഞ്ഞാ മതി. കോട്ടയത്ത് ഇപ്പൊ മഴയൊന്നും ഇല്ല, ഇന്ന് ഭയങ്കര വെയിലായിരുന്നു എല്ലായിടത്തും. ഞങ്ങള് കോട്ടയല്ല, ഞങ്ങള് എറണാകുളക്കാരാ. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് പറയാൻ താല്പര്യമില്ല ഇപ്പൊ?
0: അല്ല, ഉണ്ട്, ഒരു കുഴപ്പമില്ല. ഞാന് എന്റെ കുടുംബവും ഞങ്ങള് രണ്ടു കുട്ടികളും ഉണ്ട്. ഇവിടെ എല്ലാവരും ഇവിടുത്തെ സിറ്റിസൺ ആണ്. 10-22 വർഷം ഇവിടെ ഉണ്ട്.
1: ഫാമിലി ആയിട്ട് ഇപ്പൊ യുഎസ് ആണ് എല്ലാരും.
0: അതെ, വല്ലപ്പോഴൊക്കെ നാട്ടിൽ വരും.
1: എന്നാലും ആകാശവാണി കേൾക്കുന്നുണ്ടല്ലേ?
0: ആ, ഇത് പ്രത്യേകിച്ച് റെയിൻബോ ഞാന് ഈയിടെ ആയിട്ട് സ്ഥിരം കേൾക്കുന്നുണ്ട്. കാരണം ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും ഞാൻ ഇതിനു മുമ്പ് 1-2 തവണ നിങ്ങളുടെ വേറൊരു പ്രോഗ്രാമിൽ ഞാൻ വിളിച്ചിരുന്നു. അങ്ങനെ വിളിച്ചപ്പോ കിട്ടിയിരുന്നു. അപ്പൊ പലപ്പോഴും ഈ റേഡിയോ എന്ന് പറയുന്നത് എനിക്ക് പണ്ട് ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. അപ്പൊ പണ്ട് മുതലേ നോക്കി എന്താ പറയാ, നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ആകെ ഉണ്ടായിരുന്ന റേഡിയോ ആയിരുന്നു ടി വി ഒക്കെ വരുന്നതിന് മുമ്പ്.
2: ഇത്രയും ബാസ് സൗണ്ട് ഉള്ള ഒരാൾക്ക് റേഡിയോയിൽ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഏത് പ്രോഗ്രാം അവതരിപ്പിക്കാനാണ് ഇഷ്ടം ഇപ്പൊ കേട്ടതിൽ വെച്ച്?
0: ഞാനൊരു പറഞ്ഞു കഴിഞ്ഞ ഒരു അമച്വർ ജേർണലിസ്റ്റ് എന്നോടാണ് പറയാ. ഞാൻ 1-2 ചാനലിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ വിവരം തരുന്നില്ല. ഞാനൊരു റേഡിയോ ചെയ്തിരുന്നു, ഓൺലൈൻ റേഡിയോ ഒരു 10-12 വർഷം ചെയ്തിരുന്നു, ഇപ്പൊ ചെയ്യുന്നില്ല.
1: അപ്പൊ നിങ്ങൾ യൂറോപ്പിൽ?
0: മേഖലകളാണ്, യൂറോപ്പല്ല, യുഎസിലാണ്.
1: യുഎസ് പൊതുവെ അവിടെ നിന്നുള്ള റെമിറ്റൻസ് എങ്ങനെയാണ്? കുറവല്ലേ നിങ്ങൾക്ക് അവിടുത്തെ, നിങ്ങളുടെ അവിടുത്തെ ലൈഫ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ അയക്കാൻ എന്തെങ്കിലും കിട്ടാറുണ്ടോ? അങ്ങനെ കിട്ടാറില്ല എന്നല്ല പറയണേ, എങ്കിലും കുറവായിരിക്കില്ലേ? പൊതുവേ
0: വളരെ കുറവാണ്. കമ്പയർ ടു, അതായത് ഗൾഫുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഗൾഫിലുള്ളവര് അവർക്ക് അവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. മീൻസ് യൂറോപ്പ്, യുഎസ്, മറ്റുള്ള സ്ഥലങ്ങൾ, അങ്ങനെ കൺട്രീസിലുള്ളവർക്ക് നമുക്കിവിടെ നാട്ടിലെ പോലെ തന്നെ നമുക്ക് ഫുൾ ഫ്രീഡത്തില്, ഫുൾ ഫ്രീഡം എന്ന് പറയുന്നില്ല, അതുപോലെയുള്ള സ്വന്തമായിട്ടെല്ലാം നമുക്ക് നമ്മളിവിടെ സെറ്റിൽ ആകുന്ന ഒരു അവസ്ഥയാണ്.
2: ജയനൊന്ന് ഞാൻ ഇടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്യാണ്. 7:25 ഞങ്ങൾക്ക് വാർത്ത പോവും. ഇപ്പൊ 7:24. നമ്മുടെ ചോദ്യത്തിന് ഉത്തരവുണ്ടോ?
0: ചോദ്യത്തിന് മറ്റേ ജേക്കബ് സക്രിയുടെ അല്ലേ പറഞ്ഞത്?
1: അതെ,
0: ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞപോലെ പൊതുവെ ഇതൊക്കെ ഓർത്തിരിക്കാറില്ല.
2: ഇതിപ്പോ രണ്ടുപേർക്കും കിട്ടാത്തത് കൊണ്ട് നമുക്ക് ഉത്തരം പറയാലേ?
1: വേണ്ട, ഒന്നുകൂടി ഒരാൾക്ക് കൂടി നമുക്ക് ചാൻസ് കൊടുക്കാം.
2: യുഎസ്സി എന്നൊക്കെ വിളിച്ചതല്ലേ, അതുകൊണ്ട് നമുക്ക് കൊടുക്കാം. ജേക്കബിന്റെ സ്വർഗരാജ്യം എന്നാണ് ചിത്രം. ജേക്കബിന്റെ സ്വർഗരാജ്യം, നിവിൻ പോളിയുടെ സിനിമ.
1: ജേക്കബ് എന്ന് പറഞ്ഞല്ലോ.
2: അപ്പൊ ഞാനിപ്പോ ഇന്ററപ്റ്റ് ചെയ്യാണ്. നമുക്ക് ഇതുപോലെ ഇനിയും കേട്ടുമുട്ടാം. ഇപ്പൊ 7 മണി കഴിഞ്ഞ് 24:50 ആയിട്ട് 7:25 ഞങ്ങൾക്ക് വാർത്ത പോകും.
1: അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം. ഇത്രയും നേരം സംസാരിക്കാൻ പറ്റിയത് വളരെ സന്തോഷം.
0: താങ്ക് യു ഫോർ ഹാവിങ് മീ.
1: താങ്ക് യു.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ July 1 മുതൽ. ചെറിയ ഗ്രാമങ്ങളിൽ കഫ്സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ചു കേന്ദ്ര സർക്കാർ. വിൽപ്പന ഇനി ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രം. കേരളത്തിൽ കോഴിക്കോട് ഒരാൾക്ക് കൂടി മലേറിയ. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം

നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഇവീനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ

0: കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, UK പ്രധാനമന്ത്രി കെ സ്റ്റാമർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 രാജ്യങ്ങളിലെ നേതാക്കൾ, പങ്കാളി രാജ്യങ്ങൾ, ലോകബാങ്കിന്റെയും ആഫ്രിക്കൻ വികസന ബാങ്കിന്റെയും പ്രധാന പ്രതിനിധികൾ എന്നിവർ സെഷനിൽ പങ്കെടുക്കും. G7 ഉച്ചകോടിയിൽ ഇത് 13-ാം തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നാളെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും കൂടിക്കാഴ്ച നടത്തും. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വികസിത ഭാരതം എന്ന ദർശനം സാക്ഷാത്കരിക്കാൻ രാജ്യത്തെ ജനങ്ങൾക്കായി പുതുതലമുറ അടിസ്ഥാന സൌകര്യങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യത്തിൽ വളർച്ചയുടെ പുതിയ വഴികൾ തുറന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യം 100% റെയിൽവേ വൈദ്യുതീകരണത്തിലേക്ക് നീങ്ങുന്നതാണെന്നും ഇറക്കുമതി ചെയ്യുന്ന ഡീസലിനെ ആശ്രയിക്കുന്നത് നിർത്തുന്നതോടെ ഇന്ത്യയുടെ സുസ്ഥിര വളർച്ചയ്ക്കും അടിസ്ഥാന സൌകര്യ വികസനവും ശക്തിപ്പെടുമെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. വിജയവാഡയിൽ രായണപാടു റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിലെ നീസ് മസേനയിൽ ആരംഭിച്ച UPI പണമിടപാട് സംവിധാനം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ലോകോത്തര ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിനെ ഫ്രാൻസിന്റെ മുൻനിര റീറ്റെയിൽ മേഖലകളിൽ ഒന്നിലേക്ക് കൊണ്ടുവന്നത് സുപ്രധാന ചുവടുവയ്പ്പുകളൊന്നായാണെന്ന് ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കാലാവസ്ഥാ വ്യതിയാനം തടയാനുള്ള നടപടി, ഹരിതഗ്രഹവാതക പുറന്തള്ളൽ കുറയ്ക്കുക, സുസ്ഥിര വികസന സംരംഭങ്ങൾ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി പാരീസ് കരാറിന്റെ കീഴിൽ സംയുക്ത ക്രെഡിറ്റ് മെക്കാനിസം നടപ്പാക്കുന്നതിനെ അംഗീകരിച്ച് ഇന്ത്യയും ജപ്പാനും. കഴിഞ്ഞ വർഷം ഒപ്പുവച്ച സഹകരണ ഉടമ്പടി പ്രകാരമാണ് ഇരു രാജ്യങ്ങളും നിയമങ്ങൾ അംഗീകരിച്ചത്. 4 വർഷമായി യുക്രൈനും റഷ്യയുമായി നടക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി G7 ഉച്ചകോടിയിൽ വെച്ചോ അമേരിക്കയിൽ വെച്ചോ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഏവിയൻ ലെസ് ബെയിൻസിൽ നടക്കുന്ന സമ്മേളനത്തിലേക്ക് റഷ്യൻ പ്രസിഡന്റിനെ ക്ഷണിക്കാൻ അമേരിക്ക സമ്മതിച്ചതായും ഇതൊരു മികച്ച അവസരമാണെന്നും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെ സെലൻസ്കി പറഞ്ഞു. ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ച കേന്ദ്ര സർക്കാർ. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇനി മുതൽ ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ നടത്താൻ സാധിക്കൂ. നേരത്തെ 1000-ൽ താഴെ ജനസംഖ്യയുള്ള ഗ്രാമങ്ങളിൽ ലൈസൻസിംഗ് വ്യവസ്ഥകൾ പാലിക്കാതെ തന്നെ കഫ് സിറപ്പുകളുടെ വിൽപ്പന അനുവദിച്ചിരുന്നു. UPSC സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നെന്ന തരത്തിൽ പ്രചരിക്കുന്ന സാമൂഹ്യമാധ്യമ പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നും മാത്രമേ വിവരങ്ങൾ പങ്കുവയ്ക്കാവൂ എന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ സെൻസസ് 2027 1-ാം ഘട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയതോടെയാണ് സെൻസസ് 1-ാം ഘട്ടത്തിന് തുടക്കമായത്. മുഖ്യമന്ത്രി വി ഡി സതീശനും ചീഫ് സെക്രട്ടറി എ ജയതിലകും സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളായി. സെൻസസ് പ്രക്രിയയിൽ എന്യൂമറേറ്ററുമാരുമായി ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു.
3: ഓൾ ദ പീപ്പിൾ വിൽ ബി ഗോയിങ് ഇൻ ടു ഫോർ എ വെരി മാസീവ് എക്സർസൈസ് ഓഫ് സെൻസസ് 2027. വൺ മോർ സിഗ്നിഫിക്കന്റ് സ്റ്റെപ്പ് വി ആർ ടേക്കിംഗ് ഇൻ ദിസ് സെൻസസ് ഈസ് ദിസ് സെൻസസ് is being done fully digitally. I congratulate all the officers of the census.
1: ഇന്നു മുതൽ 15 ദിവസത്തേക്ക് sc.census.gov.in എന്ന പോർട്ടലിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ July 1 മുതൽ ആരംഭിക്കും. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഈ ഘട്ടത്തിൽ നടക്കുക. 2-ാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും പൊതുജനങ്ങൾക്ക് 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാനത്തെ നിപ്പ ഷിഗെല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോ SS

0: ഗോപാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലായി 5 പേർ ഷിഗല്ല ബാധിച്ചു മരിച്ചതായും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കോടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്കും മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ഐസിസി T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ന്യൂസിലൻഡ് ശ്രീലങ്കയെ ബാറ്റിംഗിന് അയച്ചു. രാത്രി 11:00 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ട് അയർലൻഡിനെ നേരിടും. ഈ വർഷത്തെ ഖാരിഫ് സീസണിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ നേതൃത്വത്തിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് കൃഷിയെയും കർഷകരെയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും മുൻകൂട്ടി സ്വീകരിക്കണമെന്ന് ശ്രീ ചൌഹാൻ നിർദ്ദേശിച്ചു. അമേരിക്കയുമായി ഒപ്പുവച്ച കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ ലബനനിൽ നിന്ന് പിന്മാറണമെന്ന് ഇറാൻ. തെക്കൻ ലബനനിൽ ഇസ്രായേൽ തുടരുന്ന അധിനിവേശം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണാപത്രത്തിന്റെ ലംഘനമാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. അതേസമയം കരാറിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത്. ഇസ്രായേലിന് സ്വന്തമായ മുൻഗണനകൾ ഉണ്ടെന്നും ആവശ്യമുള്ളിടത്തോളം കാലം ലബനനിൽ തുടരുമെന്നും അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര യോഗാദിനത്തിന് മുന്നോടിയായി നാളെ മുംബൈയിലെ ഓർലി സൈക്കിൾ ട്രാക്കിൽ ഫിറ്റ് ഇന്ത്യ സൈക്ലത്തോൺ നടക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ നിന്നുള്ള 250 സൈക്ലിസ്റ്റുകൾ മന്ത്രിയോടൊപ്പം പരിപാടിയുടെ ഭാഗമാകും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 544 പോയിന്റ് ഉയർന്ന് 76,808 നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 23,989 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 120 കുറഞ്ഞ് 111,000 ഗ്രാമിന് 13,875 ഇന്നത്തെ വില. ിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ July 1 മുതൽ. ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ച കേന്ദ്ര സർക്കാർ. വിൽപ്പന ഇനി ലൈസൻസുള്ള ഫാർമസികൾ വഴി മാത്രം. കേരളത്തിൽ കോഴിക്കോട് ഒരാൾക്ക് കൂടി മലേറിയ. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: News, views, entertainment. This is Rainbow FM 107.5. Musically yours.

0: ഗുഡ് ഈവനിങ്. അപ്പൊ എല്ലാവർക്കും വീണ്ടും വെൽക്കം ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക്. സമയം 7 മണി കഴിഞ്ഞ് 41 മിനിറ്റും 58 സെക്കൻഡും ആയിട്ടുണ്ട്. ഓൺ ദ ഗോയില് ഒന്നും ഇണ്ടാതിരിക്കുകയാണ് സ്മിത. ആരൊക്കെയാണ് ഉള്ളതെന്ന് ഒരിക്കൽ കൂടി പറയാല്ലേ, രശ്മിയും സ്മിതയാണ് ഇന്ന് ഓൺ ദ ഗോയിൽ ഉള്ളത്. നമ്മളൊരു ഗെയിമിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. എന്താണ് ആ ഗെയിം?
1: നമ്മള് സ്റ്റോറി പറയും, ഫിലിമിന്റെ സ്റ്റോറി പറയും, അതിനകത്ത് നമ്മൾ ഡയറക്ടർ ആണെങ്കിൽ ഡയറക്ടർ, ആക്ടർ ആരാണ് എന്നുള്ളത് പറയുക. അതാണ് ഇപ്പൊ ഇന്നത്തെ നമ്മൾ സ്റ്റോറി.
0: സ്റ്റോറി എന്ന് പറയുന്നത് പ്രവാസികളുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ്. കാരണം ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലി റെമിറ്റൻസ്, പ്രവാസികളെ ഓർക്കുന്ന ദിനമായതുകൊണ്ട് അങ്ങനത്തെ ഒരു സ്റ്റോറി ആയിരിക്കും നമ്മൾ പറയുന്നത്. അപ്പൊ ഇപ്പൊ ഒരു സ്റ്റോറി പറയാം. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484242801 ആണ് നമ്പർ. നാരായണനും മൊയ്തീനും രണ്ട് കഥാപാത്രങ്ങള്, അവര് വളരെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അവര് ദുബായിലേക്ക് ഒരു ബെറ്റർ ലിവിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നു. ഈ നാരായണന് ഒത്തിരി ഇഷ്ടമാണ് അവരുടെ വീട്ടിലെയും വീട്ടിലെ ആൾക്കാരെ. പക്ഷെ ആ ഒരു റെസ്പെക്ട് തിരിച്ച് നാരായണന് കിട്ടാറില്ല. ആ കഥയുടെ അവസാനം ഒരു ഇത്തിരി വിഷമം നിറഞ്ഞതാണ്. നാരായണൻ മരിക്കുന്നു. നാരായണൻ മരിക്കുമ്പോൾ ഈ റെസ്പെക്ട് അപ്പോഴും കൊടുക്കാത്ത ആ കുടുംബാംഗങ്ങൾ പിന്നെ അവർ കാണുന്നത് ഇവൻ അനുഭവിച്ച ഹാർഡ്ഷിപ്സ് ടി വിയിലെ ഒരു പ്രോഗ്രാമിൽ കൂടെ കാണുന്നു. ഏതാണ് ചിത്രം? അവർക്കപ്പോൾ ആ നാരായണൻ അനുഭവിച്ച പ്രയാസങ്ങൾ മനസ്സിലാവുന്നു. ഇതാ ഏതാണ് ചിത്രം, ആരാണ് സംവിധായകൻ. എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ, 0484242801 ആണ്. നമുക്ക് ഒരാൾ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം.
1: ഹലോ
0: ഹലോ

0: കോള് കട്ടായി പോയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ആരാണെങ്കിലും വിളിച്ചോളൂ. 0484242810 എന്നുള്ളതാണ് നമ്പർ. ചോദ്യം നാരായണന്റെ കഥയാണ്, നാരായണനും കൂട്ടുകാരനും.
1: കോള് വരുന്നുണ്ട്.
0: ഹലോ
2: ഹലോ
1: ഹലോ, ആരാണിത് വിളിക്കുന്നത്?
2: എന്റെ പേര് രേഷ്മ എന്നാണ്.
1: രേഷ്മ,
2: പടം പത്തേമാരി.
0: പത്തേമാരി, ഓക്കെ, പെട്ടെന്ന് കിട്ടിയല്ലോ. എന്റെ കഥ പറിച്ചിലുകൊണ്ടാണ് കിട്ടിയത്?
2: പടം ഭയങ്കര സിമിലിയർ ആണ്. അതുകൊണ്ട്
0: അതിൽ ആരാണ് ഡയറക്ടർ?
2: ഡയറക്ടർ എനിക്ക് ഡയറക്ടർ ഓർമ്മയില്ല.
1: ആരുടെ പടം?
0: മമ്മൂട്ടിയുടെ. ഓക്കെ, ആരെങ്കിലും ഉണ്ടോ പ്രവാസികളായിട്ട് വീട്ടില്?
2: ഇല്ല.
0: ബന്ധുക്കളും വീട്ടിൽ ആരും ഇല്ല?
2: ഇല്ല.
0: അറിയണവരാരും ഇല്ല?
2: ഇല്ല.
0: അപ്പൊ ഈ സിനിമ കണ്ടിട്ടുണ്ടോ?
2: ഇല്ല, ഞാൻ അവിടെ ഇവിടെ ആയിട്ട് കണ്ടിട്ടുണ്ട്.
0: ഓക്കെ, ആ ഒരു ഫീലിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടിട്ട്?
2: ഭയങ്കര സങ്കടമാണ്. അതോട്
0: അതെ, എന്ത് ചെയ്യണു രേഷ്മ?
2: ഞാൻ വർക്ക് ചെയ്യുകയാണ്.
0: എവിടെ?
1: എവിടെയാ സ്ഥലം? എവിടെയാ രേഷ്മ? കളമശ്ശേരി. കളമശ്ശേരി എന്നാ ഇപ്പൊ
2: വിളിക്കുന്നത്?
0: ഡ്രൈവ് ചെയ്യാണോ അതോ വീട്ടിലാണോ?
2: വീട്ടിലാണ്.
0: ഓക്കെ,
1: അങ്ങനെ റേഡിയോ കേൾക്കുന്ന, വീട്ടിലിരുന്ന് റേഡിയോ കേൾക്കുന്ന ശീലം ഉണ്ടല്ലേ? വൈകിട്ട് ഓഫീസൊക്കെ കഴിഞ്ഞ് വന്നിട്ട് റേഡിയോ വെക്കും.
2: സലീം മുഹമ്മദ് ആണോ ഡയറക്ടർ?
0: കറക്റ്റ്, സലീം അഹമ്മദ് ആണ് ഡയറക്ടർ. മമ്മൂട്ടി അഭിനയിച്ച ചിത്രമാണ് പത്തേമാരി. അതെ അതെ. അപ്പൊ ഒത്തിരി സന്തോഷം. ഏതെങ്കിലും പാട്ട് വേണോ? ഓക്കെ.
1: അപ്പൊ രേഷ്മ വിളിച്ചതിൽ വളരെ സന്തോഷം. എന്തൊക്കെയാണ് കളമശ്ശേരിയിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
0: വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ.
2: അച്ഛൻ, അമ്മ, അനിയൻ.
0: അച്ഛൻ, അമ്മ, അനിയൻ. അനിയന് എന്താ പഠിക്കാണോ?
2: ഇല്ല, വർക്ക് ചെയ്യാണ്.
0: വർക്ക് ചെയ്യാണ്. ഓക്കെ, പുറത്തേക്ക് പോവാൻ ഇഷ്ടമുണ്ടായിരുന്നോ രേഷ്മിക്ക്?
2: ഇല്ല, അങ്ങനെയല്ല. ഞാനിപ്പോ പടം കണ്ടപ്പോ
0: ഓക്കെ. അപ്പൊ ശരി,
1: വിളിച്ചതിൽ വളരെ സന്തോഷം.
0: ഇതുപോലെ ഇനിയും വിളിക്കാട്ടോ, എല്ലാ ദിവസവും ഉണ്ട് ഈ ഓണത്തിൽ.

0: കേൾക്കോ ഡ്രൈവ് ടൈം മ്യൂസിക്?
1: ഇടയ്ക്കൊക്കെ വിളിക്കാം.
0: ഓക്കെ, ഒത്തിരി കോള് വരുന്നോണ്ട് ഇടയ്ക്ക് കിട്ടാതെ പോകുന്ന. ശരി, അപ്പൊ നമുക്ക് ഒരു പാട്ടിലേക്ക് പോവാം അല്ലേ? പാട്ടിന് ശേഷം നമുക്ക് ഫിഫ ഡൽഹി ബി ബി സി റിപ്പോർട്ട് ഉണ്ട്. അതിനുശേഷം വീണ്ടും ഒരു പാട്ടിനോടുള്ള സമയമുള്ളൂ. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പോണോ നമുക്ക്? അതോ പാട്ടിന് ശേഷം ചോദിക്കാല്ലേ? ഒരു ക്വസ്റ്റ്യനോടുള്ള സമയമുള്ളൂ.

0: News, views, entertainment.
1: This is
0: Rainbow FM 107.5.

0: മ്യൂസിക്കലി യോസ്.
1: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്കാണ് പ്രിയ ശ്രോതാക്കൾ ട്യൂൺ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 58 മിനിറ്റും 42 സെക്കൻഡും ആയിട്ടുണ്ട്. ഇനി വരുന്നു ഫിഫ ഡൽഹി BBC റിപ്പോർട്ടാണ്. അത് കേട്ട് അതിനുശേഷം സുറുമൈ ശ്യാം എന്ന പ്രോഗ്രാം വരുന്നു. അപ്പൊ ഇത്രയും നേരം
2: നമ്മൾ ഉണ്ടായിരുന്നത് രശ്മി കൃഷ്ണപിള്ളയും വി എസ് മിത്രയുമാണ്.
1: ഓക്കെ, ഇതുപോലെ ഇനിയും കേട്ടുമുട്ടാം
2: എന്ന വിശ്വാസം.
1: പ്രോഗ്രാമുണ്ടല്ലേ,
2: ആ സമയത്ത് വിളിക്കാം.
1: ആ സമയത്ത് ഞങ്ങൾ ഒരു കോട്ട് പറയും, ആ കോട്ടിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. ഈ സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കൂ, ട്യൂണിംഗ് മാറ്റാതെ 107.5 FM റെയിൻബോ.
3: ന്യൂസ്, വ്യൂസ്, എന്റർടൈൻമെന്റ്. ദിസ് ഈസ് Rainbow FM 107.5. Musically yours.
4: World football update from the BBC.
5: Hello, I'm Mike Perkins at the BBC Sports Centre with the latest World Cup news. World Cup debutants Cap Verde are making the headlines. They held the European champion Spain to a goalless draw in Group H. Cape Verde defender Stephen Moreira says the result is still sinking in.
6: Yeah, I don't realise for the moment what we did against Spain. I'm just proud of my country, of my teammates, of my family. Honestly, and now when we wake up this morning, the vibes was good, no pressure, just play free.
5: Well, Cape Verde's fans certainly got the party started after the match on the streets of Atlanta with their celebrations.
7: Spain been to the World Cup for many times. And that's our first time, so we was a little stressed, but they did wonderful.
8: Nobody talked to us about us yesterday. Today they're going to talk about us all night.
5: Also in Group H, on Monday, Saudi Arabia drew 1-1 with Uruguay. Whilst in Group G, New Zealand twice took the lead against Iran, but ended up drawing 2-2. Here are the thoughts of New Zealand striker Chris Wood.
9: Look, yeah, it was a big point, but it was one that we felt we probably could win the game. But both teams took goals well. But yeah, we're happy with our performance. I think it's one of the better ones over the last period of time, so it's something to definitely build on.
5: Belgium also drew 1-1 with Egypt in their Group G opener, and Belgium captain Yuri Tielemans says it was a good match played on a good pitch.
10: Yeah, against Salah, against their whole team. We played against Egypt, not against Mo Salah only. So, yeah, that was the plan, and we tried to block their transition game, which in some moments they came through it. They had some chances in transition, but we know we can do better.
5: And for more World Cup news from the BBC, go to bbc.com/football.
4: World Football Update from the BBC.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിലെത്തി. സുസ്ഥിരമായ ഒരു ഭൂമിക്കായി കൂട്ടായ ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധത തുടരുമെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സെൻസെക്സ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് തുടക്കമായി. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലിക്ക് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിക്കൊണ്ട് സെൻസസ് ഒന്നാം ഘട്ടത്തിന് തുടക്കം കുറിച്ചു. സംസ്ഥാനത്തെ നിപ്പ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധികൾ തടയാനുള്ള മാർഗ്ഗങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്തതായി മന്ത്രി. പ്രിയദർശിനി സൗജന്യ യാത്ര പദ്ധതി നിലവിൽ വന്നതോടെ വെള്ളയും നീലയും നിറത്തിലുള്ള ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളായി മാറ്റുന്നുവെന്ന പ്രചാരണം വ്യാജവും അടിസ്ഥാനരഹിതവുമെന്ന് KSRTC. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 105 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 109 പേരാണ് അറസ്റ്റിലായത്. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കൊടിയിലും മലേറിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണിയിൽ നേട്ടം. സെൻസെക്സ് 544 പോയിന്റ് ഉയർന്ന് 76,808. നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 23,989 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 111,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെഗനൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. ന്യൂസ് റെയിൻബോ.

ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലാസിക് സേ ലേക്കർ ആജ് കേ മോഡേൺ ബ്ലോക്ക്ബസ്റ്റേഴ്സ് തക് ബാരിഷ് കേ ഗാനേ ഹമേശാ ബോളിവുഡ് കാ ഏക് ഖാസ് ഹിസ്സാ രഹേ ഹൈ. ഇൻ ഗീതോ നേ നാ സിർഫ് ഫിൽമോ കോ യാദ് കർ ബനായാ ഹൈ ബൽക്കി ഹമാരാ ദിലോ മേ ഭീ അപ്നീ ഏക് അലഗ് ജഗഹ ബനാ ലീ ഹൈ. തോ ചലിയേ സുൻതേ ഹൈ ഏക് ഔർ ഖൂബ്സൂരത് ഹിന്ദി ഫിൽം മെലഡി ജോ ബാരിഷ് ഔർ ബോളിവുഡ് കേ ഇസ് ഹസീൻ റിഷ്തേ കോ ഔർ ഭീ ഖാസ് ബനാ ദേതീ ഹൈ.

0: Rainbow FM presents Giant Dog Waves. Giant Dog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. It's the World Cup time. 17th പുലർച്ചെ 12:30 ഗ്രൂപ്പ് എൽ പോരാട്ടം ഫ്രാൻസ് വേഴ്സസ് സെനഗൽ. പുലർച്ചെ 3:30 ഇറാഖ് വേഴ്സസ് നോർവേ. ഗ്രൂപ്പ് ജെയിൽ ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് അർജന്റീന ഏറ്റുമുട്ടുന്നു അൾജീരിയയുമായി രാവിലെ 6:30. രാവിലെ 9:30 ഓസ്ട്രിയ വേഴ്സസ് ജോർദൻ. 17th രാത്രി 10:30 പോർച്ചുഗൽ വേഴ്സസ് റിപ്പബ്ലിക് ഓഫ് കോംഗോ. Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.
2: Musically yours.

0: yours.
1: News Rainbow. നമസ്കാരം. സമയം 9 മണി കഴിഞ്ഞ 2 മിനിറ്റ്. റെയിൻബോ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിൽ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ശ്രീ മോദി നാളെ കൂടിക്കാഴ്ച നടത്തും. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് തുടക്കമായി. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേർക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിക്കൊണ്ട് സെൻസസ് 1-ാം ഘട്ടത്തിന് തുടക്കം കുറിച്ചു. ഇടുക്കി ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കഞ്ഞിക്കുഴി പഞ്ചായത്ത് സ്വദേശികളായ 9 വയസ്സുകാരനും 4.5 വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അന്താരാഷ്ട്ര യോഗാദിനം സംബന്ധിച്ചുള്ള കൂടിയാലോചനാ യോഗം ലോക്ഭവൻ ഓഡിറ്റോറിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേർക്കറുടെ അധ്യക്ഷതയിൽ ചേർന്നു. PM3 കരാറിൽ ഒപ്പിട്ടത് LDF സർക്കാരാണെന്നും മന്ത്രിസഭാ ഉപസമിതി തീരുമാനം വരുന്നതുവരെ കരാർ മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയാണെന്നും വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ വെള്ളയും നീലയും നിറത്തിലുള്ള ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്നുവെന്ന പ്രചാരണം വ്യാജവും അടിസ്ഥാനരഹിതവുമെന്ന് KSRTC. കൊച്ചി സിറ്റി പോലീസ് പരിധിയിലെ ബാർ ഹോട്ടലുകളിലും മറ്റും നടത്തിവരുന്ന DJ പാർട്ടികൾക്കും ഉയർന്ന ഡെസിബൽ സംഗീത പരിപാടികൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം 15 ദിവസത്തേക്ക് കൂടി നീട്ടി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 15 ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കായികരംഗം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. News Rainbow.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് രാഗം സംഗീതമാണ്. ഇന്നത്തെ രാഗം സംഗീതത്തിൽ ആഭേരി എന്ന രാഗത്തിന്റെ വിശേഷങ്ങളും ആഭേരി രാഗത്തെ ആസ്പദമാക്കി പ്രശസ്തരായ സംഗീത സംവിധായകർ ചെയ്ത ഗാനങ്ങളിൽ യേശുദാസ് ആലപിച്ച ഗാനങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാഗം സംഗീതവുമായി നിങ്ങളോടൊപ്പം ചേരുന്നു ഞാൻ സംഗീതാ വർമ്മ.

കർണാടക സംഗീതത്തിലെ വളരെ പ്രസിദ്ധമായ രാഗമാണ് ആഭേരി. 22-ാമത്തെ മേളകർത്താ രാഗമായ ഖരകരപ്രിയയുടെ ജന്യരാഗമായ ആഭേരി ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ബീം പ്ലസ് എന്ന രാഗത്തോട് വളരെയധികം ചേർന്ന് നിൽക്കുന്നു. ആഭേരി രാഗത്തെ ആസ്പദമാക്കി പ്രശസ്ത സംഗീത സംവിധായകർ ചെയ്ത ഗാനങ്ങളിൽ യേശുദാസ് ആലപിച്ച ഗാനങ്ങളാണ് ഇന്നത്തെ രാഗം സംഗീതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.

ആഭേരി രാഗത്തിന്റെ വിശേഷങ്ങളും ആഭേരി രാഗത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഗാനങ്ങളുമാണ് നിങ്ങൾ രാഗം സംഗീതത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഔടവ സമ്പൂർണ രാഗമായ ആഭേരിയുടെ ആരോഹണം അവരോഹണം

ആഭേരി രാഗത്തിന്റെ വിശേഷങ്ങളും ആഭേരി രാഗത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഗാനങ്ങളുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആഭേരി രാഗത്തിന്റെ സ്വരസ്ഥാനങ്ങൾ പറയാം. ചതുശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, ചതുശ്രുതി തൈവതം, കൈശകി നിഷാദം എന്നിവയാണ് ആഭേരിയുടെ ആരോഹണ അവരോഹണങ്ങളിൽ. ആരോഹണം ശുദ്ധധന്യാസിയുടേതാണ്, അവരോഹണം ജനകരാഗമായ കരഹരപ്രിയയുടേതുമാണ്. ശുദ്ധദൈവതം അന്യസ്വരമായി വരുന്നതിനാൽ ആഭേരി രാഗം ഒരു ഭാഷാംഗരാഗം തന്നെയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ൽ രാഗം സംഗീതമാണ്. സംഗീതാവർമ്മയോടൊപ്പം

രാഗവിശേഷത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. ഭാഗ്യശ്രീ രാഗവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു രാഗമാണ് ആഭേരി. ഗാന്ധാരത്തിന്റെ വ്യത്യസ്തമായ പ്രയോഗങ്ങൾ മാത്രമാണ് ഈ രണ്ട് രാഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഭാഗ്യശ്രീയിൽ മൃദുവായിട്ടുള്ള ഗാന്ധാരമാണ് പ്രയോഗിക്കുന്നത്, എന്നാൽ ആഭേരിയിൽ ഗമകത്തോടു കൂടിയിട്ടുള്ള ഗാന്ധാരമാണ് പ്രയോഗിക്കുന്നത്. അതുപോലെ ഇന്ന് ആഭേരിയിൽ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലിയാണ് മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതികളിൽ അദ്ദേഹം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കർണാടക ദേവഗാന്ധാരി എന്നാണ് മുത്തുസ്വാമി ദീക്ഷിതർ ഈ രാഗത്തെ വിശേഷിപ്പിച്ചത്. ആഭേരി രാഗത്തെ ആസ്പദമാക്കി പ്രശസ്ത സംഗീത സംവിധായകർ ചെയ്ത ഗാനങ്ങളിൽ യേശുദാസ് ആലപിച്ച ഗാനങ്ങളാണ് ഇന്നത്തെ രാഗം സംഗീതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.

ആ പേരി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പേടി ഇല്ലാതാക്കുക എന്നതാണ്. അർത്ഥം പോലെ തന്നെ മനസ്സിലുണ്ടാകുന്ന ചെറിയ പരിഭ്രമങ്ങൾ

ങ്ങളെയും പേടിയെയും ഒക്കെ അകറ്റി ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് നമ്മളെ എത്തിക്കാൻ ആഭേരി രാഗത്തിന് കഴിയും എന്ന് മ്യൂസിക് തെറാപ്പിയിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ആഭേരി രാഗത്തിൽ നിരവധി കീർത്തനങ്ങളും കൃതികളും ഭജനുകളും ഒക്കെയുണ്ട്. അതിൽ ത്യാഗരാജസ്വാമികളുടെ

0: എന്ന കീർത്തനമൊക്കെ വളരെ പ്രസിദ്ധങ്ങളാണ്.
1: ആഭേരി രാഗത്തിന്റെ വിശേഷങ്ങളും ആഭേരി രാഗത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഗാനങ്ങളുമാണ് രാഗം സംഗീതത്തിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.

0: ആഭേരി രാഗത്തെ ആസ്പദമാക്കി വി ദക്ഷിണാമൂർത്തി, ജി ദേവരാജൻ, എം കെ അർജുനൻ, ഗംഗയമരൻ, വിദ്യാധരൻ, നൌഷാദ് അലി, രവീന്ദ്രൻ ജോൺസൺ എന്നിവർ ചെയ്ത ഗാനങ്ങളാണ് ഇന്നത്തെ രാഗം സംഗീതത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. രാഗം സംഗീതം ഇവിടെ പൂർണ്ണമാവുകയാണ്. ആഭേരി രാഗത്തിന്റെ വിശേഷങ്ങളും ഗാനങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത രാഗം സംഗീതത്തിൽ മറ്റൊരു രാഗത്തിന്റെ വിശേഷങ്ങളും ഗാനങ്ങളുമായി ഞാൻ സംഗീത വർമ്മ വീണ്ടും ചേരുന്നതായിരിക്കും.
1: Turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours. Turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.

അരികെ. നൂറ്റിയേഴ് ദശാംശം 5 ആകാശവാണി കൊച്ചി FM റെയിൻബോയിൽ കേൾക്കാം അരികെ.

0: സമയം 10 മണി കഴിഞ്ഞ് 5:42. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ശ്രോതാക്കൾക്കരികെ ഇത് അരികെ. അരികെയിൽ നിങ്ങളോടൊപ്പം സ്മിതയും
1: രശ്മിയും.
0: പ്രണയവും വിരഹവും വേദനയും കൊണ്ട് വാചാലമായ വരികൾ എഴുതിയ സാഹിത്യ മിസ്റ്റിക് ഖലീൽ ജിബ്രാന്റെ വരികൾ.
1: ഒരേ കെട്ടിടം താങ്ങുന്ന രണ്ട് തൂണുകൾ, ഒരാൾ മറ്റേയാളെ ഭരിക്കുന്നില്ല, രണ്ടാളും ഒന്നിച്ച് ഭംഗിയായി ഒരേ ഭാരം വഹിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു അരികെ 107.5 ആകാശവാണി കൊച്ചി FM റെയിൻബോയിൽ.
1: ചില ഓർമ്മകളൊക്കെ നമുക്ക് ആരോടെങ്കിലും പറയണമെന്ന് തോന്നിയിട്ടുണ്ടാവും അല്ലേ? പക്ഷെ പറയാൻ ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ടാവും. അപ്പോൾ വിളിക്കാം, അരികിലായി ഞങ്ങളിവിടെയുണ്ട്.
0: 0484 242 810

0: വൺ എന്നുള്ളതാണ് നമ്പർ. ഒരേ കെട്ടിടം താങ്ങുന്ന രണ്ട് തൂണുകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. മറ്റൊരാൾ ഒരാളെ ഭരിക്കാതെ രണ്ടാളും ഒന്നിച്ച് ഭംഗിയായിട്ട് ഒരേ ഭാരം വഹിക്കുന്നത്. അങ്ങനെ മനസ്സും കുടുംബമൊക്കെ പരസ്പരമുള്ള ആ ആദരവിൽ സ്വസ്ഥമാകുന്നത്. ഈ ഒരു വരികളെക്കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഒരാൾ ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
2: ഹലോ,
0: ഇതാരാണ്?
1: ഞാൻ
0: ചേർത്തലയിൽനിന്ന് മായയാണ് അല്ലേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളുമായി?
1: വിശേഷം സങ്കട വിശേഷങ്ങളെ ഉള്ളൂ എനിക്ക്. എന്താണെന്ന് വെച്ചാ, ചേട്ടൻ പോയിട്ട് 21 വർഷമായി. ഞങ്ങൾ ഒരു മനസ്സും ഒരു ശരീരമാക്കി ജീവിക്കുക.
0: ഇന്നത്തെ ലോകത്തിനൊരു മാതൃകയായിരുന്നു അല്ലേ.
1: ഓയ്യോ, ഇതുപോലെ ഒരു ഭർത്താവിനെ കിട്ടൂല്ലോ, ഒറ്റയാൾക്കും കിട്ടൂല.
0: അതെ,
1: അതുപോലെ സ്തുതിച്ച് ഞാനും എന്റെ ഭർത്താവും എന്റെ മോനും, ഒരു മോനെ ഉള്ളൂ, ജീവിക്കുക.
2: എത്ര വർഷം ജീവിച്ചു?
1: 21 വർഷം ആകാൻ പോകും.
2: അല്ല, നിങ്ങൾ ഒരുമിച്ച് എത്ര വർഷം ജീവിച്ചു?
1: ഞങ്ങൾ 11 വർഷമേ ജീവിച്ചു.
0: ഈ 11 വർഷവും ഒരേ തൂണിന്റെ രണ്ട് അറ്റങ്ങളായിട്ട് മുന്നോട്ട് പോവുമായിരുന്നോ?
1: അതുപോലെ തന്നെ ഞങ്ങൾ ഇന്ന് വരെ വാക്കുകൊണ്ട് പോലും എന്നെ നോക്കാത്ത ഒരു മനുഷ്യനാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരു മനസ്സാണ്.
0: അതെങ്ങനെയാണ്, എങ്ങനെയാണ് മായക്കും ഹസ്ബൻഡിനും ആരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭരിക്കാതെ അത്രയും ആദരവ് നൽകി?
1: ഞാൻ കേട്ടു, ചേട്ടന് മദ്യപാനയില്ല, കൂട്ടുകെട്ടില്ല, ഒരു കുടുംബ ജോലി കഴിയാ, കുടുംബത്തിൽ വരിക, ഇവിടുന്ന് ജോലിക്ക് പോവുക, അല്ലാതെ ഒരു ആരുമായിട്ട് ഒരു കൂട്ടുകെട്ട, വീട് മാത്രം സ്നേഹം, അങ്ങനെയുള്ളൊരു ഭർത്താവായിരുന്നു എന്റെ
0: ഭർത്താവ്.
1: ഒരിക്കലും എനിക്ക് മറക്കാൻ, ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്റെ
0: ആയിരുന്നു.
1: എത്ര ദുഃഖങ്ങൾ, ആ ദുഃഖം മരിക്കുന്നവരെ എനിക്ക് ഉണ്ടാകുന്നവര് ഒരു തർക്കവും ഇല്ല.
0: അങ്ങനെ ദുഃഖങ്ങൾ വരുമ്പോഴാണല്ലോ ഞങ്ങൾ ഇവിടെ അരികെ ഉള്ളത്. നിങ്ങളുടെ കൂടെ തന്നെ അരികെ ഇല്ലേ ഞങ്ങള്,
2: പ്രിയപ്പെട്ടവരൊക്കെ?
1: അതുകൊണ്ട് 54 വയസ്സായി എനിക്ക്.
0: റേഡിയോ ഒന്നും കേൾക്കോ?
1: എനിക്ക് ഫോണാണ്, എനിക്ക് റേഡിയോ കേടായിട്ട് എനിക്ക് ഫോണാണുള്ളത്. ഫോണിലാണ് ഞാൻ കേൾക്കുന്നത്, ചെറിയ ഫോണ്. രാവിലത്തെ പിന്നെ സുരേഷ് കാഞ്ഞിര ക്ലാബ് മുതൽ ഞാൻ കേൾക്കും.
0: പിന്നെ എന്ത് വേണം, ഞങ്ങളെല്ലാവരും അരികെ.
1: വേറെ ഒരു ചാനലും വെക്കൂല, 11 വരെ ഇത് മാത്രം.
0: അപ്പൊ ഞങ്ങളെപ്പോഴും അരികെ ഉണ്ടല്ലോ, വിഷമിക്കണ എന്തിനാണ്?
1: വിഷമം മാത്രേ നമുക്ക്. ഒരു വയ്യാണ്ട് വന്ന എന്റെ മകനല്ലാതെ എനിക്ക് അരിയില്ല. എന്റെ ഭർത്താവ് ഉണ്ടോ പറയാൻ, വയ്യ എന്ന് പറയാൻ എന്റെ ഭർത്താവ് ഉണ്ടെങ്കിൽ എന്റെ എന്നൊരിക്കലും എന്നെ വിട്ട്, ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട് ചേട്ടൻ, ഏത് സമയം ഉണ്ട്, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്റെ ചേട്ടൻ എന്റെ കൂടെ ഉണ്ടെന്ന്.
0: അതെ, എന്നും കൂടെ ഉള്ള ഒരാൾക്കപ്പം വിഷമിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവോ? ഇല്ലല്ലോ, നമ്മള് സന്തോഷമായിട്ടിരിക്കും.
1: പക്ഷെ നമുക്ക് ഇവിടെ അടുത്ത് കാരണം വരുവായിരിക്കും, പക്ഷെ നമുക്ക് അല്ലാതെ ഒന്നും സംസാരിക്കാനൊന്നും പറ്റില്ല.
0: കരയാനും എടുക്കാനും നമുക്ക് കൂടെ ഒരാള്, ഞങ്ങളിവിടെ അടുത്തുള്ളപ്പോൾ എന്തിനാണ് കരയുന്നത്? നമുക്ക് സന്തോഷമായിട്ട് സംസാരിച്ച് പിരിയാലോ. നമുക്കൊരാളെ ഓർക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ഒരു ഇത്, അരികെ ഒരാളുണ്ട്.
2: നമ്മൾക്ക് എല്ലാ വീടുകളിലും ഇപ്പം മരണമില്ലാത്ത ഒരു വീടും ഇല്ല, മരിക്കാത്ത ഒരു വീട്. ഒരു കഥയുണ്ടായിരുന്നു പണ്ട്, ഒരു ഞാൻ ആളുടെ പേരൊക്കെ മറന്നു. അപ്പോൾ മരിക്കാത്ത ഒരു കുട്ടി, അതായത് കുട്ടി, ഒരു കുട്ടി, ഒരു ഒരാൾ പോലും മരിക്കാത്ത ഒരാളുണ്ടെങ്കിൽ കുട്ടിയെ തിരിച്ചു തരാം എന്നുള്ളതായിരുന്നു കഥ. അപ്പോൾ
0: സന്തോഷവും സമാധാനവും തന്ന ഒരാള് ഒരിക്കലും ആഗ്രഹിക്കില്ല അത് കാരണം സങ്കടപ്പെടണം എന്നല്ലേ. അതില്ല, ആളെപ്പോഴും മായ സന്തോഷമായിട്ടിരിക്കണമെന്ന് മാത്രമേ ആഗ്രഹിക്കുള്ളൂ. അപ്പം ഞങ്ങള്
1: എനിക്ക് സങ്കടമാണ് ഇപ്പോഴും. ഒരു നേരം പോലും എനിക്ക് എന്റെ എന്നെ വിചാ മറക്കും, ഒരു നേരം പോലും എന്റെ കാര്യം പറയാതെ ഒരാളോടെങ്കിലും പറയാതെ എനിക്ക് ഇന്ന് വരെ 21 വർഷം ആയി എന്റെ ഭർത്താവിനെ അച്ഛനെ. അത്രയ്ക്ക് വാമിനേക്കാളും കൂടുതൽ ഞാനിപ്പോൾ സ്നേഹിക്കുന്നു.

0: മകനിപ്പോ എവിടെയാ ഉള്ളത്?
1: ഞങ്ങളുടെ മോനും വിവാഹം കഴിച്ചു, അവന്റെ ഒരു കുട്ടിയുണ്ട്, ഇവിടെ ഉണ്ട്, കൂടെ ഉണ്ട്.
0: കുട്ടിയുണ്ടോ? കൂടെ ഉണ്ടോ കുട്ടി?
1: കൂടെയുണ്ട്.
0: ഇപ്പൊ കുട്ടിയും ഞങ്ങളുടെ റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ?
1: എന്റെ മോങ്ക് മോന് നേരെ ജോലിക്കോണർന്ന റേഡിയോ ഒന്നും കേൾക്കാൻ നേരയില്ല. ജയുണ്ട്, നൈറ്റുണ്ട്. അതിന്റെ ഞാൻ എനിക്ക് ചെറിയ ഫോണോ വലിയ ഫോൺ കേടായി പോയിട്ട് പിന്നെ നന്നാക്കിയിട്ടില്ല. ഇത് മതിയല്ലോ, നമുക്ക് കേട്ടാ മതിയല്ലോ, കാണേണ്ട കാര്യമില്ലല്ലോ.
0: അതെ അതെ, അങ്ങനെ കേൾവിയിലൂടെ നമുക്കൊക്കെ തമ്മില് നല്ല അകലെയാണെങ്കിലും നല്ല ബന്ധമല്ലേ നമ്മളൊക്കെ തമ്മില്?
1: അതെ, എനിക്ക് നിങ്ങളുടെ സംസാരവും എല്ലാവരുടെയും അതെ. പിന്നെ സുരേഷ് കാഞ്ഞിരക്കാര് നല്ല ഒരു എന്താണ് നമ്മുടെ മനസ്സിന് സമാധാനങ്ങളൊക്കെ ഒരുപാട് കിട്ടുന്നതാണ്. പിന്നെ സരസ്, അത് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റൂല, വിളിച്ചാൽ കിട്ടൂല, ആ നേരത്തൊന്നും വിളിച്ചാൽ കിട്ടൂല. പിന്നെ നിങ്ങളെല്ലാവരും അതെ, സ്ത്രീകളെല്ലാവരും കട്ടക്ക് നിൽക്കണവരെ.
0: ഓക്കേ, അപ്പൊ ഒത്തിരി സന്തോഷം. അതെ, കട്ടക്ക് ഇനിയും നമുക്ക് കൂടെ വേണം കേട്ടോ. നിങ്ങള്
2: ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും, അപ്പൊ നമ്മള് അത് നമ്മള് ലൈഫാകുമ്പോ നമ്മൾ മൂവ് ഓൺ ചെയ്യണം അല്ലെ, നടക്കണം, നമ്മളത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം. അപ്പൊ അതിൽ സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മക്കളുണ്ട്, മക്കളുടെ കൂടുതൽ സന്തോഷമായിട്ടിരിക്കുക, പേരക്കുട്ടികളുണ്ടാവും, അവരുടെ കൂടുതൽ സന്തോഷമായിട്ടിരിക്കുക.
0: അപ്പൊ
2: അങ്ങനെയാണ് മരിച്ചവർക്കും ഒരു സന്തോഷം കിട്ടുക. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്നാലല്ലേ അവർക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഓ അവൾ വിഷമിച്ചിരിക്കുകയാണല്ലോ എന്ന് ചോദിച്ചിട്ട് അവർക്കും ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവരുടെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിനും ഫാമിലി മൊത്തം ഒരു സന്തോഷം കിട്ടാനും
0: മായ എന്നും സന്തോഷമായിട്ടിരിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഞങ്ങൾ പറയണ കേക്കല്ലേ?
1: കേൾക്കും, ഞാൻ കേൾക്കും. എനിക്ക് സങ്കടം ഉണ്ടെങ്കിലും ഞാൻ അതിനല്ലേ നിങ്ങളെ, ഞാൻ ഇത് തുടങ്ങി അന്ന് വരെ വിളിക്കാൻ എനിക്ക് കിട്ടാറില്ല.
0: ഇന്നിപ്പോ കിട്ടിയില്ലേ, സന്തോഷമായില്ലേ, ആ ഒരു സന്തോഷം ഞങ്ങളുമായിട്ട് പങ്കിട്ടില്ലേ?
1: പാട്ട് വെച്ചോ.
0: ആ, ഏത് പാട്ടാ വേണ്ടേ?
1: പിന്നെ ആദ്യത്തെ വരി ഓലഞ്ഞാലി കുരുവി എന്നും പറഞ്ഞൊരു നമ്മുടെ ജയചന്ദ്രനും മാധുരിയും കൂടി പറഞ്ഞ
0: ഓലഞ്ഞാലക്കുരു ഓലഞ്ഞാലിക്കുരുവി പുതിയ സിനിമയിലാണോ പഴയതിലാണോ വേണ്ടേ?
1: പഴയ സിനിമയാണ്.
0: ആ ആ, അതിട്ടുതരാ കേട്ടോ. ഒരു പാട്ടിന് ശേഷം ഇട്ടുതരാവേ. ഓക്കെ, കേട്ടോണ്ടിരിക്കുക, ഇനിയും ഞങ്ങളെ തന്നെ കേട്ടോണ്ടിരിക്കുക. 11 വരെ ഉണ്ടായിരിക്കുന്ന പ്രോഗ്രാം
1: എല്ലാവരും
0: ഞങ്ങളുടെ പേര് ഓർമ്മയുണ്ടോ?
1: ആ, ഇപ്പൊ പറഞ്ഞല്ലോ. എനിക്ക് സ്ത്രീകളെല്ലാവരും എനിക്കിഷ്ടം, എല്ലാവരും കറക്റ്റ് നല്ല പട്ടയ്ക്ക് നിൽക്കുവാണ് എനിക്ക്, അത് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമല്ല.
0: ഇതുപോലെ ഇഷ്ടം തന്നെയായിട്ട് മുന്നോട്ട് പോട്ടെ കേട്ടോ. ഞാൻ രശ്മിയും മറ്റേത് സ്മിതയുമാണ്. സ്മിതയും രശ്മിയാണ്, കേട്ടോണ്ടേയിരിക്കും കേട്ടോ. ആരികെ
2: അപ്പൊ സന്തോഷായിട്ടിരിക്കുക, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്,
0: ഞങ്ങൾ അരികെ തന്നെ ഉണ്ട് കേട്ടോ.

ഒരേ കെട്ടിടം താങ്ങുന്ന രണ്ട് തൂണുകൾ, ഒരാൾ മറ്റൊരാളെ ഭരിക്കുന്നില്ല. ഇതാണ് ഇന്നത്തെ ടോപ്പിക്. നിങ്ങൾക്ക് വിളിക്കാം 0484242810 എന്ന നമ്പറിലേക്ക്.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5-ൽ ഇത് അരികെ കാതോരം. മനുഷ്യർ തമ്മിലുള്ള ഒരു ബന്ധത്തിലും ഒരാൾ മറ്റൊരാളെ കൈവശപ്പെടുത്തരുത്. രണ്ട് മനസ്സുകൾ എപ്പോഴും വ്യത്യസ്തരാണ്. സൗഹൃദത്തിലായാലും പ്രണയത്തിലായാലും ഒറ്റയ്ക്ക് നേടാൻ കഴിയാത്തത് സ്വന്തമാക്കാൻ ഒരുമിച്ച് നീങ്ങുന്ന രണ്ട് കൈകൾ പോലെയാണ് മനുഷ്യർ. എന്താണ് സ്മിതക്കതിനെക്കുറിച്ച് പറയാനുള്ളത്?
1: ചില സന്തോഷങ്ങൾ ആഘോഷിക്കപ്പെടാതെ പോകും, ചില

0: അടങ്ങൾ കേൾക്കാതെ ഇവിടെ നിങ്ങൾക്ക് സംസാരിക്കാം, മനസ്സ് തുറക്കാം, ഓർമ്മകളെ പങ്കുവയ്ക്കാം.
1: ഇതുപോലെ മനസ്സ് തുറക്കാൻ നമ്മളോടൊപ്പം ഒരാൾ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് കേൾക്കാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം.
1: കൊടുങ്ങല്ലൂരിൽ നിന്ന് പ്രവീൺ അല്ലേ? പെരിങ്ങനത്തുനിന്നാണ്. ഓക്കെ, പ്രവീൺ അല്ലേ? ഓക്കെ, എന്താണ് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് പറയാനുള്ളത്?
2: പറഞ്ഞതിനെ കുറിച്ച് വെച്ചുകഴിഞ്ഞാല് നമ്മള് ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സഹകരണമായിട്ട് പോണം, നല്ല ജീവിതം നയിക്കണം, അങ്ങനെയൊക്കെയാണ് ആഗ്രഹം.
1: ആഗ്രഹം. വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടില് ഇപ്പൊ ഞാനും അമ്മയും മാത്രേ ഉള്ളൂ. ഭാര്യ വിടില്ല. ഭാര്യ ചെറിയൊരു വഴക്കുണ്ട്. ഞാന് മോള് എന്റെ മോള് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അത് അവരുടെ വീടിന്റെ അവിടെ പഠിക്കുന്നു. ഭാര്യ ആയിട്ട് ചെറിയൊരു വഴക്ക്. അവള് യൂറോപ്പിലാണ്, നേഴ്സാണ്.
1: അപ്പം അപ്പൊ ആ ഒരു എന്താണ് ആ ഒരു വഴക്കിന് ഉള്ള അടിസ്ഥാനം?
2: വഴക്കിന് വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല.
1: നമ്മൾ രണ്ട് മനസ്സുള്ളവരല്ലേ, അപ്പൊ എപ്പോഴും വ്യത്യസ്തരാണ്. അപ്പൊ അവരുടെ വ്യത്യസ്തത നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലേ.
2: അവരുടെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാല് ആങ്ങളമാരില്ലേ, അവർക്ക് രണ്ട് മക്കളാണ്. അവരുടെ വീട്ടിൽ ചേർന്ന് നിൽക്കാത്ത ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ.

0: എന്റെ വീട്ടിലും ആളില്ല, എന്റെ വീട്ടിൽ എന്റെ അമ്മ മാത്രമേ ഉള്ളൂ.
1: നമ്മൾ അമ്മ പറയണതല്ലേ കേൾക്കുക, അതുപോലെ തന്നെയല്ലേ ആൾക്കും അവളുടെ അമ്മയും അച്ഛനും പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ രണ്ടുപേരുടെയും മാതാപിതാക്കളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞ് മുന്നോട്ട് പോവുക.
0: എന്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, വയസ്സായാണ് അമ്മ.
2: ഇപ്പോൾ കുട്ടികളൊക്കെ എല്ലാ പെൺകുട്ടികളായാലും അവർക്കൊക്കെ സ്വപ്നങ്ങളും എല്ലാം ഉള്ളവരാണ്. അതുകൊണ്ടാണല്ലോ അവർ പുറത്ത് രാജ്യങ്ങളിലൊക്കെ പോയി വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അവരുടെ പേരൻസ് അവർക്ക് പ്രിയപ്പെട്ടതാണ്, നമ്മുടെ പേരൻസ് നമുക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ദെൻ നിങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ അവരുടെ ഫ്രീഡം അവർക്ക് കൊടുക്കുകയും നിങ്ങളുടെ ഫ്രീഡം അവർക്ക്, അങ്ങനെ അപ്പോൾ നമുക്ക് ഒരുമിച്ച് കൊണ്ടാകാവുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ
1: ഒരു തൂണ് രണ്ട് തൂണുകളായിട്ട് ബലമായിട്ട് ആ വീടിനെ മുന്നോട്ട് ആരാണ് വിചാരിക്കേണ്ടത്? പ്രവീണാണ് വിചാരിക്കേണ്ടത്. നമുക്കത് വിചാരിച്ചാൽ നടക്കും, നമ്മളെ കൊണ്ട് സാധിക്കും, സാധിക്കായൊന്നുമില്ല കേട്ടോ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കൂ, അരികെ ഞങ്ങൾ എന്നും അരികെ ഉണ്ട് കേട്ടോ. അമ്മയെ അന്വേഷിച്ചതായിട്ട് പറയും.
2: താങ്ക് യു.
1: ഏതെങ്കിലും പാട്ട് ആവശ്യമുണ്ടോ?
0: പാട്ട് അച്ഛൻ മരിച്ചു പോയിട്ടുള്ള ഒരു പാട്ടാണ്.
1: ഓക്കെ.
2: ഓക്കെ, വിളിച്ചതിൽ വളരെ സന്തോഷം.
1: നല്ലൊരു രാത്രി നേരുന്നു.
2: കുട്ടികളൊക്കെ വിളിച്ച് സന്തോഷം പങ്കുവെക്കുക, അവരും സന്തോഷമായിട്ടിരിക്കണ്ടേ കേട്ട്, നമ്മൾക്ക് സന്തോഷം സ്പ്രെഡ് ചെയ്യാം. താങ്ക് യു.
3: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
4: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹോത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
5: You are listening to FM Rainbow 107.5, musically yours.

0: നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോയിൽ അരികെ. നമ്മുടെ അരികെ ഒരാൾ ചേരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം.
1: ഞാറക്കലാ?
2: അതെ.
0: എന്തൊക്കെയുണ്ട് ഗിരിജ വിശേഷം?
2: വിശേഷം എന്ന് വെച്ചാല് എന്റെ അച്ഛൻ മരിച്ചിട്ട് 40 വർഷം കഴിഞ്ഞു. പിന്നെ അമ്മയും മരിച്ചു, എന്റെ ചേച്ചി മരിച്ചു. പിന്നെ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഒപ്പുള്ളു. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഇപ്പൊ അവരൊക്കെ പോയില്ലേ എന്നുള്ള ഒരു സങ്കടത്തിലാണ് ഞാൻ.
1: അപ്പൊ വീട്ടില് വേറെ ആരുണ്ട്?
2: വേറെ ആരും.
1: അപ്പോ കല്യാണം കഴിച്ചിട്ടില്ല?
2: ഇല്ല.
1: ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ?
2: ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ഒന്നും ഇല്ല.
1: ഞാറക്കലില്ല. അടുത്ത് നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ വേണം. കുറച്ച് ആളുകളുമായിട്ട് സംസാരിക്കുകയും അപ്പോഴല്ലേ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അടുത്ത നല്ല ഫ്രണ്ട്സിനെയൊക്കെ കണ്ടുപിടിക്കണം. അപ്പൊ കടയിൽ എന്തോരം ആളുകൾ വരുന്നുണ്ട്, അവരോടൊക്കെ സംസാരിക്കണം.
0: ഞങ്ങളോട് സംസാരിക്കുന്നില്ലേ? ഞങ്ങൾ അരികെ തന്നെ ഉണ്ടല്ലോ. റേഡിയോ കേൾക്കാറുണ്ടോ എന്നും?
2: എല്ലാ ദിവസവും ഞാൻ ഈ രാവിലെ 6 മണി കേട്ടു.
0: നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സമയം വരുമ്പോൾ അവരെ പോവാൻ അനുവദിക്കുക. അപ്പോഴാണ് നമ്മുടെ സ്നേഹം എത്രമാത്രമാണ് അവരുടെ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക അല്ലേ. അതിലൊന്നും വിഷമിക്കണ്ട.
2: എന്നാലും എനിക്ക് ഒരു വിഷമമാണ്. ചേച്ചി മരിച്ചിട്ടും 4 വർഷം.
0: അപ്പൊ നമുക്ക് നമ്മളെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉദ്ദേശം ഈശ്വരനുണ്ടാവും അല്ലേ? ആ, ഇത് എന്താണെന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. വേറെ ആരും നമുക്ക് വേണ്ടി കണ്ടുപിടിച്ചു തരില്ല. ഓക്കെ. അപ്പൊ ഇതുപോലെ ഞങ്ങളുടെ അരികെ ഇരിക്കുന്ന പോലെ ആർക്കെങ്കിലും ഒക്കെ അരികെ സാന്ത്വനമായിട്ടിരിക്കാൻ വേണ്ടിയായിരിക്കും ഗിരിജനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.

0: അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ. അപ്പോൾ അമ്മയില്ല, അച്ഛനില്ല, ചേച്ചി ഇല്ലെങ്കിലും അതുപോലെ അമ്മയും ചേച്ചിയും അനിയത്തിയൊക്കെ ആവാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും.
1: അതുണ്ട്.
0: അപ്പൊ സന്തോഷമായിട്ടിരിക്കുക കേട്ടോ, വിഷമിക്കരുത്.
2: കടയിൽ വരുന്ന, നിറച്ച് വരുന്ന ആൾക്കാരോടൊക്കെ സംസാരിക്കുക. അവർ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ആൾക്കാർ വരെ കുറെ കുറവാണ്. ശരിക്കും കടയിൽ നിറച്ച് ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്, അവരോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ആ അതാണ് ഗിരിജ കണ്ടെത്തി, എങ്ങനെ സന്തോഷം കണ്ടെത്തണമെന്നും എങ്ങനെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഗിരിജ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. സന്തോഷമായിട്ടിരിക്കൂ. ഇതുപോലെ ഞങ്ങളുണ്ടായിരിക്ക. ഏതെങ്കിലും പാട്ട് കേൾക്കണം എന്നുണ്ടോ?
1: എനിക്ക് ശത്രുവാരെന്ന് പറഞ്ഞുള്ള പാട്ടില്ല, മോഹിനിയാട്ടത്തില്ല.
0: മോഹിനിയാട്ടം പുതിയ സിനിമയിലെയോ?
1: പുതിയതല്ല, പഴയതാണ്.
0: ഏതാ പാട്ട് ഒരിക്കൽ കൂടി പറയൂ.
1: ബന്ധുവാര ശത്രുവാര.
2: ബന്ധുവാര ശത്രുവാര.
0: ആ പാട്ടിടാ കേട്ടോ.
2: താങ്ക് യു, വിളിച്ചാൽ നന്ദി.
3: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5. 107.5.

0: 107.5 ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിൽ ശ്രോതാക്കൾക്കരികെ അരികെ നിങ്ങളോടൊപ്പം റെയിൻബോ
1: അരികെ
0: ആർ ജെ രശ്മിയും റെയിൻബോ ആർ ജെ സ്മിതയുമാണ് ഒപ്പം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെ അങ്ങ് പോവാൻ അനുവദിക്കുക.

0: അവർ തിരികെ വന്നാൽ എന്നേക്കുമായിട്ട് നിങ്ങളുടേതായിരിക്കും, അല്ലെങ്കിൽ അവർ ഒരിക്കലും നിങ്ങളുടേതായിരുന്നില്ല. അപ്പോൾ നമ്മളുടെ ഒപ്പം ഒരാൾ ചേരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ
2: ഹലോ,
0: നസീമ.
2: നസീമ
0: എവിടെ നിന്നാണ്?
1: പെരുമ്പടപ്പ്, വള്ളുരുത്തി പെരുമ്പടപ്പ്.
0: വള്ളുരുത്തി പെരുമ്പടപ്പ്. എന്തൊക്കെയുണ്ട് പറയൂ.
1: നല്ല വിശേഷം.
0: നല്ല വിശേഷമാണ്.
1: കത്തൊക്കെ വായിച്ചിട്ടുണ്ട്.
0: ഞാൻ വായിച്ചിട്ടുണ്ടോ? സ്വാഗതം കൊച്ചിയിലായിരിക്കും അല്ലേ? അപ്പം സന്തോഷം വീണ്ടും സംസാരിക്കാൻ സാധിച്ചതിൽ. എന്താണ് നമുക്ക് ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ട് തിരികെ വന്ന് ആ ഒരു സന്തോഷമാണോ, എന്താണ് പറയാനുള്ളത്?
1: തിരികെ വന്നിട്ടില്ല, വിട്ടു പോയിക്കൊണ്ടിരിക്കണം. എന്റെ രണ്ടാമത്തെ മകൻ.
0: രണ്ടാമത്തെ മകനോ? എന്തു പറ്റി?
1: അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്നറിയില്ല.
0: അകന്നകന്ന് പോകുന്നതിനെ കൈവെള്ളയിൽ ഒതുക്കാൻ പറ്റിയ മാതൃത്വം ഇല്ലേ കയ്യിൽ? പിന്നെന്താ പ്രശ്നം?
1: എന്തോ അത് അന്നില്ല.
0: എത്ര പേരുണ്ട് മക്കളായിട്ട്?
1: മൂന്ന് പേര്.
0: മൂന്ന് പേര്. ഇപ്പൊ ആരുടെ കൂടെ താമസിക്കണേ? ഇളയമകന്റെ കൂടെ. ഓക്കെ. ഇപ്പൊ ഏത് മോനാ മാറിപ്പോകുന്നെന്ന് പറഞ്ഞേ?
2: ആരും മാറിയൊന്നും പോകില്ല കേട്ടോ. മക്കളും അമ്മയും, മക്കളും അമ്മയും തമ്മിലുള്ള കണക്ഷൻ അങ്ങനെയാണ്. അതങ്ങനെ മാറിയൊന്നും പോകുന്നൊന്നും അല്ല കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്നതാണ്, അങ്ങനെയൊക്കെ മാറിപ്പോകുന്നൊക്കെ. അങ്ങനെയൊക്കെ മാറിയൊന്നും പോകുന്നില്ല.
0: എന്തായാലും അമ്മ എന്നുള്ളത് ആ മകന്റെ ഉള്ളിലുണ്ട്. എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമെന്ന് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി.
1: എന്താണ് പ്രശ്നം എന്ന് എനിക്കറിയില്ല. എനിക്ക് അവനോട് ഒരു പ്രശ്നവുമില്ല, അവനിക്ക് എന്നോട് പ്രശ്നമില്ല. പക്ഷെ അവനെ എന്തോ വിളിക്കേയില്ല, വരികയില്ല. അങ്ങനെ
2: അത് പ്രത്യേകിച്ച് ഇഷ്ടം സ്നേഹ കുറവ് കൊണ്ടൊന്നും അല്ല. ഇപ്പം അവർക്ക് അവരുടേതായ ജീവിതം, കുട്ടികളായി ഭാര്യയായി, അപ്പോൾ അവരുടെ ജീവിത തിരക്കുകൾക്കിടയ്ക്ക് അവർക്ക് അമ്മയെ മാത്രമാണ് അവർക്ക് വിളിക്കാൻ പറ്റായി വരുള്ളൂ. മീൻസ് അവർക്ക് ഏറ്റവും കൂടുതൽ അമ്മ എപ്പോഴും അവിടെ ഉണ്ടല്ലോ. അവരെ വിളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല എന്നൊരു തോന്നലുള്ളതുകൊണ്ടാണത്. അല്ലാതെ അമ്മയോട് സ്നേഹക്കുറവുകൊണ്ടൊന്നും അല്ല. അമ്മ അങ്ങനെ വിളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല, അമ്മ അവിടെ ഉണ്ടാവുമല്ലോ. വേറെ ആരും
0: അമ്മ എന്താണ് ചെയ്യേണ്ടത്? നസീമ തിരിച്ചങ്ങോട്ട്, നമ്മൾ ഇങ്ങോട്ട് ചെയ്തില്ല എന്ന് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്തുകൂടാന്നില്ലല്ലോ. അല്ലാതെ അതാണ് നമ്മള് അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും ഒരു 10 പ്രാവശ്യം അങ്ങോട്ട് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും തിരിച്ച് ചെയ്യാതിരിക്കില്ല.
2: അങ്ങനെയല്ല, അമ്മമാരെ പൊതുവെ എല്ലാ മക്കളും അങ്ങനെയാണ്. അമ്മമാരൊരു 10 വിളി വിളിക്കുമ്പോൾ ചിലപ്പോൾ ഒരു വിളി വിളിച്ചാൽ ഇതുവേ നമ്മൾ.
0: അത് നസീമയുടെ മാത്രം പ്രശ്നമല്ല, നമ്മളെല്ലാവരും അതിലൂടെ ഒക്കെ പോകുന്നവരാണ്.
1: എല്ലാ മൂന്ന് മക്കളിലും എനിക്ക് ഏറ്റവും സ്നേഹം, എന്നോട് ഏറ്റവും സ്നേഹം ഉണ്ടായ മകനായിരുന്നു. അതൊരു മകള് പോലെയായിരുന്നു എനിക്ക്. എന്റെ എനിക്കൊരു മകളെ പോലെയായിരുന്നു അവന്. ഒരേ സ്നേഹവും എനിക്ക് എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും തുമ്മൽ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അവനായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു ഹെൽപ്പും ഒക്കെ.
0: ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ കോട്ട് കേട്ടായിരുന്നോ? നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെ അങ്ങ് പോവാൻ അനുവദിക്കുക. അവര് തിരികെ വന്നാൽ എന്നേക്കുമായിട്ട് നിങ്ങളുടേതായിരിക്കും. നിങ്ങളുടേതാണ് ആ മകൻ, പിന്നെന്താണ്? എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും, ഒരു സംശയമില്ല കേട്ടോ.
2: അങ്ങനെ അമ്മയ്ക്ക് അമ്മമാരെ മക്കൾ അങ്ങനെ വിട്ടുപോകുന്നില്ല. അതെപ്പോഴും മക്കൾക്ക് ഉള്ളിൽ സ്നേഹമൊക്കെ ഉണ്ടാവും. പിന്നെ അവരുടെ ലൈഫിലെ തിരക്കുകൾ കൊണ്ടും പിന്നെ അവർക്ക് കുട്ടികളുമൊക്കെ ആകുമ്പോൾ ഒരുപാട് തിരക്കുകൾ. അപ്പോൾ അതിനിടയ്ക്ക് അമ്മയെ മാത്രമാണ് അവർക്ക് വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അമ്മ അവിടെ എപ്പോഴും ഉണ്ടാവുമല്ലോ എന്ന്
0: വിചാരിക്കണം.
2: അതെ, അപ്പൊ അമ്മ മാത്രം വിളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അമ്മ അവിടെ ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു തോന്നലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്, അല്ലാതെ സ്നേഹക്കുറവൊന്നും അല്ല.
0: അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ
2: സന്തോഷമായിട്ടിരിക്കുക. അങ്ങോട്ട് വിളിക്കുക മോനെ. എപ്പോഴും വിളിക്കാനുള്ള ഫ്രീഡം നിങ്ങൾക്കുണ്ടല്ലോ. അമ്മമാർക്കുള്ള പോലെ ഫ്രീഡം ആർക്കുള്ള? അമ്മ മോൻ വിളിച്ചില്ലെങ്കിൽ എന്നും അങ്ങോട്ട് വിളിക്കുക. എല്ലാ ദിവസവും വിളിച്ച് വിശേഷങ്ങളൊക്കെ അറിയുക. അവൻ സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള ആ അറിവ് മാത്രം പോരെ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ. അവർ സന്തോഷമായിട്ടിരുന്നാൽ പിന്നെ നമുക്ക് എന്താ പിന്നെ വിഷമം? അവർ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി അവർക്ക് അവരെ വിളിച്ച് സന്തോഷമായിട്ട്. അങ്ങോട്ട് വിളിക്കണം, ഇന്ന് ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ.
0: ഇങ്ങോട്ട് ചെയ്തില്ല എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ് നമുക്ക് ഈ വിഷമങ്ങളും ഇതൊക്കെ വരണം. നമ്മൾ അങ്ങോട്ട് അത് ചെയ്തു നോക്കി, അപ്പോ ആ സന്തോഷം ഇരട്ടിയാവുള്ളൂ. ഹലോ.
2: അപ്പം അങ്ങോട്ട് വിളിച്ച്, എല്ലാ ദിവസവും അങ്ങോട്ട് വിളിച്ച് സന്തോഷം.

0: ഇരിക്കുക, അവർ സന്തോഷമായിട്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് കേട്ടാ പോരെ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ. നമുക്ക് പിന്നെന്താ വേണ്ടേ, പേരൻസിന് പിന്നെന്താ വേണ്ടേ, അവർ സന്തോഷമായിട്ടിരിക്കുന്നല്ലേ നമുക്ക് വേണ്ടേ. അപ്പോൾ അവരെ വിളിക്കുക, അവർ സന്തോഷമായിട്ടിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക, അത്ര മതിയല്ലോ. എല്ലാ ദിവസം വിളിക്കുക, അവർ വിളിച്ചില്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ.
1: അവനിക്കൊരു മകളുണ്ടേ, പത്താം ക്ലാസ്സിലേക്ക് അയക്കണം.
0: ആ
1: അവൾക്ക് വേണ്ടി ഒരു പാട്ട് വേണം, മകളെ എന്നുള്ള പാട്ടില്ലേ,
0: മകളെ എന്നുള്ള, മകളെ പാതിമലരെ, അതാണോ
2: മകളെ പാതിമലരെ ആ പാട്ടാണോ ചോദിക്കുന്നത്?
1: ആകെ
0: ഒരു പെൺകുട്ടികളല്ലേ.
2: നമുക്ക് സമയത്തിന്റെ പരിധി ഉണ്ട്, 11 മണി വരെയാണ് നമ്മുടെ പ്രോഗ്രാം. ഒരാൾ നേരത്തെ ചോദിച്ചൊരു പാട്ടുണ്ട്, നമുക്ക് നോക്കാം രണ്ടു പാട്ടുകൂടെ ഇടാൻ പറ്റുമോ നോക്കാം
1: കേട്ടോ.
2: ഓക്കെ, അപ്പൊ കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. അതെ, നിങ്ങളുടെ കൂടെ എന്നും ഞങ്ങൾ അരികെ കൂട്ടുണ്ട്.
0: ശരി, ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. താങ്ക് യു.

0: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടത് അരികെ. നിങ്ങളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത്
1: രശ്മിയും
0: സ്മിതയുമാണ്. ഓക്കെ, ഇതുപോലെ എന്നുമുണ്ട് അരികെ 10 മുതൽ 11 വരെ. ഇനി കേൾക്കാം ഹിന്ദിയിൽ വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷിൽ വാർത്തകൾ.